പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

മനഃശാന്തിക്കായി നാം വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. പ്രാർത്ഥനയും ധ്യാനവും ശുഭകരമായ ചിന്തയും ആശ്വാസം പ്രദാനം ചെയ്യുന്നു. ഇവ കൂടാതെ അനേകം ഉപാധികളുണ്ട് മനഃശാന്തിക്കായി. നമ്മുടെ ഓരോ പ്രവൃത്തിയും പ്രാർത്ഥനയാക്കാം, ധ്യാനമാക്കാം. സേവനം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനവും വഴികാട്ടിയുമാകാം. മറ്റുള്ളവരുമായുള്ള വിനിമയത്തിലൂടെ, അത് കുടുംബാംഗങ്ങളുമായിട്ടുള്ളത്, ഏകനായിരിക്കുന്ന ഒരാളുമായുള്ളത്, പ്രകൃതിയുമായുള്ളത്, വളർത്തു മൃഗങ്ങളോടുള്ള വിനിമയം, കനവോടുകൂടിയുള്ള സഹാനുഭൂതിയോടുള്ള വിനിമയം, അനുസ്യൂതം തുടരുമ്പോൾ അതൊരു പ്രാർത്ഥനയാകുന്നു. ഇങ്ങനെ കനിവോടെ ഏതൊരു കർമ്മത്തെയും സമീപിച്ചാൽ ഒരുപാട് സങ്കടങ്ങൾക്ക്, അസ്വസ്ഥതകൾക്ക് പരിഹാരമാകുമായിരുന്നു. പരസ്പരം കൈത്താങ്ങാകാൻ കഴിയുമായിരുന്നു. സ്നേഹവും കരുതലും സഹാനുഭൂതിയും പ്രാർത്ഥനാമന്ത്രങ്ങളാക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത കൃഷ്ണ നീ എന്നെ അറിയില്ല. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ചുവൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. ഇതിൽ കൃഷ്ണോൽപത്തിയുടെ തുടർഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നു ചന്ദ്രഭാനു തില്ലങ്കേരി. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശി അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ഓണം ഗാനോത്സവം, ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു രമ്യ സുരേഷ്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഓണം ഗാനോത്സവം, ഇതിൽ ചലച്ചിത്ര താരം TP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പങ്കെടുക്കുന്നു. 2:00 ഒരുവട്ടം കൂടി, ചാരുകസേരയിൽ ഉണ്ണിയാർച്ചയെക്കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഓണം ഗാനോത്സവം, ഇതിൽ ചലച്ചിത്ര താരം രമ്യ സുരേഷ് തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു. 10:00 ചലച്ചിത്ര താരം TP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. കാവ്യധാര. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരി അമ്മയുടെ കവിത കൃഷ്ണ നീ എന്നെ അറിയില്ല.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുഗതകുമാരി അമ്മയുടെ കവിത കൃഷ്ണ നീ എന്നെ അറിയില്ല. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു. കാവ്യധാര.
1: ഓണമരവായി പൂക്കളം ഒരുങ്ങി ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
2: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
2: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം. പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ഓഗസ്റ്റ് 18. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 18 വർഷത്തിലെ 230 ദിനമാണ്. ഓഗസ്റ്റ് 18 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1868 ഫ്രഞ്ച് വാനനിരീക്ഷകനായ പിയറി ജാൻസൺ ഹീലിയം കണ്ടെത്തി. 1877 അസാഫ് ഹാൾ ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് കണ്ടെത്തി. 1920 ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലേക്കെത്തിയത്. 1958 വ്ളാഡിമിർ നബക്കോവിന്റെ ലോലിത എന്ന നോവൽ അമേരിക്കൻ ഐക്യനാടുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 1964 വർണ്ണവിവേചനത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. 1971 വിയറ്റ്നാം യുദ്ധത്തോടനുബന്ധിച്ച് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും വിയറ്റ്നാമിൽ നിന്ന് തങ്ങളുടെ സൈന്യങ്ങളെ പിൻവലിക്കാൻ തീരുമാനിച്ചു. 2008 റെക്കോർഡുകളുടെ കൂട്ടുകാരി റഷ്യൻ വനിതാ പോൾവോൾട്ട് താരം യെലേന ഇസിൻബയേവ ബീജിംഗ് ഒളിമ്പിക്സിൽ 5.05 മീറ്റർ ചാടി റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കി. പഞ്ചാബി കവിയും വിമർശകനുമായ ഹർഭജൻ സിംഗിന്റെ ജന്മദിനവും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ പ്രധാന നേതാവായിരുന്ന നേതാജി അഥവാ സുഭാഷ് ചന്ദ്രബോസിന്റെ ചരമദിനവും ഓഗസ്റ്റ് 18.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
4: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
5: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
6: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0492471 4000 7225 9000 18.
7: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
8: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
7: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
8: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
7: സിഎം വിസ്താര നെല്ലൂന്നി.
9: വചനാമൃതം. ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്. മുഹമ്മദ് നബി.
10: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
11: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
12: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ?
13: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
14: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. 200+ പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
15: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
14: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
16: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
9: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI പിന്തുണയുള്ള ഷഹസാദ് ഭട്ടി ഭീകര ശൃംഖലയിലെ 254 പേരെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ. അറസ്റ്റിലായവരിൽ 2 കേരളത്തിൽ നിന്നാണ്. സ്വാതന്ത്ര്യദിനം ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്ത വൻ ഭീകര ആക്രമണ പദ്ധതിയാണ് സുരക്ഷാ ഏജൻസി തകർത്തതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സ് പോസ്റ്റിൽ അറിയിച്ചു. 14 സംസ്ഥാനങ്ങളിലായാണ് റെയ്ഡ് നടന്നത്. ഏറ്റവും അധികം പേർ അറസ്റ്റിലായത് ഉത്തർപ്രദേശിൽ നിന്നാണ്, 62. പാകിസ്ഥാൻ കേന്ദ്രമായ ഭീകരവാദ സിൻഡിക്കേറ്റാണ് ഷഹസാദ് ഭട്ടി ശൃംഖല. ഉദ്യോഗാർത്ഥികളുടെ കടുത്ത പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് ജാർഖണ്ഡ് സർക്കാർ. പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും വിവാദത്തിലായ JSSC CGL പരീക്ഷ റദ്ദാക്കുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രഖ്യാപിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ജന്തർമന്ദറിൽ ആഞ്ഞടിച്ച പാറ്റ സമരത്തിന് തൊട്ടുപിന്നാലെയാണ് ജാർഖണ്ഡിലും സമരം തുടങ്ങിയിരുന്നത്. പരീക്ഷ നടത്തിപ്പിൽ സുതാര്യത ആവശ്യപ്പെട്ട് 24 ദിവസമായി റാഞ്ചിയിൽ ഉദ്യോഗാർത്ഥികൾ പ്രക്ഷോഭത്തിലായിരുന്നു. നേതൃത്വത്തിൽ വൻ അഴിച്ചുപണിയുമായി BJP. പുതുമുഖങ്ങളെയും മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിന്ന ചില നേതാക്കളെയും ഉൾപ്പെടുത്തി. പുനഃസംഘടനയ്ക്ക് പിന്നാലെ വൈകാതെ മന്ത്രിസഭ അഴിച്ചുപണിയും ഉണ്ടായേക്കും. മുൻ സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയായതാണ് കേരളത്തിന് കിട്ടിയ പുതിയ ഭാരവാഹിത്വം. സർക്കാർ ആശുപത്രികളിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ പേരും OP സമയവും ബോർഡിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി K മുരളീധരൻ നിർദ്ദേശിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ താലൂക്ക് ആശുപത്രി വരെ എല്ലായിടത്തും ഇത് നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തി 2 ഭൂപരിഷ്കരണത്തിന് സർക്കാർ തുടക്കമിടുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കാൻ നടപടിയെടുക്കും. അവിടെ കാർഷിക വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും കോട്ടം തട്ടാത്ത രീതിയിൽ ടൂറിസം, മൾട്ടി ക്രോപ്പിംഗ് എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനതല കർഷക ദിനാഘോഷം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ചിങ്ങപ്പുലരിയിൽ ശബരിമല അയ്യപ്പനെ തൊഴുത് ഭക്തർ മലയിറങ്ങി. പുലർച്ചെ 5 നട തുറക്കുന്നതിന് മുൻപ് തന്നെ 10,000 മലയാള പുതുവർഷമായ ചിങ്ങം 1 സന്നിധാനത്ത് എത്തിയത്. താഴെ തിരുമുറ്റവും നടപ്പന്തലും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു. കോതമംഗലം ഊന്നുകൽ സ്റ്റേഷൻ SHOമാരെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ തെളിവെടുപ്പിനും വിശദ അന്വേഷണത്തിനുമായി പ്രതി അർജുൻ ആയങ്കയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും 2 ദിവസമാണ് കോടതി അനുവദിച്ചത്. എല്ലാ പഴുതുകളും അടച്ച് വേണം പരീക്ഷകൾ സംഘടിപ്പിക്കാനെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. മുഴുവൻ പരീക്ഷാ നടപടികളെക്കുറിച്ചും വിശദ പരിശോധന നടത്താനും തിരുത്തൽ നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും NTA യോട് നിർദ്ദേശിച്ചു. UGC നെറ്റ് പരീക്ഷയിലെ 3 വിഷയങ്ങളിൽ പുനഃപരീക്ഷ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഉന്നതതല യോഗം വിളിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉയർന്ന വിമാന നിരക്കുകൾ ഉൾപ്പെടെയുള്ള വിഷയം കൈകാര്യം ചെയ്യാനുള്ള ചട്ടങ്ങൾ 3 ആഴ്ചക്കകം തയ്യാറാക്കുമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ. വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് 2024 ഭാരതീയ വായുയാൻ അധിനയത്തിന് കീഴിൽ തയ്യാറാക്കുന്ന ചട്ടങ്ങളുടെ കരട് ഇന്നലെ മുദ്രവച്ച കവറിൽ കേന്ദ്രം കോടതിയിൽ സമർപ്പിച്ചു. വിമാനത്തിലേതിന് സമാനമായ ഉള്ളൊരുക്കങ്ങളുമായി ശ്രദ്ധ നേടിയ KSRTC യുടെ എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ് തിരുവനന്തപുരം എറണാകുളം പാതയിൽ വ്യാഴാഴ്ച ഓടിത്തുടങ്ങും. 671 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. എയർ ഇന്ത്യ ഗ്രൂപ്പിന്റെ 2 പൈലറ്റുമാർ ലഹരി പരിശോധനയിൽ കുടുങ്ങിയതായി റിപ്പോർട്ട്. 4 ഓഗസ്റ്റിന് ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലെത്തിയ വിമാനം യാത്രമധ്യേ പൊടുന്നനെ 300 അടി താഴത്തേക്ക് പതിച്ചതിന്റെ അന്വേഷണത്തിൽ പൈലറ്റ് ഇൻ കമാൻഡ് കഞ്ചാവ് ഉപയോഗിച്ചതിനു പിന്നാലെ ഏർപ്പെടുത്തിയ നിർബന്ധിത പരിശോധനയിൽ 2 പൈലറ്റുമാർ പരാജയപ്പെട്ടെന്നാണ് വിവരം. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിദേശത്തേക്ക് കൈമാറിയ പണത്തിന് GST അടച്ചില്ലെന്ന കേസിൽ തുടർ നടപടി സ്വീകരിക്കാതിരുന്ന 3 ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിലുള്ള പരാതിയിലെ തുടർ നടപടികൾ നിർത്തിവെക്കാൻ അലഹബാദ് ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. രാഹുൽ ഗാന്ധി വരവിൽ കവിഞ്ഞ് സ്വത്തുണ്ടാക്കിയെന്ന ആരോപണം ഗൗരവമുള്ളതാണെങ്കിൽ അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ടാണ് മൌനം പാലിക്കുന്നതെന്നും നടപടിയെടുക്കാൻ CBIക്കും ED ക്കും കോടതിയുടെ നിർദ്ദേശത്തിന്റെ ആവശ്യമുണ്ടോ എന്നും സുപ്രീംകോടതി ചോദിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള സംബന്ധിച്ച അന്വേഷണം വേഗം പൂർത്തിയാക്കണമെന്ന് SIT യോട് സുപ്രീംകോടതി. അന്വേഷണ പുരോഗതി വ്യക്തമാക്കി 2 ആഴ്ചക്കകം തലസ്ഥിതി റിപ്പോർട്ട് നൽകാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഷോട്ട്പുട്ടെറിയാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ പോലീസിലെടുക്കുമെന്നും ശാരീരിക സൗന്ദര്യം എന്നാൽ ശാരീരിക ക്ഷമതയാണെന്നും ഹൈക്കോടതി. പോലീസിൽ നിയമനം നൽകാൻ സർക്കാർ തീരുമാനിച്ച ബോഡി ബിൽഡർമാരുടെ കാര്യത്തിൽ അതില്ലെന്ന് തെളിഞ്ഞെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ പറഞ്ഞു. കേരളം എന്ന പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരമായി. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് കേരളം എന്നാക്കുന്ന ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവച്ചു. ഇനി ഭരണഘടനാ അനുച്ഛേദം 3 പ്രകാരം ഭരണഘടനയുടെ 1ാം ഷെഡ്യൂളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതോടെ ഇത് ഔദ്യോഗികമായി പ്രാവർത്തികമാകും. പട്ടയം ലഭിച്ച ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി തേടേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കി റവന്യൂ വകുപ്പിന്റെ മാർഗരേഖ. കാർഷികാവശ്യത്തിനും മറ്റും പതിച്ചു കിട്ടിയ ഭൂമി വീട് കട മറ്റാവശ്യങ്ങൾ എന്നിവക്ക് ഉപയോഗിക്കുന്നതിനാണ് അനുമതി നൽകുക. 2024 ജൂൺ 7 വരെ അനുവദിച്ച പട്ടയങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും. ആനത്താരകൾക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പാടില്ലെന്നും ഇക്കാര്യം പരിശോധിക്കാൻ രാജ്യവ്യാപക സർവേ നടത്തണമെന്നും സുപ്രീംകോടതി. ജനജീവിതത്തിനും കൃഷിക്കും തടസ്സമാണെന്ന് പറഞ്ഞ് ആനകളുടെ വഴിമുടക്കരുത്. ആനക്കൂട്ടങ്ങൾ ദീർഘദൂരം സഞ്ചരിക്കുന്നവരാണെന്നും അവയുടെ വഴിമുടക്കാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ആഭ്യന്തര കയറ്റിറക്കുമതി ഇന്ന് തുടങ്ങും. ഇന്ന് രാവിലെ 10:45 ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. UDF സർക്കാർ ആവിഷ്കരിച്ച തുറമുഖാധിഷ്ഠിത വികസന പദ്ധതിയായ മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനവും നടക്കും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിൽ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പങ്കെടുക്കുന്ന പരിപാടിക്ക് കണ്ണൂർ സർവകലാശാല അനുമതി നിഷേധിച്ചു. വിലക്ക് വകവെക്കാതെ SFI നയിക്കുന്ന ക്യാമ്പസ് യൂണിയൻ ഐഷി ഘോഷിനെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തി. 5 കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഖ്യപ്രതി ഡോക്ടർ MK രാമന് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാത്തതിൽ രൂക്ഷ വിമർശനം തുടർന്ന് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP സുധീർ കല്ലൻ സർവീസിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ വിമർശിച്ചു. പുതിയ തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. ഈ ക്ലബ്ബുകളുടെ ഭാഗമായി കതിർ സഞ്ചാരം എന്ന പേരിൽ കാർഷിക പഠനയാത്രകൾ സംഘടിപ്പിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കതിർ മാർക്കറ്റുകളും നടത്തും. ക്ലബ്ബുകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകും. കളമശ്ശേരിയിൽ നടന്ന സംസ്ഥാന കർഷക ദിനാഘോഷത്തിലും സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിലും അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർവകലാശാല വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ സംഘടനാ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഇത്തരം നിലപാടുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഭൂഷണമല്ലെന്നും പദവിയുടെ മഹത്വം കാത്തുസൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മണ്ണിൽ പണിയെടുക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും അവരെ മാതൃകയാക്കുകയുമാണ് സമൂഹം ചെയ്യേണ്ടതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ആറളം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് എടൂരിൽ നടത്തിയ കർഷക ദിനാഘോഷം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കായിക വാർത്തകൾ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഉജ്ജ്വല തുടക്കം. ഒന്നാം റൗണ്ടിൽ ലോക ഒന്നാം നമ്പറും ഒന്നാം സീഡും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യുക്കിയെ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി അട്ടിമറിച്ചു. മലയാളികളുടെ സ്വന്തം ക്രിക്കറ്റ് കാർണിവലായ KCL സീസൺ 3 ടീം ലോഞ്ച് ആവേശമായി. കോവളം ലീലാ റാവിസിൽ ആവേശമലയടിച്ച വർണ്ണാഭമായ ചടങ്ങിൽ ടൂർണമെന്റിൽ മാറ്റൊരുക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ഔദ്യോഗികമായി അവതരിപ്പിച്ചു. സ്പിൻ മികവിൽ ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. സന്ദർശകരുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 462 റൺസിനെതിരെ ശ്രീലങ്ക 284 റൺസിന് പുറത്തായി. മാനവ് സുധറിന് 4 വിക്കറ്റ്, സൊനാൽ ദിനുഷക്ക് സെഞ്ചുറി. ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് തോൽവി. പൂൾ ഡിയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. വനിതാ വിഭാഗത്തിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
17: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
18: ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
19: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
20: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
19: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
20: ഫോൺ നമ്പർ 9656120022.
21: കൃഷ്ണൻ

ആന്തിക്കു ശങ്കയെ തന്നുള്ളിൽ അങ്കുരിപ്പിക്കുമത്തൂ നഖങ്ങൾ. അങ്കുലിയായ ദളങ്ങളെ കാണുമ്പോൾ പങ്കജമത്രയി പാദയുഗ്മം. ഉള്ളങ്കാൽ തന്നോടെ മാർദവം ചിന്തിക്കിൽ കല്ലെന്നു തോന്നുമപ്പല്ലവത്തെ. ഖേദങ്ങൾ പോക്കുന്ന വേദങ്ങൾ നാലിലും കാതലായി മേവുന്ന നാഥനപ്പോൾ. മംഗളം നൽകുവാൻ മാലോകർക്കായിക്കൊണ്ടെങ്ങിനെ പോന്നു പിറന്ന നേരം. വിസ്മിതനാകുന്നോരാനകുന്തുഭി വിഷ്ണുവെന്നിങ്ങനെ നന്ദി നേരെ. വാക്കുകൊണ്ടേറ്റവും വാഴ്ത്തി നിന്നീടിനാൻ വായ്പോടു കുമ്പിട്ടു കൂപ്പി നന്നായി. കേവലനെ തന്റെ പുത്രനായി കണ്ടൊരു ദേവകി ദേവിയുമൗവണ്ണമേ. ഉത്തമയായൊരു ഭക്തിയെ പൂണ്ടവൾ ചിത്തം തെളിഞ്ഞു.

കൂന്നു സൂനു വൈമീവീനൻ രണ്ടു ജന്മങ്ങളിലെങ്ങനെ ഞാൻ നിങ്ങൾക്കിന്ന് എന്നിലെ ഭക്തിയെ കണ്ടിട്ടു നിങ്ങളിലുള്ളൊരു കാരുണ്യത്താൽ ഇങ്ങനെയുള്ളൊരു രൂപത്തെ കാട്ടി ഞാൻ നിങ്ങൾക്കു സന്തതം ചിന്തിപ്പാനായി ബന്ധത്തെ പോക്കുന്നോരെന്നുടേ ദേഹത്തെ സന്തതം ചിന്തിച്ചു.

ഉണ്ടായാൽ വിസ്മയം പൂണ്ടുള്ളൊരച്ഛനും അമ്മയ്ക്കും വിഷ്ണുവെന്നുണ്ടായ ബോധമപ്പോൾ എന്നുടെ പൈതലെന്നിങ്ങനെയുള്ളൊരു നിർണയമായി ചമഞ്ഞു.

വന്നതും കാണായി ചങ്ങല പൂണ്ടുള്ള വാതിലെല്ലാം. വ്യഗ്രവും കൈവിട്ടു ദുർഗവും പിന്നിട്ടു നിർഗമിച്ചങ്ങവൻ നിന്ന നേരം. എന്നുടേ കാന്തി കൊടുക്കുമാ പൈതലെ ഖിന്നനാക്കേണമിന്നെന്ന പോലെ. പാഴിടിപ്പൂണുമാ കാർമുകിൽ വന്നിട്ടു പേമഴ തൂകിത്തുടങ്ങിതപ്പോ.

ിനാൻ വെണ്മയെ പൂണ്ടുള്ളൊരെന്നു ന്യായം. ആനക ദുന്ദുഭി തന്നുടേ ചേനഴും പാണിയായുള്ളോരു യാനമേറി വാരുറ്റു നിന്നൊരു വാരീനിനാദമാഭേരിതൻ നാദവും പൂരിച്ചെങ്ങും വങ്കനീ വാണ്ടൊരു പന്നക നാഥനാം വൻകുട തന്നെയും ചൂടി നിന്നായി ചാപമായുള്ളൊരു ദീപവും സമ്പാദിച്ചമ്പാടി മുന്നിട്ടു പോവതീനായി കൈതവ മാണ്ടുനൽ പൈതലായി മേവുമ കൈടഭ വൈരിതാൻ ചെല്ലും നേരം മേളം കലർന്നൊരു കാൾ

പോലും നനഞ്ഞു നിന്നിടാതെ പഴവരം വെറി നടക്കും പോലെ ആനന്ദം പൂണ്ടുള്ളോരാനക ദുന്ദുഭി കാളിന്തി തന്നെയും പിന്നിട്ടപ്പോൾ അംഭോജലോചനം തന്നെയും പൂണ്ടുകൊണ്ടമ്പാടി തന്നിലും ചെന്നു പൊക്കാൻ ചെന്നൊരു നേരത്തു സുന്ദരിയായൊരു നന്ദവിലാസിനി തന്നെ കണ്ടാൻ സൂതി കൊണ്ടുണ്ടായ മോഹത്തെ പൂണ്ടിട്ടു ഭൂതലം തന്നിൽ കിടന്നിതപ്പോൾ മറ്റുള്ളവരെല്ലാരും നിദ്രയെ പൂണ്ടിട്ടു ചുറ്റും കിടന്നതും കണ്ടാൻ പിന്നെ നന്ദവിലാസിനി തന്നെ ചാരത്തു നല്ലൊരു പെൺപിള്ള തന്നെ കണ്ടാൻ ബാലകന്മാരെ കണ്ടാനക ദുന്ദുഭി വാണിഭം ചെയ്യുന്നോനെന്ന പോലെ തന്നെ പൈതലെ കൊണ്ടു ചെന്നങ്ങവൾ തന്നെ ചാരത്തു ചേർത്തു പിന്നെ പെൺപിള്ള തന്നെയും മെല്ലവെ കൊണ്ടുപോന്നമ്പാടി തന്നെയും പിന്നിട്ടുടൻ ഖിന്നത കൂടാതെ തന്നെ ഗേഹത്തിൽ വന്നു നിന്നിടിനാനന്നു തന്നെ അമ്പോടു പിന്നെയാ ദേവകീ ചാരത്തു പെൺപിള്ള തന്നെയും ചേർത്തു ചെമ്മേ കംസനെ പേടിച്ചു മുന്നമെപ്പോലെയ ചങ്ങല തന്നെ.

തില്ലം തന്നിൽ നിന്നേറ്റം കരഞ്ഞു കരഞ്ഞു നിന്നാൾ. ഞെട്ടിയുണർന്നുള്ള കംസിനി യോഗികൾ പെട്ടെന്നു ചെന്നിട്ടു ചൊന്ന നേരം. വാളുമായി ചെഞ്ചമ്മേ വന്നു നിന്നീരിനാൻ കാലനു നേരായ കംസനപ്പോൾ. കണ്ടൊരു നേരത്തു പണ്ടതിയിലേറ്റവും മിണ്ടലും പൂണ്ടു വിറച്ചു പാരം. കംസനോടായിട്ടു ചൊല്ലി നിന്നീടിനാൾ കാതരയായൊരു ദേവഗീതാൻ. പാമ്പെന്നു ചിന്തിച്ചു ശങ്കിച്ചു നിന്നതോ പാശമായല്ലോ താൻ വന്നുകൂടി.

0: കംസൻ യുവരാജാവായി ഭരണമാരംഭിച്ചു. ദേവപതിയെ വിജയിച്ചതോടെ അഹങ്കാരിയായി, ദുഷ്ടത വർദ്ധിച്ചു. ഗർഗാചാര്യൻ വന്ന് സഹോദരി ദേവകിയുടെ വിവാഹകാര്യം അറിയിച്ചു. വ്രജഭൂമിയുടെ അധികാരിയും പൂർവ്വബന്ധുവുമായ വസുദേവർ ദേവകിക്ക് യോജിച്ച വരനാണ്. വസുദേവരുടെയും ദേവകിയുടെയും വിവാഹം ഉത്സവമായി യാദവർ ആഘോഷിച്ചു. മധുരയും രാജധാനിയും അലങ്കരിച്ചു. കംസൻ ദാനധർമ്മങ്ങൾ നടത്തി. ദേവകി വസുദേവരുടെ ധർമ്മപത്നിയായി. ദേവകി ഭർതൃഗൃഹത്തിലേക്ക് പോകുവാൻ അണിഞ്ഞൊരുങ്ങി. വെള്ളക്കുതിരകളെ പൊട്ടിയ തേരിൽ വധൂവരന്മാർ ഉപവിഷ്ടരായി. സഹോദരിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ പട്ടണം കടക്കുമ്പോളും കുതിരകളെ തെളിക്കുന്ന കർമ്മം കംസൻ തന്നെ ഏറ്റെടുത്തു. പൂക്കൾ വിതറിയ നഗരവീഥിയിലൂടെ രഥമുരുണ്ടു. പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു ശബ്ദം ഇടിഞ്ഞു വീണു. ഹേ കംസ, ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനാകും. കംസൻ ഞെട്ടിവിറച്ചു, പരിഭ്രമിച്ചു. അത് ക്രൂരതയ്ക്ക് വഴിമാറി. ദേവകിയെ കൊല്ലാൻ കംസനോങ്ങി. ദേവകി ഭയന്നു വിറച്ചു. വസുദേവൻ കംസനോട് യാചിച്ചു, മഹാരാജാവേ, ഒരു സ്ത്രീയെ, അതും സ്വന്തം സോദരിയെ, ഇത്രയും ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് വധിക്കരുത്. ദേവകിയല്ലല്ലോ അങ്ങയെ വധിക്കുന്നത്, അവളുടെ എട്ടാമത്തെ പുത്രനല്ലേ. അവൻ ജനിച്ച ഉടനെ എങ്ങനെയാണ് കൊല്ലുവാൻ വരിക? ഓരോ കുട്ടി ജനിക്കുമ്പോഴും അവരെ താങ്കളെ ഏൽപ്പിക്കാം, അങ്ങക്ക് ഇഷ്ടം പോലെ ചെയ്യാം. കംസൻ ആലോചനയിലായി. ശരിയാണ് വസുദേവർ പറഞ്ഞത്, എട്ടാമത്തെ പുത്രനാണ് തന്നെ കൊല്ലുക. അത് ജനിച്ചുടനെ നടക്കാനാവാത്ത കാര്യവുമാണ്. ആ സന്താനത്തെ നശിപ്പിക്കുവാൻ പ്രയാസവുമില്ല. വസുദേവരോട് പറഞ്ഞു, താങ്കളുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. കംസൻ കൊട്ടാരത്തിലേക്ക് നടന്നു. വിവാഹഘോഷയാത്ര നിശബ്ദം വ്രജഭൂമിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. കാലചക്രം കറങ്ങി. ഒരു വർഷം കടന്നു. ദേവകി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. വസുദേവർ കുഞ്ഞിന് കീർത്തിമാൻ എന്ന് പേരിട്ടു. പ്രസവം കഴിഞ്ഞ നിമിഷം മുതൽ ദേവകിയുടെ കണ്ണുകൾ തുറന്നിട്ടില്ല. വസുദേവർ കുഞ്ഞുമായി മധുരയിലേക്ക് പോകും. വ്രജഭൂമിയിലെ ജനങ്ങൾ നിറകണ്ണുനീരോടെ നോക്കി നിന്നു. വസുദേവർ മധുരയിലെത്തി. കംസന്റെ പാദത്തിൽ പട്ടിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ കിടത്തി. കംസൻ പറഞ്ഞു, നിങ്ങളുടെ സത്യനിഷ്ഠയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളുക. അശരീരിയനുസരിച്ച് എട്ടാമത്തെ സന്താനത്തെ ഞാൻ ഹനിച്ചാൽ മതിയല്ലോ, അവനാണല്ലോ എന്റെ കാലൻ. കംസനെ എല്ലാവരും ബഹുമാനിച്ചു. ഒരു നാൾ നാരദർ മധുരയിലെത്തി. നാരദർ പറഞ്ഞു, കംസ, നീ കരുതിയിരിക്കേണ്ട കാലമാണ്. നിന്റെ ഉയർച്ചയിൽ പലർക്കും അസൂയയുണ്ട്, പ്രത്യേകിച്ചും ദേവന്മാർക്ക്. അശരീരി കള്ളമാവുകയില്ല. യാദവർ അധികാരമോഹികളാണ്. പിതാവിനെ കാരാഗ്രഹത്തിലാക്കിയത് ശരിയായില്ല. പിന്നെ മറ്റൊരു സത്യം കൂടി, കാലനേമി എന്ന ദൈത്യരാജന്റെ പുനർജന്മമാണ് നീ. മഹാവിഷ്ണുവിന്റെ ചക്രമേറ്റു മരിച്ചു കാലനേമി. ഞാൻ അശരീരിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എട്ടാമത്തെ പുത്രനാണ് കൊല്ലുമെന്ന് പറഞ്ഞത് ശരി തന്നെ, പക്ഷേ ഏഴ് ജ്യേഷ്ഠന്മാരുടെയും സഹായത്തോടെ ആവുകയില്ലേ ആ വധം? ഏഴുപേരും ശക്തരായതിനു ശേഷം എട്ടാമത്തെ കുട്ടി ജനിച്ചാലും അവരുടെ സഹായത്തിനുണ്ടാകുമല്ലോ. അതുകൊണ്ട് അവരോട് ദയ കാണിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ എല്ലാം നിന്റെ ഇഷ്ടം പോലെ. കംസൻ ദേവകിയുടെ കുഞ്ഞിനെ വട്ടശിലയിലടിച്ച് കാലപുരിക്കയച്ചു. യാദവർ ഭയവിഹ്വലരായി. എന്നെങ്കിലും തങ്ങളുടെ രക്ഷകനെത്തുമെന്ന പ്രതീക്ഷയിൽ അവർ വസിച്ചു. ഒരു കുഞ്ഞിന്റെ മരണം കൊണ്ട് ദേവകിയും വസുദേവരും തന്നെ വെറുത്തിരിക്കുമെന്ന് കംസൻ കരുതി. അവർ രഹസ്യമായി കൂടുമാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തടവിലാക്കണം. വസുദേവരെയും ദേവകിയെയും കംസൻ കാരാഗ്രഹത്തിലാക്കി. ദേവകി മുറയ്ക്ക് പ്രസവിച്ചു. ഓരോ കുഞ്ഞും മരണത്തിന്റെ കറുത്ത പൂക്കൾ മാതാപിതാക്കൾക്ക് നൽകി മറഞ്ഞു. ഗോവർദ്ധനഗിരിക്ക് മുകളിൽ സൂര്യൻ വീണ്ടും വന്നു. യമുനയുടെ കരയിലുള്ള ഒരു വ്രജഗ്രാമമായിരുന്നു അമ്പാടി. അമ്പാടിയിലെ ഗോപന്മാരുടെ അധിപൻ നന്ദഗോപനാണ്. നന്ദഗോപൻ കംസന് കപ്പം കൊടുത്തിരുന്നു. യാദവനായിരുന്നു നന്ദഗോപൻ, വസുദേവന്റെ സുഹൃത്ത്. വസുദേവരുടെ ആദ്യ ഭാര്യയാണ് രോഹിണി. വസുദേവർ രോഹിണിയോട് പറഞ്ഞു, നന്ദഗോപൻ എന്റെ പ്രിയ സുഹൃത്താണ്, നീയും കൂടെ ഇവിടെ വസിക്കുന്നത് പൊരുത്തമാവുകയില്ല. മാത്രമല്ല കംസന് സംശയമേറുകയും ചെയ്യും. അതുകൊണ്ട് നന്ദഗോപനോടൊപ്പം പോവുക. ഒരു സഹോദരിയെ പോലെ അദ്ദേഹം നിന്നെ കാത്തുകൊള്ളും. രോഹിണി ഭർത്താവിന്റെ വാക്കുകൾ അനുസരിച്ചു. കാലത്തിന്റെ ഗർഭത്തിൽ അവതാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തുടങ്ങി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണക്കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് അട്ടിമറി ജയം. വാർത്തകൾ വിശദമായി. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആവശ്യപ്പെട്ടു. പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിനപ്പുറം ഭൂമി അനുവദിക്കൽ, നിക്ഷേപം ആകർഷിക്കൽ, സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കി ഉൽപാദനം ആരംഭിക്കൽ എന്നിവയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആന്റ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റിന്റെ അപെക്സ് മോണിറ്ററിംഗ് അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ. ഭൂമി ലഭ്യത, കണക്ടിവിറ്റി, അടിസ്ഥാന സൌകര്യങ്ങൾ, നിയമപരമായ അനുമതികൾ, പ്രത്യേക ഉദ്ദേശ വാഹനങ്ങളുടെ അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ സംസ്ഥാനങ്ങൾ പരിഹരിക്കണമെന്നും നിർമ്മലാ സീതാരാമൻ നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും കുറ്റമറ്റതും ശക്തവും പ്രതികരണശേഷിയിൽ അധിഷ്ഠിതവുമായ ഭാവിക്കുതകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉറപ്പാക്കാനും വിഷയങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. പരിവർത്തനാത്മക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് ചർച്ച ഊന്നൽ നൽകിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അന്താരാഷ്ട്ര സമുദ്രഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം സുവർണാക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഡെസ്ക് വോയിസ്.
1: യൂറോപ്പ് ഉൾപ്പെടെ വിദേശ

0: ആശുപത്രികളിലും ഡോക്ടർമാരുടെ പേരും OP ദിവസവും കൃത്യമായി പ്രദർശിപ്പിക്കണം. സംസ്ഥാനത്തെ താഴെത്തട്ടിലെ പല ആശുപത്രികളിലും OP സമയത്ത് ഡോക്ടർമാരില്ലെന്നും രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണെന്നും പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ വരെ ഇത് അടിയന്തരമായി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ തസ്തികകളുടെ എണ്ണം, നിലവിലെ ഒഴിവുകൾ, ഓരോ ഡോക്ടറുടെയും OP സമയം തുടങ്ങിയ വിവരങ്ങൾ രോഗികൾക്കും പൊതുജനങ്ങൾക്കും കാണാവുന്ന രീതിയിലായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്നും ഇവയിൽ വ്യത്യാസം വരുന്ന മുറയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ പുതുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. US നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഗൾഫ് മേഖലയിലെ നിർണായക എണ്ണഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണതോതിൽ ആക്രമണാത്മക സൈനിക നിലപാട് സ്വീകരിക്കണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇടക്കാല കരാർ ഉടൻ നടപ്പിലാക്കാൻ US തയ്യാറായില്ലെങ്കിൽ US നാവിക ഉപരോധം മറികടക്കാൻ സൈനിക നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനുമായി ഒരു കരാറിലും ഏർപ്പെടരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ നിലപാടുകൾക്ക് തടസ്സം സൃഷ്ടിച്ചാൽ ഒമാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം കണ്ടെത്തിയതായി സംശയിക്കപ്പെടുന്ന ക്രിമിനൽ കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കാൻ അധികൃതരോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ കള്ളപ്പണം ജനാധിപത്യത്തെയും നിയമവാഴ്ചയെയും തെരഞ്ഞെടുപ്പിനെ തന്നെയും അപകടത്തിലാക്കുമെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് കർണാടക ഗവൺമെന്റ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണമോ സ്വത്തുക്കളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ കോടതിയെയോ അറിയിക്കണമെന്ന് ജസ്റ്റിസുമാർ ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന കാരണങ്ങൾ സഹിതമായിരിക്കണം പിടിച്ചെടുത്ത പണത്തെക്കുറിച്ച് കോടതിയെ അറിയിക്കേണ്ടതെന്നും ജസ്റ്റിസുമാർ പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ എല്ലാ ശ്രമങ്ങളും നടത്തണം. ഇക്കാര്യത്തിൽ കാലതാമസമുണ്ടായാൽ അത് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കരോളും NK സിംഗും പറഞ്ഞു. 3 മാസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ 10 ലക്ഷത്തിലധികം രൂപ പിടിച്ചെടുത്താൽ വിവരം ആദായ നികുതി അധികൃതരെ അറിയിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു.
0: തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി നിർദ്ദേശിച്ചു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ഓണവിപണിയിലെ കൃത്രിമ വിലക്കയറ്റം പിടിച്ചു നിർത്താനും അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനും സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ 15 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ ആഗസ്റ്റ് 25 വരെ ചന്തകൾ പ്രവർത്തിക്കും. 13 നിത്യോപയോഗ സാധനങ്ങൾ ഗവൺമെന്റ് സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ ഓണച്ചന്തകളിൽ ലഭിക്കും. റേഷൻ കാർഡ് മുഖേനയാണ് സാധനങ്ങളുടെ വിതരണം. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന് അഡ്വാൻസ് ബോണസായി 29.95% തുക നൽകാൻ ധാരണയായി. 2026 ജനുവരി മുതൽ May 31 വരെ ആകെ വരുമാനത്തിന്റെ 20% ബോണസും 9.95% ഇൻസെന്റീവും ഉൾപ്പെടുന്നതാണ് തുക. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം റീജിയണൽ ലേബർ ഓഫീസർ തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. LPG സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസിലും ധാരണയായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസ് ലഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടത്തും. രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. കോഴിക്കോട്ടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും കണ്ണൂർ ആസ്ഥാനമായ ബയോ മൌണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡും നൂതന സാങ്കേതിക വിദ്യാ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പുവച്ചു. IASR ഡയറക്ടർ ഡോക്ടർ R ദിനേശും കമ്പനി ചെയർമാൻ റവറന്റ് CB പാലക്കുഴിയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. 11th ഗവേഷണ ഉപദേശക സമിതി യോഗത്തോടനുബന്ധിച്ച് വിവിധ സാങ്കേതിക വിദ്യാ കൈമാറ്റങ്ങളും പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടുനിന്ന് നസീർ ബാബു.
2: കർഷകർക്കിടയിൽ സുഗന്ധവ്യഞ്ജന കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും പ്രചാരണവും ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ ലക്ഷ്യം. യോഗത്തിൽ ഗവേഷണ സ്ഥാപനത്തിലെ ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ജിനോമിക്സ് ഫെസിലിറ്റി വികസിപ്പിച്ച നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ടൂൾ കിറ്റും

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കേരള ഹിന്ദി സാഹിത്യ അക്കാദമി സ്ഥാപകൻ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ ഹിന്ദി ഗവേഷണ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2025 ജനുവരി 1 ഡിസംബർ 31 ഇടയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് PhD ലഭിച്ച ഹിന്ദി ഗവേഷണ പ്രബന്ധങ്ങളാണ് സമർപ്പിക്കേണ്ടത്. പ്രബന്ധത്തിന്റെ കോപ്പിയും ബയോഡാറ്റയും ഒക്ടോബർ 15 മുൻപ് ഡോക്ടർ എസ് സുനന്ദ, ജനറൽ സെക്രട്ടറി, കേരള ഹിന്ദി സാഹിത്യ അക്കാദമി, ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ റോഡ്, ലക്ഷ്മി നഗർ, പട്ടം PO എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ കലാകായിക അക്കാദമിക് രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് പാരിതോഷികം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471247573, മറ്റൊരു നമ്പർ 9188519851. കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെന്റർ ഓഫ് എക്സലൻസിയുടെ SSC OBC വിഭാഗക്കാർക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. 50% മാർക്കോടെ ബിരുദമോ തദ്തുല്യ യോഗ്യതയോ നേടിയവർക്കും അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും 25 വരെ അപേക്ഷിക്കാം. പ്രതിമാസം 4000 രൂപ സ്റ്റൈപ്പൻഡോടെ ഒരു വർഷമാണ് പരിശീലനം. ആകെയുള്ള 100 സീറ്റുകളിൽ 30 പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പ്രായപരിധി SSC വിഭാഗത്തിന് പരമാവധി 35, OBC വിഭാഗത്തിന് 32. പ്രവേശന പരീക്ഷ September 5 നടക്കും. September 10 ഫലം പ്രഖ്യാപിക്കും. വെബ്സൈറ്റ് www.cukerala.ac.in. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കാവുമ്പടി CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം 31 രാവിലെ 10 തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. മാമാൻകുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും അതിരുദ്രവും ഇന്നു മുതൽ 20 നടത്തും. തന്ത്രി കാട്ടുമാടം ഈശാനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഓൾ കേരള ഫോട്ടോ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും ക്രിയേറ്റീവ് ഐസ് ഫോട്ടോഗ്രാഫി ക്ലബിന്റെയും നേതൃത്വത്തിൽ ലോക ഫോട്ടോഗ്രാഫി ദിനാഘോഷവും ഫോട്ടോ പ്രദർശനവും നടത്തും. ഇന്നും നാളെയും മറ്റന്നാളുമായി തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിലാണ് പരിപാടി. ഇന്ന് രാവിലെ 10:30 തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ PK സുബൈർ ഉദ്ഘാടനം ചെയ്യും. റബ്ബർ കർഷക സംഘം വാർഷികം ജനറൽ ബോഡി യോഗം ഇന്ന് നടത്തും. രാവിലെ 10:30 ചെക്കേട്ട് കാവിലയുടെ ഓഫീസിലാണ് പരിപാടി. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്
4: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
5: 9447-371-836,
4: 8078-502-836.
6: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
7: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
6: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
7: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
1: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ ഓണമെത്തുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനം.

0: തിരുവോണം വരെ. രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ. പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
1: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. ഓണം മറവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
4: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
3: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 773-604-7696-819-56667.
4: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
6: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
7: ജനകീയം.
8: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. ഇതേത് ഭാഷയിലെ ഗാനമാണ് എന്നായിരിക്കും ശ്രോതാക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇത് RDX എന്ന സിനിമയിലെ പാട്ടാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ ഭാഷ മലയാളം തന്നെയാണ്. അവതാരകയും തിരിച്ചുപാട്ടിന്റെ ഈണം എന്ന വ്യത്യസ്തമായ കലാപരിപാടിയിലൂടെ കലാരംഗത്തെ സജീവ സാന്നിധ്യവുമായ VCB ദീപ പ്രദീപനാണ് ഇന്ന് ജനകീയത്തിൽ.
0: ദീപ അല്ലേ? ഒരു സിംഗറാണ്, വ്യത്യസ്തമായ ഒരു ഗായികയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? റേഡിയോ മലബാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുന്നു, നിങ്ങളുടെ പ്രൊഫൈലിനെ കുറിച്ച് ഒന്ന് പറയാം. ഏതൊക്കെ മേഖലയിലാണ്?
9: എന്റെ വീട് കണ്ണൂരാണ്. ഞാൻ കണ്ണൂര് തളാപ്പിലാണ് താമസം. ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്. തിരിച്ചു പാട്ടിന്റെ ഈണം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ട് സജീവമായിട്ട് ഈ രംഗത്തുള്ളത്. അതായത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളിലെ വാക്കുകളും അതിന്റെ വാക്യങ്ങളും എല്ലാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പൊ തന്നെ തല തിരിച്ചു പറയും. അതിൽ മലയാളം, തമിഴ് ഭാഷകളുടെ പാട്ടുകൾ പാടും, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വാക്കുകൾ റിവേഴ്സ് പറയും, അതേപോലെ റിവേഴ്സ് സ്പെൽ ചെയ്യും. നമ്മളിപ്പോ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞത് INDIA എന്ന് പറഞ്ഞത് AIDNI, ആ ഒരു രീതിയിൽ സ്പെൽ ചെയ്യും. പാട്ടുകൾ തമിഴും മലയാളവുമാണ് പാടുന്നത്. അങ്ങനെ തിരിച്ചുപാട്ടിന്റെ ഈണം എന്ന് പറഞ്ഞൊരു മേഖലയിൽ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നു.
0: ഇതെന്താണ് ഈ തിരിച്ചുപാട്ടിന്റെ ഈണത്തിലേക്ക് വരാനൊരു പ്രചോദനം?
9: പ്രചോദനമൊന്നും ഇല്ല. ഞാൻ ആക്ച്വലി ഇത് നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ എഴുത്തായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ തലതിരിച്ച് എഴുതില്ലേ, ഇപ്പൊ മൂന്നൊക്കെ നമ്മൾ കണ്ണാടിയിൽ കാണുന്ന രീതിയിലാണല്ലോ പല കുട്ടികൾ എഴുതുക. അങ്ങനെ തന്നെയാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത്. പല കുട്ടികളും ചെറുപ്പത്തിൽ നിന്ന് അത് പിന്നെ വിട്ടുപോകും, പക്ഷെ എനിക്കെന്തോ അത് ഫിക്സ് ആയി കിടപ്പുണ്ടായിരുന്നു. ഞാൻ എഴുതുമ്പോൾ അത് അങ്ങനെ തന്നെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പിന്നെ അത് ആരും ആ ശീലം മാറ്റാൻ നിന്നില്ല. പിന്നെ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആംബുലൻസ് ഇങ്ങനെ മിറർ ഇമേജ് ആണ് ഉണ്ടാവുക, നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണല്ലോ. അപ്പൊ അങ്ങനെ ആ സമയത്ത് എനിക്കിത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ എഴുതണം തോന്നി. അപ്പൊ അങ്ങനെ എഴുതിയപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞ് നീ ഇത് പണ്ടേ ചെയ്യുമായിരുന്നു. അങ്ങനെ എഴുത്താണ് തുടങ്ങിയത്. എനിക്കൊരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത്, ഒരു ഏട്ടനും ഒരു അനീത്തിയാണ്. അനീത്തി എന്ന കുഞ്ഞായിരുന്നു. അപ്പൊ ഏട്ടന്റെ കൂടെ ഞാൻ അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ സാധാരണയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തലതിരിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങൾക്കൊരു രസമായിരുന്നു അത്, ചെറിയ ചെറിയ വാക്കുകൾ മാത്രം. ഇപ്പം എന്താ പേര് അല്ലെങ്കിൽ എന്താ കറി എന്നുള്ളത് ദായി റിക്ക എന്ന് വെക്കും, കറി റിക്ക. അപ്പൊ നമ്മള് കടല ലടക്ക വഴുതനങ്ങ കനതഴുവ വെണ്ടയ്ക്ക കണ്ടവേ ഉരുളക്കിഴങ്ങ് ലറുവും കിഴക്കി അങ്ങനെ ലിക്കാത്ത തക്കാളി അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞിട്ടൊരു രസമായിരുന്നു. പിന്നീട് കുറെ കഴിഞ്ഞ് നമ്മൾ 2003 ലോഡ് ഷെഡിങ്ങിന് സമയമുണ്ടായിരുന്നു, അരമണിക്കൂർ കറണ്ട് പോകാന്ന് പറഞ്ഞ സമയമുണ്ടായിരുന്നല്ലോ. ആ ലോഡ് ഷെഡിങ് തുടങ്ങിയ സമയത്ത് ആ ഒരു 30 ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആ സമയത്താണ് പാട്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂളിലേക്ക് എന്തെങ്കിലും സ്പീച്ച് എന്തെങ്കിലും പ്രിപ്പയർ ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പറയാം. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യും പാട്ട് പാടുക. അപ്പൊ ആ സമയത്ത് ഏട്ടൻ ഒരു പാട്ട് പാടിയപ്പോൾ ഞാൻ തലയിച്ച് പാടി. ശരിക്കും പാട്ട് പാടുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പണക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ ഇങ്ങനെ പൊട്ടത്തിൽ നിന്ന് വിളിച്ചു, അപ്പൊ ഞാൻ തിട്ടപ്പോന്ന് പറഞ്ഞു, മന്ന ബുദ്ധി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ദിവന്തമ്മ അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു രസം പറഞ്ഞു, പിന്നെ ഒരു പാട്ട് പാടി തിരിച്ചു പാടി. അല്ലാതെ അതൊരു എന്തെങ്കിലും കണ്ടിട്ടൊരു പ്രചോദനം അങ്ങനെയൊന്നല്ല, അതങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലെല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ വീടിന്റെ അടുത്തൊരു കലാക്ഷേത്രത്തിൽ ഞാൻ മ്യൂസിക്കിന് ചേർന്നപ്പം അവിടെ നിന്നാണ് പറഞ്ഞത് ഇത് ടാലന്റ് ആണ്, ഇത് നിങ്ങൾ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ശരിക്കും തിരിച്ചു പാട്ടിന്റെ ഇണം എന്ന് പറഞ്ഞൊരു ആ ഒരു മേഖലയിലേക്ക് പടി കടന്നെത്തുന്നത്.
0: ഈ മേഖലയില് നേരത്തെ ആരെങ്കിലും ഉണ്ടോ?
9: പാടുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ സ്റ്റേജ് ഷോസും ടി വി ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പാടുന്നവരെ കണ്ടിട്ടുണ്ട്, മലയാളം പാട്ടുകൾ പാടുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ചിലപ്പം 4 ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നതിലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു.
0: ഇതൊരു കൗതുകമാണ്, അല്ലെങ്കിൽ ഒരു നേരം പോക്കായിട്ട് തുടങ്ങുന്നതാണ്. കാരണം നമ്മൾ മറ്റ് സംഗീതം മറ്റ് കല സാഹിത്യ മേഖല പോലെ ഓൾറെഡി ഒരു സ്കോപ്പുള്ള ഒരു മേഖലയാണെന്ന് നമുക്ക് ആർക്കും ഒരു പക്ഷെ അറിയില്ല. ഇതിങ്ങനെ തിരിച്ച് പാടുന്നതിൻ്റെ ഒരു സ്പേസ് ഉണ്ടോ നമുക്ക് ആർക്കും അറിയില്ല. നേരം പോക്കായിട്ട് തുടങ്ങുന്നു, കൗതുകമായിട്ട് സഹോദരനുമായിട്ടുള്ള ചില സൗന്ദര്യ പണക്കത്തിലൂടെ നിങ്ങൾ തിരിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. അത് വളരെ എളുപ്പത്തിൽ വഴങ്ങുന്നു നിങ്ങളുടെ നാവിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ ആ മേഖല തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ ജനങ്ങളുടെ ഒരു സ്വീകരണം എങ്ങനെയാണ്?
9: സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു വാക്ക് പറയുന്നു, തിരിച്ചു പറയുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ ആ ഒരു ചെറിയ കുട്ടി തിരിച്ചു പറയുന്നു എന്നുള്ളതിന്റെ കൗതുകം എല്ലാവരിലും ഉണ്ടായിരുന്നു. പിന്നെ ചിലര് നമ്മൾ വെറുതെ പറയുന്നതായിരിക്കും. ഇപ്പം അത് തിരിച്ചു പറയുമ്പോൾ ഇപ്പൊ കന്നഡയോ ഉറുദു ഒക്കെ കേൾക്കണ ഒരു ഫീലാണല്ലോ. അപ്പൊ നമ്മൾ വെറുതെ നമ്മളൊരു അക്ഷരം വെറുതെ പറയുന്നതായിരിക്കും, അതായത് തിരിച്ചു പറഞ്ഞാൽ ശരിയൊന്നും ആയിരിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സംശയം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയും, നിങ്ങൾ തിരിച്ച് എഴുതി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് വായിച്ചു നോക്കൂ, അപ്പൊ ശരിയാണോന്ന് അറിയാലോ. ഇപ്പൊ പാട്ടൊക്കെ പാടുമ്പം തിരിച്ചു പാടുന്ന സമയത്ത് ഓരോ വാക്കുകളായിട്ടാണ് തിരിക്കുന്നത്, ഒരു വരി മുഴുവനായിട്ടല്ല, ഓരോ വാക്കുകളായിട്ടാണ് തിരിക്കുന്നത്. അങ്ങനെ വാക്കുകളായിട്ട് തിരിക്കുമ്പോൾ മാത്രമാണ് അത് ട്യൂണിൽ സെറ്റ് ചെയ്യാൻ പറ്റുക കറക്റ്റ് ആയിട്ട്. അങ്ങനെ പാടുമ്പം അത് അവർക്കും കേൾക്കുന്ന ആൾക്കും അത് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മൾ എന്തെങ്കിലും പാടുന്നതല്ല, അത് ശരിക്കും അത് തലതിരിച്ചിട്ട് ഞാൻ പാടുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പൊ സ്വീകരണം എന്ന് പറയുന്നത് ആളുകൾക്ക് കൗതുകമുണ്ട്, പിന്നെ മാത്രമല്ല ഒരാളൊരു ഇന്ററാക്റ്റീവ് ആയിട്ടൊരു പ്രോഗ്രാം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റേജ് ഷോ ചെയ്യുന്ന സമയത്ത് അത് ലൈവായിട്ട് നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പ്രോഗ്രാം ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു എലമെന്റ് ഇതിലുണ്ട്.
0: നമ്മൾ ഈ ഭാഷ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണല്ലോ, കമ്മ്യൂണിക്കേഷൻ ആണല്ലോ അതിന്റെ ലക്ഷ്യം. ഇപ്പൊ നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് നമ്മുടെ അതേ മാതൃഭാഷ ഉള്ള ഒരാൾക്ക് അത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അയാൾ അതിനനുസരിച്ച് പ്രതികരിക്കും. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് അല്ല വീട്ടിൽ നിന്ന് ഒരു പ്രത്യേക കാര്യത്തിന് ആവശ്യപ്പെടുമ്പോൾ ആ വാക്കിന്റെ ആ വസ്തുവിന്റെ തിരിച്ച് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതാണ് എന്നും അവർക്ക് മനസ്സിലാവും.
9: അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് എഴുതി നോക്കാം. സ്റ്റേജിലൊക്കെ കേൾക്കാൻ പറയുന്ന വാക്ക് ചിലപ്പം സ്ഥലത്തിന്റെ പേരായിരിക്കും. തിരുവനന്തപുരം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പുന്തനവരുതി എന്ന് പറയും. എറണാകുളം നമുക്കൊന്നും അറിയാം. പാലക്കാട് ഡിക്കാലപ്പ, കോഴിക്കോട് ഡി കോഴിക്കോ, കണ്ണൂർ ഇരുന്നോക്ക, തൃശ്ശൂർ തൃശൂത്ര. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് അത് ആളുകൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ്. പിന്നെ ചിലര് ഇപ്പം സിനിമ ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും പറയുന്നുണ്ടാവും. ഇപ്പം ഇതല്ല, ഇതിലപ്പുറവും ചാടി കിടന്നവനാണ് കെ കെ ജോസഫ് എന്നുള്ളത്, ലതായി റംപു ലാദിയ ടീച്ചർ ഡിയൊക്കെ കെ കെ സിദ്ധിച്ചു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു കൗതുകം ഉണ്ടാവല്ലോ.
0: വളരെ രസമുണ്ട് ഇത് കേൾക്കാൻ വേണ്ടി. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പാട്ടിലെ വരികൾ മുഴുവനായിട്ടുള്ള ഓരോ വാക്കുകളാണ് തിരിച്ചു പറയുന്നത്. നമുക്കതിന്റെ സംഗീതം എങ്ങനെയാണ്, ആ പാട്ടിന്റെ സംഗീതം എങ്ങനെ കിട്ടുന്നുണ്ടോ?
9: അതെ, അത് നമ്മൾ ആ ട്യൂണിൽ സെറ്റ് ചെയ്ത് പാടാൻ പറ്റുന്നത് വാക്കുകൾ തിരിക്കുമ്പോഴാണ്. അതായത് പഴയൊരു പാട്ട് പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനി നീരേ പ അങ്ങനെ വരുമ്പം അത് നമുക്ക് ഈ പനിനീരേ എന്ന് പറയുന്ന എൻഡിങ്ങിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ട്യൂണിൽ കറക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഒരു വേർഡ് ബൈ വേർഡ് ആയിട്ട് ഇപ്പൊ പെരിയാറേ എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് കറക്റ്റ് ട്യൂണിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പാടാൻ പറ്റും. അതായത് ഒരു മലയാളി പെണ്ണാണു നീ. അങ്ങനെ
0: നല്ല രസമുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ഏതോ ഒരു ഭാഷയാണ്, നമ്മുടെ ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതോ രാജ്യത്തിലെ ഒരു ഭാഷയാണെന്ന് തോന്നും പെട്ടെന്ന്. സ്റ്റേജ് പെർഫോമൻസിൽ ഒരുപാട് ആളുകൾ വളരെ കൗതുകത്തോടു കൂടി തന്നെ ഇത് കേൾക്കും, യാതൊരു സംശയമില്ല. അവരെ എങ്ങനെയാണ് ഇത്, വേദികൾ ഒരുപാട് കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ പുതിയ വാക്കുകളും പുതിയ പാട്ടുകളും എങ്ങനെയാണ് പരീക്ഷണം ചെയ്ത് പഠിച്ചു വരുന്നത്?
9: പാട്ടുകൾ ഇപ്പൊ സ്റ്റേജ് ഷോസിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു പാട്ട് ഇപ്പൊ ഗാനമേള ഒക്കെ ചെയ്യുന്ന പോലെ നമുക്കൊരു പാട്ട് ഫുള്ളായിട്ട് ഒരു കരോക്കെ ഇട്ട് പാടുന്ന അത് ഒരു പാട്ട് ഒന്നോ രണ്ടോ പാട്ട് കേൾക്കുമ്പോൾ മാത്രമേ ആളുകൾക്ക് ആ ഒരു കൗതുകം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഒരു തെലുങ്ക് പാട്ട് കേൾക്കണ ലാഘവത്തോടെ കേൾക്കാൻ പറ്റുള്ളൂ. സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ കുറെ കൂടെ നല്ല രീതിക്ക് അതിൽ കോമഡി എലമെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റും.

0: അവതാരകയും തിരിച്ചുപാട്ടിന്റെ ഈണം എന്ന വ്യത്യസ്തമായ പരിപാടിയിലൂടെ പ്രശസ്തയായ VCB ദീപ പ്രദീപനായിരുന്നു ഇന്ന് ജനകീയത്തിൽ. ഇതോടുകൂടി ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.
1: ജനകീയം
0: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: രാമ രാമ രാമ രാമ രാമ നാമ താരകം,
3: രാമ രാമ രാമ രാമ
4: രാമ രാമനാമ മുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
5: കാർമൂക്കിൽ നേരൊത്ത കാന്തി കലർന്നൊരു കാരുണ്യ പൂരിതൻ കാനനത്തിൽ.
4: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: Summit Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. Summit Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കീഴിൽ 31 അപേക്ഷകൾക്ക് കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഷഖ്സാദ് ഭട്ടി നെറ്റ്വർക്ക് ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണവും സുസ്ഥിരതയും പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ഝാർഖണ്ഡിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതി പ്രകാരം 31 അപേക്ഷകൾക്ക് കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. 7,877 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിലൂടെ പ്രതീക്ഷിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 82,000 കോടി രൂപയുടെ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 9,500 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ തീരുമാനം വഴിയൊരുക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള 7, മഹാരാഷ്ട്ര, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് 6 വീതവും ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപേക്ഷകൾ ലഭിച്ചത്. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അപേക്ഷകർക്ക് അംഗീകാര പത്രങ്ങൾ കൈമാറി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ അംഗീകാരം ലഭിച്ച ആകെ കമ്പനികളുടെ എണ്ണം 106 ഉയർന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഇലക്ട്രോണിക്സ് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം മേ 106 പ്രോജക്ട്സ് അപ്രൂവ് ഹോ ചുക്കേ ഹേ ഓർ 2.5 ലക്ഷം ലോഗോ കോ ടോട്ടൽ ഡയറക്ട് ഓർ ഇൻഡയറക്ട് മിലാക്കേ ഇൻ ഫാക്ടറീസ് മേ എംപ്ലോയ്മെന്റ് മിലേഗ ജിസ് സ്കീം മേ 31 പ്രോജക്ട്സ് അപ്രൂവ് ഹുയേ ഹേ.
0: സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷഖ്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200 ഭീകരപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഉത്തർപ്രദേശിൽ നിന്ന് 62, ഹരിയാനയിൽ നിന്ന് 52, ഡൽഹിയിൽ നിന്ന് 51, പഞ്ചാബിൽ നിന്ന് 44 പേർ ഉൾപ്പെടെ 200 പേർ പിടിയിലായിട്ടുണ്ട്. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയിലെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ, പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ, CCTV ക്യാമറകൾ എന്നിവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിൽ

0: ാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ചേർന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NDA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL നടത്തിയ JSSC CGL പരീക്ഷയും മറ്റ് എല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിന് നേപ്പാൾ സൈന്യത്തിന്റെ ആദരം. ഇന്നലെ കാഠ്മണ്ഡുവിലെ ശീതൽ നിവാസിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൌഡൽ ഇന്ത്യൻ കരസേനാ മേധാവിക്ക് നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി ജനറൽ ബഹുമതി നൽകിയാണ് ആദരിച്ചത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിടിച്ചെടുത്ത കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ കൃത്യസമയത്ത് അന്വേഷണം പൂർത്തിയാക്കാൻ സുപ്രീംകോടതിയുടെ നിർദ്ദേശം. പണമോ ആസ്തികളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനകം ജില്ലാ മജിസ്ട്രേറ്റിനെയോ ബന്ധപ്പെട്ട കോടതിയെയോ അറിയിക്കണം. ഒരു വർഷത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ 10:45 മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാത്രം പ്രവർത്തിച്ചിരുന്ന വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്കുകളുടെ നേരിട്ടുള്ള കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഇന്ന് തുടക്കമാവുകയാണ്. ഇതുവരെ മദർഷിപ്പുകൾ എന്ന വൻ കപ്പലുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ മറ്റ് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി അയക്കുന്ന രീതിയിലുള്ള സേവനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചരക്കുകൾ കയറ്റി അയക്കാനും ഇറക്കുമതി നടത്താനുമുള്ള കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറുടെ അനുമതി July 17 ലഭിച്ചത്. പൂർണ്ണ കണ്ടെയ്നറുകൾ മാത്രമാവും നിലവിൽ വിഴിഞ്ഞത്ത് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനാവുക.
0: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ പ്രിയങ്ക ജി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യ വകുപ്പ് സഹമന്ത്രി L. മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ എത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സംഘങ്ങൾക്ക് കേന്ദ്ര ടൂറിസം വകുപ്പ് അനുവദിച്ച 24 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് വിതരണം ചെയ്യും. കളക്ടർ കോൺഫറൻസ് ഹാളിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുക സമ്മാനിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന

തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ജാർഖണ്ഡിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം ഗുരുതരമായി തുടരുന്നു. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും ഒന്നാം റാങ്കുകാരനുമായ ചൈനയുടെ ഷിയുക്കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ തൃഷ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം സിമ്രാൻ സിംഗി സഖ്യവും ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ ജോഡികളെ മറികടന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ ഹരികരൻ അംശകരുൺ സഖ്യവും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കീഴിൽ 31 അപേക്ഷകൾക്കു കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഷംസാദ് ഭട്ടി നെറ്റ്വർക്ക് ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണം, സുസ്ഥിരത പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ജാർഖണ്ഡിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. സി വി ബാലകൃഷ്ണന്റെ ഉപരോധം എന്ന നോവലിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അവതരിപ്പിക്കുന്നു സി പുരുഷോത്തമൻ കല്ലേരിക്കര.
2: മതിലുകൾക്കുള്ളിൽ നിന്നും പുറത്തു കടന്ന് വെളിച്ചമുള്ള പാതയിലൂടെ അയാൾ നടന്നു. മനസ്സ് മുറിവേൽക്കപ്പെട്ടിരുന്നു. മുഖം സ്തോഭപൂർണമായിരുന്നു. പെറ്റുവളർന്ന ഗ്രാമത്തിന്റെ മണ്ണിലെത്താൻ അയാളുടെ നേത്രങ്ങളിൽ സമ്മിശ്ര വികാരങ്ങൾ ഓളം വെട്ടി. ഇലകൾ കൊഴിഞ്ഞ് കൊമ്പുകൾ തളർന്ന നാമ്പുകൾ പോലെ നീണ്ടുകിടക്കുന്ന ഒരു വൃക്ഷം. അയാൾ ഏറെ നേരം ആ വൃക്ഷത്തെ നോക്കി നിന്നു. അത് പാടെ ഉണങ്ങിയോ? ഇല്ലില്ല. അയാൾ മന്ത്രിച്ചു, അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നീരോട്ടമുണ്ട്. അത് നിലയ്ക്കില്ല. വീണ്ടും ഒരു നാൾ ശിഖരങ്ങളിൽ തളിരുകൾ വിരിയും. തളിരിലകൾക്ക് പിന്നെ പിന്നെ പച്ചനിറം കനത്തുവരും. അവയ്ക്കിടയിൽ നിന്ന് കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കും. ഒരു വേനലിന് ഉണക്കിക്കളയാവുന്ന വൃക്ഷമല്ല ജീവിതം. അയാൾ തലയുയർത്തിപ്പിടിച്ച് നടന്നു. പുഴ വരണ്ടിരുന്നു. ചരൽക്കല്ലുകൾക്കിടയിൽ കാട്ടുപുല്ലുകൾ കിളിർത്തു നിന്നു. പുഴയുടെ വക്കുകളിൽ മാലിന്യങ്ങൾ, മൺപുറ്റുകൾ, ഒരു ഞരമ്പിൻ്റെ തേങ്ങൽ. ഇത് തീർത്തും വറ്റിയോ? അടിയിൽ നീരുറവകൾ കാണും. ആർത്തിരമ്പി വരാനിരിക്കുന്ന കാലവർഷത്തെ അവ സ്വപ്നം കാണുകയാവും. ഒരു വേനലിന് അനായാസമായി നശിപ്പിച്ചു കളയാവുന്ന ഒരു പുഴയല്ല ജീവിതം. അയാൾ ചങ്കുറപ്പോടെ നടന്നു. വിജനമായ കുന്നിൻ പുറത്ത് ഒരു പറ്റം കാലുകൾ തളർന്നുകിടന്നു. അവ ശോഷിച്ച് കോലം കെട്ടിരുന്നു. കണ്ണുകളിൽ ഉദാസീനതയും തളർച്ചയും മുറ്റിനിന്നു. ചുറ്റിലും പുൽക്കൂട്ടങ്ങളില്ല. കുന്നിൻ ചെരിവ് കൊടും ചൂടിൽ ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുകയാണ്. ഒരു പുൽക്കൊടി പോലും തലനീട്ടുന്നില്ല. കാറ്റ് വീശുന്നില്ല. അയാളുടെ കണ്ണുകളിൽ പ്രതീക്ഷ തുടിച്ചു. അയാൾ കയ്യിലെ പൊതി പെങ്ങളെ ഏൽപ്പിച്ചു. നിനക്കിടാൻ കുപ്പായമാണ്. അയ്യോ, ചീല നടുക്കം ഭാവിച്ചു. പേടിക്കേണ്ട, ഞാനില്ലേ. എന്നിട്ടും അവള് രാത്രിയിൽ മാത്രം ധരിച്ചു. ചീലയ്ക്ക് ആയിടെ പെരിങ്ങോത്തുനിന്ന് ഒരാലോചന വന്നു. കോടിലോൻ അത് നടത്തിക്കൊടുത്തു. പോകാൻ നേരത്ത് അവൾ മുന്നിൽ വന്നു നിന്ന് കരഞ്ഞു. അയാളുടെ ഉള്ളിലും നൊമ്പരമുണർന്നു. ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, പോ, സന്തോഷമായിട്ട് പോ. നിന്നെ കാണാൻ ഏട്ടൻ അങ്ങോട്ട് വരും. കാര്യസ്ഥന്മാരിൽ ഒരാളായ കുഞ്ഞിക്കോമരം ചാരൻ കാസ്മിയുടെ അങ്ങാടിയിൽ നിന്ന് ജാപ്പാണം, പുകയിലും കൽക്കണ്ടവും വാങ്ങി. ഓലക്കുടയുടെ നിഴലിൽ ഏതാനും വാര നടന്നപ്പോഴാണ് ചെരിപ്പ് മറന്നുവെന്ന കാര്യം ഓർമ്മിച്ചത്. കുടുമ പിടിച്ചു നിന്ന് ഇനി എന്താണ് ചെയ്യുകയെന്ന് നിനച്ചു. ചെരിപ്പെടുക്കാൻ അങ്ങാടിയിലേക്ക് തിരിച്ചു നടക്കാൻ വയ്യ.

തിരിച്ചു പോകുന്നത് അശുഭകരമാണ്. അയാൾ തിരിഞ്ഞു നിന്ന് പീടികയിലേക്ക് നോക്കി. അവിടെ കോടിലോൻ രാമനെ കണ്ടു. അയാൾ ശബ്ദമുയർത്തി വിളിച്ചു പറഞ്ഞു, എടാ ആ ചെരുപ്പിങ്ങെടുക്കെ. വാണിയനായ കോമരം തന്നെ എടാ എന്ന് വിളിച്ചതും ചെരുപ്പെടുക്കാൻ പറഞ്ഞതും കോടിലോനെ പ്രകോപിപ്പിച്ചു. അവർക്കിടയിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നെ ചാരൻ കാസ്മി കണ്ടത് ചോരയാണ്. എന്നെ കൊണ്ട് നീ ചെരുപ്പെടുപ്പിക്കുമല്ലടാ, കോടിലോന്റെ ഗർജനം കേട്ടു. കുത്തേറ്റ ഭാഗം അമർത്തി പിടിച്ചുകൊണ്ട് കുഞ്ഞിക്കോമരം ഓടി. കോടിലോൻ ഒരില ഒടിച്ചെടുത്ത് കത്തി തുടച്ചു. കുഞ്ഞിക്കോമരം മരിച്ചില്ല, മൃതപ്രായനായതേയുള്ളൂ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാരനായ സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് കുറ്റൂരിലേക്ക് വന്നു. ഉച്ചാലമ്മ തമ്പാനെ കാണിച്ചു കൊടുത്തു. ഒരു വെള്ളക്കുതിര, കുതിരപ്പുറത്ത് കാൽശരായിയും തൊപ്പിയുമിട്ട് സായിപ്പ്. കുറ്റൂരിലുള്ള പലരും അന്നാദ്യമായിട്ടാണ് ഒരു സായിപ്പിനെ കാണുന്നത്. ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാളുടെ വെളുത്ത മുടിയിലേക്കും ചുവന്നു തുടുത്ത ശരീരത്തിലേക്കും തക്കാളി പോലുള്ള കവിളുകളിലേക്കും അപരിചിതത്വം തുടിക്കുന്ന പൂച്ചക്കണ്ണുകളിലേക്കും ആളുകൾ എത്തി വലിഞ്ഞു നോക്കി. അവർ ഉയിഷ് എന്ന് പറഞ്ഞു. നായനാർ സായിപ്പിൻ്റെ അവസ്ഥയ്ക്കൊത്ത വിധം ഉചിത സംവിധാനങ്ങൾ ചെയ്തു. അയാൾ രാത്രി കഴിഞ്ഞ് മഠത്തിലെ ബംഗ്ലാവിലാണ്. അത് പ്രത്യേകമായി അതിഥികളെ പാർപ്പിക്കാനുണ്ടാക്കിയതാണ്. മുറ്റത്ത് നാലുപാടും പൂച്ചെടികളുണ്ട്. അവയിൽ പൂക്കൾ പരിലസിക്കുന്നു. പല നിറത്തിലുള്ള പൂക്കളുടെ മനോഹാരിത സായിപ്പിനെ മുഗ്ധനാക്കി. അയാൾ പൈപ്പ് വലിച്ചുകൊണ്ട് ബംഗ്ലാവിൻ്റെ ഇറയത്തു നിന്നു. മഠത്തിൻ്റെ കിഴക്കേ മുറ്റത്ത് തെക്കോട്ടു മാറി ചുറ്റുമതിലിനോട് ചേർന്നാണ് ബംഗ്ലാവ്. അയാൾ അവിടെ നിന്ന് നടപ്പുരയ്ക്കടുത്തുള്ള കൂടുകളിലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ ആസ്വദിച്ചു. മാറുമറച്ചിട്ടില്ലാത്ത ദാസികളെ അയാൾ കണ്ണെടുക്കാതെ നോക്കി. എണ്ണമിനപ്പുള്ള നഗ്നമായ മാറിടങ്ങൾ അന്തിവയിൽ പോലെ തിളങ്ങി. നായനാർ അയാളെ വിശേഷപ്പെട്ട നാടൻ ചാരായവും മാനിറച്ചിയും നൽകി സൽക്കരിച്ചു. രാത്രിയിൽ യജമാനന്റെ കൽപ്പന പ്രകാരം രണ്ട് ദാസികൾ അമ്പരന്ന കണ്ണുകളോടെ അയാളുടെ മുറിയിലേക്ക് കയറി ചെന്നു. ശരറാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ അവർ പരുങ്ങി നിന്നു. കാൽവിരലുകൾ നിലത്ത് ചിത്രമെഴുതി. അയാളുടെ മേനികളിലേക്ക് മാറി മാറി നോക്കി. കമോൺ ലേഡീസ്, അയാൾ കൈകാട്ടി വിളിച്ചു. അവർ തമ്മിൽ തമ്മിൽ നോക്കി നാണം കൂറി നിന്നു. അയാൾ കട്ടിലിൽ നിന്ന് എണീറ്റ് ചെന്ന് അവരെ ചേർത്ത് പിടിച്ചു. മുടിയിൽ നിന്ന് നല്ലെണ്ണയുടെ മണം ചുഴറ്റി വീശി. സായിപ്പിന്റെ വെള്ളക്കുതിര തൊടിയിൽ യജമാനനെ കാത്തുനിന്നു. പിറ്റേന്ന് കാലത്ത് നടപ്പുരയ്ക്കുള്ളിൽ നാലു കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞങ്ങളുടെ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണോ? എന്നാൽ കേട്ടോളൂ. സെൻട്രൽ ജയിലിലെ ഒരു ബ്ലോക്കിൽ ഏതാനും തടവുകാർ ഒരുമിച്ച് കൂടി ഇരിക്കുകയാണ്. അവരുടെ നടുവിലിരുന്ന് കൈയും കലാശവും കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വണ്ണത്താൻ രാമനാണ്. അടുത്തു തന്നെ കോടിലോനുമുണ്ട്. അവരിപ്പോൾ ജയിൽ അധികാരികൾക്കും തടവുകാർക്കും സുപരിചിതനായി കഴിഞ്ഞിരിക്കുന്നു. മതിലുകൾക്കുള്ളിൽ അവരുടെ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നു. അവർ അനീതിയെക്കുറിച്ച് പറയുകയാണ്. മഴ കോരിച്ചൊരിയുന്ന ഒരു ദിവസം വണ്ണത്താൻ രാമൻ വീണ്ടും ജയിലിൽ നിന്ന് വിട്ടയക്കപ്പെട്ടു. വഴികളിൽ ചെളി കെട്ടിക്കിടന്നിരുന്നു. പുഴയായ പുഴയെല്ലാം കലങ്ങി ചുവന്നിരുന്നു. പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഴയിലൂടെ നടന്നു നീങ്ങുന്ന ഒരു ദീർഘകായൻ, ഉവ്വ് അതയാൾ തന്നെ. പുഴകൾ കടന്നും കുന്നുകൾ കയറിയിറങ്ങിയും അയാൾ കൊറ്റൂരിലെത്തിച്ചേർന്നു. അപ്പോഴേക്കും കുന്നിൻ ചരിവുകൾ ഹരിതാഭമായി കഴിഞ്ഞിരുന്നു. വയലുകളിൽ നെല്ലോലകൾക്ക് കടും പച്ചനിറം കൈവന്നിരുന്നു. കൈത്തോടുകളും പുഴയും നിറഞ്ഞൊഴുകുകയായിരുന്നു. കയ്യാലകളുടെ അരികുപറ്റി കൂണുകൾ പൊടിച്ചു നിന്നു. മഴത്തുമ്പികൾ പറന്നു നടന്നു. തവളകൾ നനഞ്ഞ മണ്ണിലൂടെ യാത്ര പുറപ്പെട്ടു. കൈത്തോടുകളിൽ കുട്ടികൾ പരൽമീനുകളോടൊപ്പം നീന്തിക്കളിച്ചു. മരക്കൊമ്പുകളിൽ കാക്കകൾ ചിറകുകൾ കുടഞ്ഞു. കുറുമ്പ കണ്ണമ്പാടിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് മഞ്ചൽക്കാരുടെ മൂളൽ കേട്ടത്. അവൾ തിടുക്കത്തിൽ ഒരു പൊന്തയ്ക്കു പിന്നിൽ മറഞ്ഞു നിന്നു. ഇലപ്പടർപ്പിലൂടെ അവൾ കണ്ടു മഞ്ചൽ പോവുകയാണ്. മാരാൻകരയിൽ ആലിമമ്മദിൻ്റെ പീടികയിൽ ഉള്ളവരും കരിമ്പിൻ്റെ ഷാപ്പിലുണ്ടായിരുന്നവരും ഓച്ചാനിച്ച് എഴുന്നേറ്റ് നിന്നു. മഞ്ചൽ പോയി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും സ്വസ്ഥാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു. ഉച്ചാലമ്മയും തമ്പാനും ഉറ്റുനോക്കി. മഞ്ചൽ പോവുകയാണ്. മരിച്ചുപോയ കാരോന്തൻ്റെ പെണ്ണ് മീനാക്ഷി കണ്ടു. മഞ്ചൽ പോവുകയാണ്. അവളെന്തോ ഓർത്തു. പടിഞ്ഞാറ് കുറ്റിക്കാടുകൾക്കിടയിൽ മണ്ണിനടിയിൽ കിടക്കുന്ന കാരോന്തനും ചിലതോർമ്മിച്ചു. തൻ്റെ ദേഹത്തു നിന്ന് മാംസം മുഴുവൻ നുള്ളിപ്പറിച്ചെടുത്ത് തന്നെ നാറുന്ന കുറച്ചെല്ലുകളാക്കി മാറ്റിയത് അതാ ആ നീങ്ങുന്ന മഞ്ചലിലുള്ള ആളാണ്. മൺതരികളിൽ വിറങ്ങലിച്ചു വീണ ആത്മാവ് വിതുമ്പുകയായി. മഞ്ചൽ ചുമക്കുന്നവർ വിയർപ്പ് തുടക്കുകയും കിതക്കുകയും ചെയ്തു. ഇപ്പോൾ മഞ്ചലിലുള്ളത് കെട്ടിലമ്മയും രണ്ട് പെൺമക്കളുമാണ്. മഞ്ചൽ ചുമക്കുന്നവരുടെ ദേഹങ്ങൾ കുറേ കൂടി തളർന്നിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ വേദനയുണ്ട്. മഞ്ചലിൽ ഇരിക്കുന്നവർ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രയാണത്തിൻ്റെ മന്ദഗതി അവരെ അസ്വസ്ഥരാക്കുന്നു. ഉച്ചാലമ്മ മുറ്റത്ത് കൂനിപ്പിടിച്ചിരിക്കുകയാണ്. അവരുടെ പേരക്കിടാവ് തമ്പാൻ അടുത്തു തന്നെയുണ്ട്. കോടിലോനെ ഒരിക്കൽ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നത് മുത്തശ്ശിയോടൊപ്പം കണ്ടുനിന്ന അതേ കുട്ടി.
അന്നവനെ പല്ല് കെളിർത്തിരുന്നില്ല. ഇന്നവൻ ലക്ഷണമത്ത ഒരാൺകുട്ടിയായി മാറിയിരിക്കുന്നു. ചുരുണ്ട മുടി ഒരു വശത്തേക്ക് മാടി ഒതുക്കിയിട്ടുണ്ട്. നെറ്റിയിൽ ചാന്തുപൊട്ട്, ഒരു തോർത്തുമുണ്ടുടുത്തിട്ടുണ്ട്. കുസൃതിയുടെ സ്ഫടികത്തുണ്ടുകൾ കണ്ണുകളിൽ. മുത്തശ്ശേ, ഇതെങ്ങോട്ടാ മഞ്ജലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? തമ്പാൻ ചോദിച്ചു. കാനായിക്ക്, ഉച്ചാലമ്മ പറഞ്ഞു. എന്തിനാ? ആടത്തെ ഒന്നാം മൂപ്പ് ചത്തുപോയി. ഈടുന്നു പോയ നായനാരാ ഇനിയാട ഒന്നാമേ, ഉച്ചാലമ്മ പറഞ്ഞുകൊടുത്തു. ഈടിയോ, ഈടത്തേക്ക് തലവിലത്തെ നായനാറ് വരൂ. തറവാട്ട് നിയമം അതാണ്. കൊറ്റൂരിൽ നിന്ന് കാനായിലേക്ക്, പാണപ്പുഴയിൽ നിന്ന് തലവിലേക്ക്, തലവിൽ നിന്ന് കൊറ്റൂരിലേക്ക്. കാനായിയാണ് ഭരണത്തിൻ്റെ സിരാകേന്ദ്രം. കാനായിലെ ചിറ്റാരിയുടെ മൂപ്പനായ നായനാരാണ് എല്ലാറ്റിൻ്റെയും തലവൻ. മറ്റുള്ള മഠങ്ങളിലെയും ചിറ്റാരികളിലെയും മൂപ്പന്മാർക്ക് അധികാര പരിധികൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ഏഴാനകളുടെ ചെലവും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ ചെലവും കാനായി മൂപ്പനാണ് വഹിക്കുക. കൊറ്റൂർ മഠത്തിലേക്ക് 25,000 സേർ നെല്ല് ചെലവിന് കിട്ടുന്നു. ഇങ്ങനെ ഒരു ചങ്ങല കൊണ്ടെന്ന പോലെ നാലു ദേശങ്ങൾ അഭേദ്യമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എണ്ണമറ്റ തലമുറകളും ഋതുക്കളെപ്പോലെ തലമുറകൾ മാറി മാറി വരുന്നു. അധികാരം സ്ഥായിയായി നിലനിൽക്കുന്നു. അതിനുമാത്രം മാറ്റമില്ല. ഇതൊന്നും പൂർണ്ണമായി ഗ്രഹിക്കാനുള്ള കഴിവ് ഉച്ചാലമ്മയുടെ പേരക്കിടാവിന് ഇപ്പോഴില്ല. പക്ഷേ അവ്യക്തമായ എന്തെല്ലാമോ അവൻ്റെ മനസ്സിലുണ്ട്. കുറേ നിഴലുകൾ, കുറേ രൂപങ്ങൾ, കുറേ സംശയങ്ങൾ. അവൻ മുത്തശ്ശിയോട് ചേർന്നു നിന്ന് വഴിയിലേക്ക് ഉറ്റുനോക്കി. മറ്റൊരു മഞ്ചൽ വരികയാണ്. അത് പുതിയ മൂപ്പ് കുഞ്ഞിരാമൻ നായര, നോക്കിക്കണ്ടോ? ഉച്ചാലമ്മ പറഞ്ഞു. കൊമ്പൻ മീശയും ക്രൂരതയുടെ തിളക്കമുള്ള ഒരു മുഖം അവൻ കണ്ടു. മരിച്ചുപോയ കാരോന്തൻ്റെ പെണ്ണ് മീനാക്ഷി വാതിൽപ്പാളികൾക്ക് പിന്നിൽ പതുങ്ങി നിന്നു. മറ്റൊരു തമ്പുരാൻ വരികയാണ്. അവളെന്തോ പേടിച്ചു. പടിഞ്ഞാറ് കുറ്റിക്കാടുകൾക്കിടയിൽ നനഞ്ഞ മണ്ണിനടിയിൽ കിടക്കുകയായിരുന്ന കാരോന്തനും ഭയപ്പെട്ടു. മഞ്ചൽക്കാർ നീട്ടി നീട്ടി മൂളിക്കൊണ്ടിരുന്നു. മാരാൻകരയിലുള്ളവർ ഭവ്യത പ്രകടിപ്പിച്ചുകൊണ്ട് നിന്നു. ഗജവിഗ്രഹനായ കുഞ്ഞിരാമൻ നായർ മീശ തിരുമ്മിക്കൊണ്ട് പുറത്തേക്ക് നോക്കി. അപ്പോൾ കള്ളു നിറച്ച ഒരു തൊട് കയ്യിൽ പിടിച്ച് വണ്ണത്താൻ രാമൻ ഷാപ്പിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. രാമൻ്റെ മുഖത്ത് വെറുപ്പും പുച്ഛവും തുടിച്ചു. അയാൾ മഞ്ചലിനുള്ളിലേക്ക് രോഷത്തോടെ നോക്കി. അയാളുടെയും നായനായരുടെയും കണ്ണുകൾ മൂർച്ചയുള്ള ഗഡ്ഗങ്ങളെപ്പോലെ ഏറ്റുമുട്ടി. ഈ തറവാടിനെ പലവട്ടം അപമാനിച്ച അവനെ ഞാൻ വെറുതെ വിടില്ല. കുഞ്ഞിരാമൻ നായനാർ പൂമുഖത്തൂടെ കൈകൾ പിറകിൽ കെട്ടി. കൂട്ടിലകപ്പെട്ട ഒരു വന്യമൃഗത്തെപ്പോലെ തെക്ക് വടക്ക് നടന്നു. ആരുടെ കാര്യാ നീ പറയുന്ന്? കുഞ്ഞാക്കമ്മ മകനോട് ചോദിച്ചു. ആ വണ്ണത്താൻ രാമൻ്റെ. വെറുതെ വഴക്കിനും വയ്യാവേലിക്കും പോകണ്ടെന്നാ ഞാൻ പറയുന്നത്. അമ്മ അപ്പുറത്തേക്ക് പോയിക്കോളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കാര്യസ്ഥന്മാർ ചിത്രത്തൂണുകൾക്കരികിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. പുതിയ മൂപ്പ് കൃഷ്ണൻ നായനാരേക്കാൾ പ്രതാപിയാണെന്ന് അവർ സന്തോഷത്തോടെ മനസ്സിലാക്കി. ഓനൊരു പാഠം പഠിപ്പിക്കണം, അവർ ഒന്നൻ ചന്തു നമ്പ്യാർ പറഞ്ഞു. അതെ, ഇനിയൊരു തോന്നിയാസം കാണിക്കറ്, ബോർഡ് സ്കൂളിലെ കേളുമാസ്റ്റർ പറഞ്ഞു. മറ്റുള്ളവർ തലകുലുക്കി. പാണപ്പുഴയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് തല്ലിച്ചാലോ? ഓരൻ നമ്പ്യാർ ചോദിച്ചു. നായനാർ ചൊടിച്ചു. അതെന്തിന്, ആണുങ്ങൾ ഇവിടെ ഇല്ലേ? ഇല്ലേന്ന് ചോദിച്ചാലും ഉണ്ട്. എന്നാൽ ഓനോട് അടുക്കാൻ ധൈര്യമുള്ള അത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ആരും കാണില്ല, രാമൻ നായർ പറഞ്ഞു. നായനാർ ശക്തിയായി ഒരാട്ട് വെച്ചു കൊടുത്തു. അവനെ നേരിടാൻ എൻ്റെ ഒരു കൈമതി. കൈകളിലെ പേശികൾ ത്രസിച്ചു. പോരാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ അത് വേണോന്ന് ചോദിച്ചാൽ ഏത്? നായനാർ രാമൻ നായരെ തീക്ഷ്ണമായി നോക്കി. നായനാർ നേരിട്ട് ഓൻ്റെ അടുത്ത് പോകുന്നത്? അയാൾ ക്ഷമാപണത്തിൻ്റെ മട്ടിൽ പറഞ്ഞൊഴിഞ്ഞു. ഈ തരുണത്തിൽ അവർ ഒന്നൻ ഇടപെട്ടു. ഞാൻ പറയുന്നത് അങ്ങ് സമ്മതിക്കുമോ? പാണപ്പുഴയിൽ നിന്ന് ആളെ കൊണ്ടുവരുന്ന നല്ലത്. അതൊക്കെ ഞാൻ പോയി ഏർപ്പാടാക്കിക്കൊള്ളാം. എന്താ? എന്നാൽ അങ്ങനെ, നായനാർ സമ്മതിച്ചു. അന്നു തന്നെ അവർ ഒന്നൻ പാണപ്പുഴക്ക് പോയി. പുത്തരി ദിവസമായിരുന്നു. രാമൻ എണ്ണ തേച്ച് പാറക്കടവിലേക്ക് കുളിക്കാൻ വരികയായിരുന്നു. പുഴയുടെ തീരങ്ങൾ കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരാൾ മുന്നിലെത്തി. കുറുപ്പച്ചൻ കുളിക്കാൻ പോവാ? അവൻ തെല്ല് പരിഹാസ സ്വരത്തിൽ ചോദിച്ചു. അല്ല, നിന്റെ അമ്മക്ക് പുടവ കൊടുക്കാൻ. നിലവിട്ട് വർത്തമാനം പറയണ്ട, നീ പോടാ. രാമൻ മുന്നോട്ട് നടന്നു. അങ്ങനെ അങ്ങ് പോയാലോ? അവൻ വഴിയിലേക്ക് കയറി നിന്നു. രാമൻ അവനെ അടിമുടി നോക്കി. നീ നിന്റെ ചോറ്റിൻ്റെ പണിയെടുത്തോളുക, എൻ്റെ അടുത്ത് കളിക്കേണ്ട കളി. അത്രയും ആയപ്പോൾ ഓടക്കാടുകളുടെ മറവിൽ പതുങ്ങി നിന്നിരുന്ന 5-10 പേർ പാഞ്ഞു വന്നു. രാമന് കാര്യം മനസ്സിലായി. അവരുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞു. പുത്തരി ഉണ്ടണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ ഒരുത്തൻ എൻ്റെ അടുത്ത് വരണ്ട. അവർ രാമനെ നാലുപാട് നിന്ന് വളഞ്ഞു. നിനക്കിത് വേണ്ടതാ? രാമൻ ഒരിക്കൽ കൂടി അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അവർ ചെവിക്കൊണ്ട് വേണ്ടേ? അവർ രാമനോടടുത്തു. അയാൾ എളിയിൽ തിരികെയിരുന്ന അരക്കാർ ഉറുപ്പികയുടെ നാണയമെടുത്ത് വായിലിട്ടു. അരയിൽ നിന്ന് കത്തി വലിച്ചൂരിയെടുത്തു. ഒരുത്തൻ്റെ നെഞ്ചിലത് കൊത്തിയിറക്കി. അവൻ ചോര ചീറ്റിക്കൊണ്ട് ഒരു നിലവിളിയോടെ മറിഞ്ഞു വീണു. രാമൻ പിന്നെ വട്ടം ചുറ്റി കൈവീശി അടിച്ചു തുടങ്ങി. രണ്ട് കൈയും ചേർത്ത് ഒരുത്തൻ്റെ ചങ്കിൽ ആഞ്ഞടിച്ചു. അവൻ നൊന്തലറി നിലം പതിച്ചു.
മറ്റുള്ളവർ വടികൊണ്ടും കൈകൾ കൊണ്ടും രാമനെ തല്ലി. അവരിൽ ഒരാളുടെ വടി പിടിച്ചുപറ്റി

നടക്കുകയായിരുന്നു. പുഴയിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് മുന്നായംകുണ്ട്. അവിടേക്ക് നീങ്ങുമ്പോൾ രാമന്റെ കാലുകൾ ചെളിയുള്ള ഒരു കുഴിയിൽ താണുപോയി. ആ തക്കം നോക്കി രണ്ടുപേരും കുതറി. ഭയന്ന് മാറിക്കളഞ്ഞിരുന്നവർ ഇതുതന്നെ നേരമെന്ന് കരുതി ആഞ്ഞെടുത്തു. അവരിൽ ഒരാൾ വഴിയിൽ നിന്ന് ഒരു കയർ നീട്ടിയെറിഞ്ഞു. അതിന്റെ കുരുക്ക് രാമന്റെ കഴുത്തിൽ ചെന്ന് വീണു. പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചപ്പോൾ രാമന് നിലയുറച്ചില്ല. കയർ ഊരിക്കളയാൻ കഴിഞ്ഞെങ്കിലും എഴുന്നേൽക്കാൻ സമയം കിട്ടിയില്ല. ഓടിയെടുത്തവരുടെ കൈകളിൽ കാരമുള്ളിന്റെ വടികളുണ്ടായിരുന്നു. മുള്ളുകൾ എഴുന്നു നിന്നു. അവർക്ക് പിടിക്കേണ്ടിടത്ത് മാത്രം മുള്ളു ചെത്തിക്കളഞ്ഞിരുന്നു. മുൾവടി കൊണ്ട് അവർ രാമനെ ഇടം വലം നോക്കാതെ തല്ലി. രാമന്റെ ദേഹത്ത് മുള്ളുകൾ തറച്ചു കയറി. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ നാലുപാട് നിന്നും തുടരെ തല്ലുകയാണ്. അതിനിടയിൽ തന്നോടടുത്ത ഒരുത്തനെ കടന്നു പിടിച്ച് രാമൻ അവന്റെ ചൂണ്ടുവിരൽ കടിച്ചു തുപ്പി. അവൻ ഒരലർച്ചയോടെ ഇരുന്നു. ഒടുവിൽ തല്ലുകൊണ്ട് രാമൻ തളർന്നപ്പോൾ അവർ കയറെടുത്ത് വരിഞ്ഞുകെട്ടി. കാരമുള്ളുകൾ പിന്നെയും ദേഹത്ത് തുളച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ കരയുകയോ നിലവിളിക്കുകയോ ചെയ്തില്ല. അവറൊന്നൻ ആ നേരത്ത് സംഭവസ്ഥലത്തെത്തി. ദേഹം നിറയെ മുള്ളുതറച്ച് ചോരയൊഴുക്കി തളർന്നുകിടക്കുന്ന രാമനെ പുറങ്കാൽ കൊണ്ട് തട്ടി. "നിന്റെ മതമടങ്ങിയോടാ?" ദഹിപ്പിക്കുന്ന ഒരു നോട്ടം മറുപടി. അവറൊന്നൻ ചുറ്റിലും നോക്കി. പാണപ്പുഴക്കാരിൽ ഒരുത്തനായ അമ്പു ഇതിനകം പിടഞ്ഞ് നിശ്ചലനായി കഴിഞ്ഞിരുന്നു. അവറൊന്നൻ കുനിഞ്ഞ് അവന്റെ കൈപിടിച്ച് നാടിമിടിപ്പ് ശ്രദ്ധിച്ചു. "ചത്തു," അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ നിവർന്നു. "ഇവനെയും കൊന്നേക്കാം," കുളമ്പക്കാരൻ ചന്തം പറഞ്ഞു. അവറൊന്നൻ ആലോചിച്ചു. "വേണ്ട, ഇവനെ നമ്മൾ കൊല്ലണ്ട. സർക്കാർ തൂക്കിക്കൊന്നോളും, അതാ നല്ലത്." പോലീസിലേക്ക് അപ്പോൾ തന്നെ ആളെ വിട്ടു. സന്ധ്യയായപ്പോഴാണ് പോലീസ് വന്നത്. യാത്ര തുടങ്ങുന്നതിന് മുൻപ് രാമൻ അവിടേക്ക് വന്ന നായനാരുടെ മുഖത്ത് നോക്കി തുപ്പിയപ്പോൾ വായിൽ നിന്ന് അരക്കാൽ ഉറുപ്പികയുടെ നാണയം തെറിച്ചു വീണു. രാമന്റെ സഹനശക്തിയുടെ തെളിവായി ആ നാണയം തിളങ്ങി. രാത്രി പോലീസുകാർ രാമനെയും കൊണ്ട് നടന്നു. രാമന്റെ കൈകൾ പിറകിൽ ബലമായി കെട്ടിയിരുന്നു. മുന്നിലും പിന്നിലും മഠത്തിലെ നാലഞ്ച് പണിക്കാർ ചൂട്ടുവീശിക്കൊണ്ട് നടന്നു. ഇരുട്ടിലൂടെ ആ യാത്ര നീങ്ങി. ജയിലിൽ വെച്ച് കോടിലോൻ കാണുമ്പോൾ രാമന്റെ ദേഹമാസകലം നീരുവെച്ചിരുന്നു. പരിക്കുകളുണ്ടായിരുന്നു. മുള്ളുകൾ തറച്ചുകയറിയ മുറിവുകൾ പഴുത്തിരുന്നു. രാമൻ വേദന കടിച്ചമർത്തിക്കൊണ്ട് കൂട്ടുകാരനോട് പറഞ്ഞു, "എന്നെ അവരിങ്ങനെയൊക്കെ ചെയ്തൂടോ? ജയിലു വിട്ടാ നീ കരുതി വേണം നടക്കാൻ." കോടിലോന്റെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. ജയിൽ ഡോക്ടർ വന്ന് രാമന്റെ ദേഹത്തു നിന്ന് 30 മുള്ളുകൾ നീക്കം ചെയ്തു. രാമൻ ചോദിച്ചു, "എത്രയായി?" ഡോക്ടർ സ്തബ്ധനായി രാമനെ നോക്കി നിന്നു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിലവിളിച്ച് ബഹളം കൂട്ടുമായിരുന്നു. ഇയാളിതെങ്ങനെയാണ് സഹിക്കുന്നത്? മനുഷ്യൻ എന്തൊരത്ഭുതമാണ്! അവനെ അതിശയിക്കാൻ ഭൂമിയിലെന്തുണ്ട്? അയാൾ ഒരു നിമിഷത്തേക്ക് പതറിപ്പോയി. പിന്നീട് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തി അന്വേഷണത്തിൽ വീണ്ടും മുഴുകി. മുള്ളു, മുള്ളു. രാമന്റെ പേരിൽ കൊലക്കേസ് ചാർജ് ചെയ്തിരുന്നു. ജഡ്ജിയുടെ പേനത്തുമ്പ് ജീവപര്യന്തം തടവ് ശിക്ഷ രേഖപ്പെടുത്താനുള്ള മുഹൂർത്തത്തെ കാത്തുകഴിയുകയായിരുന്നു. ദീർഘകാലത്തേക്ക് ഒരതിഥിയെ പാർപ്പിക്കാൻ ജയിൽ മുറി ഒരുങ്ങി നിൽക്കുന്നു. മുഴുവൻ മുള്ളുകളും ജയിലിനകത്ത് വെച്ച് നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. നായനാർ പ്രേരിപ്പിച്ച് രാമനെ പുറത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. ഓപ്പറേഷൻ വേണമെന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു. നായനാരുടെ പക ശമിച്ചില്ല. അയാൾ ഡോക്ടർക്ക് പണം കൊടുത്ത് രാമന്റെ വലത്തെ കാലിലെ ഞരമ്പുകൾ മുറിച്ചു മാറ്റി. രാമൻ അങ്ങനെ എന്നേക്കുമായി മുടന്തനായി തീർന്നു. തന്നെ ചതിച്ചുവെന്ന് മനസ്സിലായപ്പോൾ രാമൻ സംഹാരരുദ്രനായി മാറി. ജയിലധികൃതർ അയാളെ ഒറ്റയ്ക്കൊരു സെല്ലിൽ അടച്ചിട്ടു. അതിനകത്ത് നിന്ന് രാമൻ അലറി വിളിക്കുന്നത് കോടിലോൻ നിറകണ്ണുകളോടെ കേട്ടുനിന്നു. രാമനെ കാണാൻ ആരെയും അനുവദിച്ചില്ല. 3 കഴിഞ്ഞപ്പോൾ രാമന്റെ ശബ്ദം ക്ഷീണിച്ചു. കണ്ണുനീര് അണപൊട്ടിയൊഴുകി. പരുപുരത്ത തറയിൽ വീണുകിടന്ന് അയാൾ പൊട്ടിക്കരഞ്ഞു. പുറത്ത് കാവൽ നിൽക്കുന്ന വാർഡൻ അത് കാണാനാവാതെ മുഖം തിരിച്ചു കളഞ്ഞു. അയാൾക്കും കണ്ണു നിറഞ്ഞിരുന്നു. ചുവന്ന നാട്ടുവഴിയിലൂടെ ഒരു കാളവണ്ടി വരികയാണ്. വീണുകിടക്കുന്ന പോക്കുവീൽ കുളമ്പുകൾക്ക് കീഴെ ഞെരിഞ്ഞു. വണ്ടിക്കാരൻ ആടലോടകത്തിൻ്റെ ചില്ല കൊണ്ട് കാളകളെ പ്രഹരിച്ചു. അവ മനസ്സില്ലാ മനസ്സോടെ വേഗം വർദ്ധിപ്പിച്ചു. കഴുത്തിൽ കെട്ടിയ മണികൾ കിലുങ്ങി. വണ്ടിയിലിരിക്കുന്നത് മജിസ്ട്രേറ്റായ അനന്തരാമയ്യരും സർക്കിൾ ഇൻസ്പെക്ടർ വാര്യരുമാണ്. തോക്കുകളേന്തിയ 5 പോലീസുകാർ വണ്ടിയുടെ പിന്നാലെ ചിട്ടയോടെ നടക്കുന്നു. അവരോടൊപ്പം തളർന്നവശനായ മാളത്തിൽ കണ്ണനുമുണ്ട്. സകല ചലനവും നിലക്കുന്നതായി കണ്ണന് തോന്നി. കാഴ്ച മങ്ങി. ഞരങ്ങുക പോലും ചെയ്യാതെ പെട്ടെന്ന് നിലം പതിച്ചു. മജിസ്ട്രേറ്റ് വണ്ടി നിർത്താൻ കൽപ്പിച്ചു. പോലീസുകാർ കണ്ണനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അയാൾ കണ്ണു തുറന്ന് ചുറ്റിലും നോക്കി. വെള്ളം. കണ്ണു തുറന്ന് ചുറ്റിലും നോക്കി. വെള്ളം. പോലീസുകാർ കണ്ണനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അയാൾ കണ്ണു തുറന്ന് ചുറ്റിലും നോക്കി. വെള്ളം. ഒരു പോലീസുകാരൻ ഓടിപ്പോയി നീർച്ചാലിൽ നിന്ന് ഒരിലക്കൊമ്പിളിൽ വെള്ളം കൊണ്ടുവന്നു. കണ്ണൻ പരവേശത്തോടെ കുടിച്ചു. ഇനി വേണോ? കണ്ണൻ വേണ്ടെന്ന് തലകുലുക്കി.
നടക്കാൻ കഴിയുമോ? മജിസ്ട്രേറ്റ്

ചോദിച്ചു. കണ്ണൻ മജിസ്ട്രേറ്റിന്റെ നേരെ പകച്ചു നോക്കി. ഇവിടെ കയറിയിരുന്നോ? കണ്ണൻ ആ മൂലക്ക് ഒതുങ്ങിയിരുന്നു. അയാൾ കരയുന്നുണ്ടായിരുന്നു. മണികിലുക്കിക്കൊണ്ട് കാളകൾ യാത്ര പുനരാരംഭിച്ചു.

0: സി വി ബാലകൃഷ്ണന്റെ ഉപരോധം എന്ന നോവലിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് സി പുരുഷോത്തമൻ കല്ലേരിക്കര. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
1: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു, ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ
2: ഓണമെത്തുകയാണ്.
1: ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു.

തിരുവോണം വരെ. രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ. പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം. ഓണം ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സ്വാഭാവിക അഭിനയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ പ്രിയ ചലച്ചിത്ര താരം രമ്യ സുരേഷാണ് ഇന്ന് ഓണം ഗാനോത്സവത്തിൽ എത്തിയിരിക്കുന്നത്. ഇത്തിരി വിശേഷങ്ങളും പാട്ടുകളുമായി ഒരു മണിക്കൂർ.
2: നമസ്കാരം. റേഡിയോ മലബാറിന്റെ ഓണോത്സവത്തിൽ ഇഷ്ടഗാനങ്ങളുമായി ഞാൻ രമ്യ സുരേഷ്.
3: ചെറിയ ക്ലാസ്സിലെ ഓണങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. സത്യം പറഞ്ഞാല് അത്തപ്പൂക്കള മത്സരവും സ്കൂളിലാണ് ശരിക്കും നമ്മള് ഓണപരിപാടികൾ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും. പിന്നെ അവധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് അളവിൽ കൂടുതൽ ഉപ്പേരിയും ചീടയും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. അതപ്പം അളവില്ലാതെ ഇങ്ങനെ വറുത്ത് ഇടുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാല് അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ അതിൽ അളവുണ്ടാവും നമുക്ക് തരുന്നത്. ഇത് നമ്മൾ അളവില്ലാതെ കയ്യിൽ ഇങ്ങനെ കുത്തി കോരി എടുത്തോണ്ട് തിന്നോണ്ട് നടക്കുക എപ്പോഴും. പിന്നെ ഓണക്കോടി, പിന്നെ ഈ 10 ദിവസം നമ്മള് അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ടുള്ള ഓണക്കളികള്, ഊഞ്ഞാലാട്ടം, അതൊക്കെ ഒരു പ്രത്യേക അപ്പോഴൊക്കെ ആയിരുന്നു ശരിക്കും. അന്ന് അന്ന് ആ സമയത്തൊന്നും TV ഒന്നും ഇല്ലായിരുന്നു. TV ഇല്ലെന്നല്ല, ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു, അങ്ങനെ അടുത്തുള്ള ഒട്ടുമിക്ക വീടുകളിലും ഇല്ലായിരുന്നു. കുറെ കുറച്ചങ്ങ് പോകുമ്പോ ഒരു വീട്ടിലൊക്കെ കാണത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് TVയുടെ മുന്നിൽ നമുക്ക് സമയം പോകുന്നേ ഇല്ല. നമ്മള് കൂടുതൽ സമയവും ഈ കളികളിലാണ് ഏറ്റവും കൂടുതൽ സമയം. നമ്മുടെ ഓണസമയത്താണ് നമുക്ക് ഈ ഊഞ്ഞാലൊക്കെ കെട്ടിത്തരുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ, അതിൽ അടിയാണ്. ഓരോരുത്തരെ ഊഴം കഴിഞ്ഞിങ്ങനെ അടുത്ത് നമ്മുടെ ഊഴം എത്താനായിട്ടുള്ളൊരു അടിയുണ്ട്. ഒരുപാട് പേരുണ്ടാവും ഈ ഊഞ്ഞാലാടാനായിട്ട്. ഊഞ്ഞാലാട്ടമാണ് മെയിൻ ആയിട്ട്. പിന്നെ പെമ്പിള്ളേരൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അക്ക് കളിക്കാന്ന് പറയും, കളം വരച്ചിട്ട്. പിന്നെ തുമ്പിതുള്ളലുണ്ട്. തുമ്പിതുള്ളന്ന് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുമ്പപ്പൂ ഇങ്ങനെ കണ്ണിലിങ്ങനെ വെച്ച്, കണ്ണിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരാളായിരിക്കും അതിങ്ങനെ തുമ്പപ്പൂ വെച്ചിട്ട് അവരിങ്ങനെ നടക്കുന്ന ഇങ്ങനെ ഈ പാട്ടിനനുസരിച്ച് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. അവസാനം അവർക്ക് ഇങ്ങനെ അതെന്താണ് ഫീലെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ തലമണ്ട ഇങ്ങനെ പെരുത്തിട്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് തുള്ളും. അതൊക്കെ എന്റെ കുട്ടിക്കാലത്തെ എന്റെ ഒരു ഓർമ്മയാണ് അതെല്ലാം.

കമൽപ്പട്ടായാലോ. അത് എന്നവളെ അടി എന്നവളെ എന്നുള്ള പാട്ട് എ ആർ റഹ്മാൻ സാറിന്റെ. സാറിന്റെ പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന വില അഴകി തന്നെ വിലക്ക് വാങ്ക വരുവേന്ന് പറഞ്ഞുള്ള പാട്ട്, കാട്രേയൻ വാസൽ വന്ന അത്, പിന്നെ കണ്ടുകൊണ്ടേ നദിയേ നദിയേ കാതൽ, പുള്ളിക്കാരന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എനിക്ക് പൊതുവെ ഈ മെലഡി സോങ്സ് ആണ് എനിക്ക് ഇഷ്ടം. ഈ അടിച്ചുപൊളി പാട്ടിനോട് എനിക്ക് അത്ര വലിയ ഇത് തോന്നാറില്ല.

എന്റെ നാട് കോട്ടയമാണ്. ഞാൻ പഠിച്ചത് സെന്റ് ആൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പ്ലസ് ടു വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാണ് ഞാൻ ഹരിപ്പാടേക്ക് വരുന്നത്. കല്യാണത്തിന് ശേഷമാണ് ഞാൻ നഴ്സിംഗ് പഠിക്കുന്നത്. നഴ്സിംഗ് പഠിച്ചത് കോയമ്പത്തൂരാണ്, കെ ജി കോളേജ്. അപ്പം എൻ്റെ കുട്ടിക്കാലവും പഠിത്തം പ്ലസ് ടു വരെയൊക്കെ എന്ന് പറയുന്നത് കോട്ടയമാണ്. ഈ 10 വരെയും ശരിക്കും ഓണാഘോഷം എല്ലാം എനിക്ക് തോന്നുന്നത് ഒരേപോലെയൊക്കെ തന്നെയായിരുന്നു. ഈ സ്കൂളിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെയാണ്. ലാസ്റ്റ് ഒരു ദിവസമുള്ള ആഘോഷമേ ഉള്ളൂ സ്കൂളിൽ, ഈ അത്തപ്പൂ ഇടുക എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ അന്നൊക്കെ ഈ ബാലജന സഖ്യം അതുണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു. അതിലൊരുപാട് കുട്ടികളൊക്കെ വരും. പിന്നെ ഒരു ദിവസം ഓണസദ്യ ഉണ്ടാവും. നമ്മുടെ ഓണത്തിന്റെ അന്നല്ല, അത് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഈ ഓണസദ്യയൊക്കെ നടത്തും. പിന്നെ അപ്പോഴും ഇതുപോലെയാണ്, കളികളാണ് മെയിനായിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കളി കാണാനാണ്. സ്കൂളിലൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. അതായത് തിരുവാതിര, ഒപ്പന, നാടകം, ടാബ്ലോ, ഫാൻസി ഡ്രസ്സ്, ഇതൊക്കെയാണ് എൻ്റെ ഐറ്റം. എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവം എന്ന് പറയുന്നത് സ്പീച്ചാണ്. പ്രസംഗം കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. പിന്നെ നമ്മുടെ പാട്ടുണ്ടല്ലോ, അതായത് ക്ലാസിക്കലായാലും ഗ്രൂപ്പ് സോങ്ങിന് പോലും ഞാൻ പാടത്തില്ല. ഞാനൊരു പ്രാവശ്യം ഗ്രൂപ്പ് സോങ്ങില് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ടീച്ചർ ക്ലാസ് ഹോൾ ക്ലാസ്സിനെയും എഴുന്നേപ്പിച്ച് നിർത്തി പാട്ട് പാടിപ്പിച്ച്, അപ്പം സിസ്റ്റർ പറയുന്ന ഒരു ഒരു ഒരു പാട്ട് ഭയങ്കര ഒരാളുടെ സൗണ്ട് എന്തോ ഒരു ഭയങ്കര പ്രത്യേകത തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഇരുത്തി അടുത്ത സൈഡിലെ പിള്ളേരെ കൊണ്ട് പാടിപ്പിച്ചു. അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്, ഇതിലേതോ ഒരു കുട്ടി പ്രത്യേകമായിട്ടാണ് പാടുന്നത്. അങ്ങനെ ഇരുത്തി ഇരുത്തി ഏകദേശം ഒരു ഇത് വന്നപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ബെഞ്ച് മാത്രമായി. അതിൽ നിന്ന് എന്നെ പിടിച്ച്, ഞാനത് അറിയുന്നില്ല എന്നെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത്. വീട്ടിലൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, എന്റെ കസിൻസ് ഒക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു, പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഒരുങ്ങുന്ന സൗണ്ട് ആണെന്നൊക്കെ ഇങ്ങനെ പറയാൻ. അതുകൊണ്ട് തന്നെ പാടാനുള്ളൊരു ധൈര്യം എനിക്ക് ഇല്ല. പക്ഷെ ഞാൻ പാട്ട് പാടിയിട്ടാണ് സിനിമയിൽ എത്തിയത് കേട്ടോ. നീ ഹിമമഴയായി വരൂ എന്നുള്ള പാട്ടുണ്ടല്ലോ, എടക്കാട് ബറ്റാലിയൻ, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അടുത്ത ആ പാട്ട് കേൾക്കാം.

സിനിമയിലേക്ക് വന്നത് ഞാൻ പാടിക്കൊണ്ടാണ്, പാട്ട് കേട്ടിട്ടാണെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ പാട്ട് ഉണ്ടാക്കിയ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതായത് ഞാൻ എൻ്റെ ഒരു സിനിമയുടെ അല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരു പാട്ട് പാടിയിട്ട് ആ പാട്ട് ഭയങ്കര വൈറലായി പോയി. അത് ഞാൻ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലിട്ടതാണ്, പക്ഷെ അതിൽ ഒരു ഫ്രണ്ട് ആർക്കും അയച്ചു കൊടുത്തു, അവിടുന്ന് അങ്ങ് പോയി ഭയങ്കര വൈറലായതാണ്. അപ്പൊ അതിനകത്തിൽ കുറെ മോശം കമന്റ്സുകളൊക്കെ വന്ന്, അങ്ങനെ വന്നപ്പോഴേക്കാണ്. പക്ഷെ പിന്നീട് ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര തകർന്നു പോയ സമയമായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്നെല്ലാം ഒന്ന് റിക്കവറായി വന്ന് പിന്നെ ഞാൻ ഈ മെസ്സേജുകൾ ഈ കമന്റ്സൊക്കെ എടുത്ത് നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ അതിനകത്തിൽ അന്ന് ഞാൻ നെഗറ്റീവ് കമന്റ്സ് മാത്രമേ കണ്ടുള്ളൂ. ഞാനൊന്ന് ഓക്കെ ആയി കഴിഞ്ഞ് പിന്നെ കമന്റ്സ് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഞാൻ പോസിറ്റീവായ കമന്റ്സൊക്കെ ഞാൻ അപ്പോഴാണ് കാണുന്നത്. നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടും ഒരു കോമഡി പറഞ്ഞു സിസ്റ്ററെ, ഇനിയും ഇങ്ങനത്തെ പാട്ടുകളുമായി വരണം എന്നൊക്കെ പറഞ്ഞുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഒരു എങ്കിൽ സിനിമ ചിലപ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമായിരിക്കും എന്നൊരു തോന്നലുണ്ടായതും ഞാൻ പിന്നെ ഇങ്ങനെ ഓഡീഷനൊക്കെ പോയതും ഓഡീഷൻ അറ്റൻഡ് ചെയ്തതും സെലക്ട് ആയതും ഒക്കെ അങ്ങനെയാണ് ഞാൻ ശരിക്കും സിനിമയിലേക്ക് വരുന്നത്. ആ പാട്ട് ശരിക്കും അങ്ങനെ ഒരു പാട്ടുള്ളതാണ്. ഒരു 10-30 വർഷം മുമ്പ് ഏതൊരു കോളേജിന് വേണ്ടിയിട്ട് ഒരാൾ എഴുതി കൊടുത്താണ്. ആളുടെ പേര് ഞാൻ മറന്നുപോയി. ശരിക്കും ലിറിക്സ് അങ്ങനെയല്ല, ഇത് എൻ്റെതായിട്ടുള്ളൊരു സ്വന്തം. അതായത് അന്ന് ഞാൻ ഒരു വട്ടേ ഞാൻ ഈ പാട്ട് ശരിക്കും കേട്ടിട്ടുള്ളൂ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വെച്ചിട്ടാണ് ഞാൻ അന്ന് ആ പാട്ടുണ്ടാക്കിയത്. അത് ഞാനൊരു രണ്ട് പേരുമുള്ള അന്ധകാരപ്പറമ്പിൽ വെട്ടിക്കിളച്ചഞ്ചാറു കാച്ചിൽ നട്ടു, അന്ധകാരപ്പറമ്പിൽ വെട്ടിക്കിളച്ചഞ്ചാറു കാച്ചിൽ നട്ടു, കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൻ വേരിറങ്ങി, കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൻ വേരിറങ്ങി, കാച്ചിലിൽ കാച്ചിൽ കണ്ടു കാച്ചിലിന്റെ വള്ളിയിലും കാച്ചിൽ കണ്ടു, കാച്ചിലിൽ കാച്ചിൽ കണ്ടു കാച്ചിലിന്റെ വള്ളിയിലും കാച്ചിൽ കണ്ടു, വെട്ടിപ്പുഴുങ്ങുവാനായി പത്രങ്ങൾ സ്തോത്രഗീതങ്ങൾ പാടി, വെട്ടിപ്പുഴുങ്ങുവാനായി പത്രങ്ങൾ സ്തോത്രഗീതങ്ങൾ പാടി. ഇതായിരുന്നു എന്റെ പാട്ട്. മിന്നൽ മുരളിക്കാത്തലെ പാട്ടാണ്. ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഓണം വരവായി, പൂക്കളം മുരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
2: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് August 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 7 7.
2: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
3: ചലച്ചിത്ര താരം രമ്യ സുരേഷ് പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും പാട്ടുകളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
4: സിനിമയുമായി എനിക്ക് യാതൊരു പരിചയമില്ല. സിനിമയിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന് അറിയില്ല. സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ വളരെയധികം അത്ഭുതത്തോടുകൂടിയാണ് നോക്കി നിന്നിട്ടുള്ളത്. ഇവരെങ്ങനെയാണ് ഇത്രയും ക്രൗഡിന് മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്? അല്ലെങ്കിൽ ക്രൗഡ് ഇല്ലെങ്കിൽ തന്നെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അവരുടെ മുന്നിൽ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഭയങ്കരമായ സംശയം സിനിമയിൽ വരുന്നത് വരെ. ഞാൻ ശരിക്കും ഓഡീഷന് പോയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ഓഡീഷന് പോകുന്ന പോലും ഒരു ഐഡിയയും ഇല്ലാതെയാണ് പോകുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. എങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നല്ലതാണെന്നുള്ള ഒരു ഇതിൽ സെലക്ട് ആവുന്നു വിചാരിച്ചല്ല ഞാൻ പോയത്. അങ്ങനെ ഒരു ഇതിൽ പോയി. അവിടെ ചെന്നപ്പോൾ 3 ഓഡീഷൻ ആയിരുന്നു. ഫസ്റ്റ് റൗണ്ട് നമുക്കൊരു ടീം തന്നിട്ട് നമ്മളൊരു സ്കിറ്റ് ഉണ്ടാക്കണം. ഒരു 10 നമ്മളെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അതിൽ 10 അങ്ങനെ നമുക്ക് കുറച്ച് സമയം തന്നു. ആ സമയത്തിനുള്ളിൽ നമ്മളൊരു സ്കിറ്റ് ഉണ്ടാക്കി അങ്ങനെ അത് അവതരിപ്പിച്ചു. 2000 അങ്ങാണ്ട് ഉണ്ടായിരുന്നതിൽ നിന്നാണ് കുറച്ച് പേരെ തെരഞ്ഞെടുത്താണ് ഇങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയത്. അതിനകത്തിൽ നമ്മുടെ സ്കിറ്റാണ് അവർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം വീട്ടിൽ പോയിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ, കുറച്ച് പേര് സെലക്ട് ആവും, ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട, നല്ല അവസരങ്ങൾ ഇനിയും വരും എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അന്ന് കോള് വരുമെന്നുള്ളത്. കാരണം അതുപോലെ നല്ല നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരും നല്ല ടീമുകളും ഒക്കെ അന്ന് അവിടെ പ്രസന്റ് ചെയ്തായിരുന്നു. പക്ഷെ വീട്ടിൽ ചെന്നും എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. സെലക്ട് ആവുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചേറ്റേ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് കോൾ വന്നപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. സെലക്ട് ആയി, ഒരു 2nd കൂടിയുണ്ട്, അതിന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ടെൻഷനായി. അതുവരെ ഒരു ടെൻഷൻ ഇല്ലാതെ ചുമ്മാ പോയി അറ്റൻഡ് ചെയ്യായിരുന്നു. പക്ഷെ സെലക്ട് ആയതിനു ശേഷം ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ വീട്ടിൽ പിന്നെ നമ്മൾ വരുമ്പോൾ അന്നിനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിന്റെ ഒരു ടെൻഷനായിരുന്നു. അവിടെ ചെന്നപ്പോ നമ്മള് രണ്ട് പേരായിട്ട് തിരിച്ചു. ആദ്യത്തേന്ന് അപ്പൊ അത്രയും ആൾക്കാർ, രണ്ടാമത്തെ ഓഡിഷൻ ഇല്ലായിരുന്നു. അപ്പൊ രണ്ട് പേരായിട്ട് തിരിച്ചിട്ട് നമുക്ക് ഒരു ഒരു ബൗളിൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ട് ലോട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ 2 എടുക്കണം. അപ്പൊ ഞാനും എനിക്ക് പേരായിട്ടൊരു കൊച്ചിനെ കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും എടുത്ത് പരസ്പര ബന്ധമില്ലാത്ത ഡയലോഗുകളാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ക്ലബ് ചെയ്തിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി, അത് ചെയ്ത് അവതരിപ്പിച്ചു. അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും നല്ലതൊക്കെ പറഞ്ഞു. പക്ഷെ എന്നോട് മാത്രം പറഞ്ഞു, ഞാൻ ഒരു ഡയലോഗ് വന്നിട്ട് ഓഡിയൻസിനെ നോക്കിയാ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, രമ്യ നമ്മൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ആയിരിക്കണം. നമ്മൾ അതിനിടയ്ക്ക് ഓഡിയൻസിൽ നിന്ന് നോക്കി പറയരുത്. അത് അതൊക്കെ ലാലേട്ടനെ പോലെയുള്ളവർ ഇങ്ങനെ ക്യാമറ നോക്കി എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ലാലേട്ടനൊക്കെ പറഞ്ഞാൽ ഓക്കെ, നമ്മളൊക്കെ പറഞ്ഞ ആരും ഇതാകത്തില്ല എന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര നക്കടായി പോയോ പോയി ഓക്കെ ശരി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയത്. പക്ഷെ അന്നും എനിക്ക് കോൾ വന്നു സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട് പിന്നെ 3rd ആയിരുന്നു. ആ 3rd ഇതേപോലെ തന്നെ ഒരു സ്കിറ്റ് ആയിരുന്നു. അതിൽ നമ്മുടെ സ്കിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ലാപ്പായിരുന്നു. 10-200 ഉണ്ടായിരുന്നു. അങ്ങനെ 3 കഴിഞ്ഞ് സെലക്ട് ആയി സിനിമയിലേക്ക്. കുട്ടമ്പിള്ളയുടെ ശിവരാത്രി, ആ അതിലാണെങ്കിൽ ചക്കപ്പാട്ടുണ്ട്. ആ ചക്കപ്പാട്ട് ആയിക്കോട്ടെ. അതിൽ ഉപ്പേരി, അതിൽ വറുത്തതും കോരിയതും ഒക്കെ പറയുന്നതാണ്. അത് നല്ലൊരു

ആദ്യത്തെ സിനിമ റിലീസ് ആകുമ്പോൾ ഞാൻ ശരിക്കും ദുബായിൽ നിന്നാണ് വന്നത്. ഞങ്ങൾ എല്ലാവരും ഒട്ടുമിക്കപേരും ദുബായിൽ നിന്നായിരുന്നു വന്നത്. ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ദുബായിക്ക് തന്നെ പോയി. നാട്ടിൽ റിലീസ് ആകുന്ന സമയത്ത് ഞങ്ങൾ ദുബായിലാണ്. പിന്നെ ദുബായ് വെച്ചിട്ടാണ് സിനിമ കാണുന്നത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും, ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് പോയിട്ടിരുന്ന കണ്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിരിക്കുമ്പോഴാണ് ആ ഒരു വൈബ് കിട്ടുന്നത്. എന്നെ കാണുമ്പോഴുള്ള അവരുടെ ഒരു കയ്യടിയും കൂക്കുളിയും അത് ഭയങ്കരമായിട്ട് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. രണ്ടാമത്തെ വെക്കേഷന് ഞാൻ വരുമ്പോഴാണ് ഞാൻ പ്രകാശൻ സിനിമയിലേക്ക് വിളിക്കുന്നത്. കുട്ടമ്പിള്ള കണ്ടത് ഞാൻ ദുബായ് വെച്ച് തന്നെയാണ്. രണ്ടാമത്തെ ഞാൻ പ്രകാശം ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ തിരിച്ച് ദുബായ്ക്ക് പോയി. ദുബായ്ക്ക് പോയിട്ട് അപ്പോൾ നാട്ടിൽ ഞാൻ പ്രകാശൻ റിലീസായി. അടുത്തടുത്തായിരുന്നു കുട്ടമ്പിള്ളയും ഞാൻ പ്രകാശനും ഒരേ 2018 തന്നെ റിലീസായി. അപ്പോൾ തിരിച്ച് ഞാൻ ദുബായ് ചെന്ന് കഴിഞ്ഞപ്പോൾ നാട്ടിൽ ഞാൻ പ്രകാശൻ റിലീസാവും. നാട്ടിൽ ഭയങ്കര ഹിറ്റ്. പിന്നെ എന്റെ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര യോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനിട്ട് വയ്യായിരുന്നു. അതിനുശേഷം അവിടെ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ പോയി കാണുന്നത്. സലോമിയുടെ അമ്മച്ചി ഞാൻ എന്റേത്, മറ്റേ ജയശങ്കറേട്ടന്റെ ഭാര്യയായിട്ട് നിഖിലയുടെ അമ്മയായിട്ട് ശ്രീനിയേട്ടന്റെയൊക്കെ കൂട്ടുകെട്ടിന്റെ ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് സത്യൻ സാർ മറക്കാൻ പറ്റത്തില്ല. വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിലെ ഉരുകിതേ മരുകിതേ എന്നുള്ള പാട്ട് നമ്മുടെ മലയാളി ആ ശരണ്യയാണ് അഭിനയിച്ച ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.

സദ്യയെന്ന് പറയുമ്പം സാധാരണ ഈ സാമ്പാർ അവിയല്, തോരൻ, പച്ചടി, കിച്ചടി, ഓലൻ, കാളൻ, ഇഞ്ചിക്കറി, അച്ചാറുകളെല്ലാം, മാങ്ങ നാരങ്ങ, പിന്നെ ഒരു പായസം ഉണ്ടാവും. ഇത് എനിക്ക് ഇതിനേക്കാളൊക്കെ ഈ ഓണസദ്യ ഉണ്ണുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്താണെന്നറിയോ, ഈ ഓണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് പിറ്റേ ദിവസം ഒരു കറി ഉണ്ടാക്കും അമ്മ, പഴങ്കറി എന്നാണ് പറയുന്നത്. അത് അതിലെന്തോ പ്രത്യേക സാമ്പാറും അവിയലും പിന്നെ കൂട്ടുകറി അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറച്ച് കറികൾ മാത്രമേ അതിനകത്ത് ഇടത്തുള്ളൂ. അതൊരു മംഗളത്തിനകത്തിലാക്കിയിട്ട് ഇത് നമുക്ക് മിച്ചം വരുമല്ലോ. അപ്പൊ അന്ന സമയത്തൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ല, അന്ന സമയത്ത് ഫ്രിഡ്ജ് ഇല്ലാത്തല്ലോ കേട്ടോ, എന്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലാത്തതാണ്. അപ്പൊ ഈ സാധനങ്ങള് എല്ലാം കൂടെ ഒരു മംഗളം പൊട്ടിപ്പോന്ന ശേഷം മംഗളത്തിനകത്തില് ഈ കറികളെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് അടുപ്പിനകത്തില് കനലിൽ വെക്കും. ഇത് ആ രാത്രി ഫുള്ളും അതങ്ങനെ കനലിൽ കടന്ന് അതിങ്ങനെ പറ്റി രാവിലെ ആകുമ്പോ അതിന് എന്റെ കളറൊക്കെ ഒരു ബ്രൗൺ പോലത്തെ കളറൊക്കെ ആകും. ആ കറിക്ക് ഭയങ്കര ടേസ്റ്റാ. ഇപ്പൊ ഉള്ളവർക്കൊന്നും അറിയില്ലായിരിക്കും കേട്ടോ എന്റെ, ഇപ്പൊ ഉള്ള അവർക്കൊന്ന് അതിന്റെ ഒന്നും ടേസ്റ്റ് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇപ്പൊ അങ്ങ് ഉണ്ടാക്കിയാലും ശരിയാകത്തില്ല, ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിന് ആ പഴയ രുചി ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് ഈ അടുപ്പിലൊക്കെ കിടന്ന് പറ്റിയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും അത്രയും ടേസ്റ്റ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അത് അറിയത്തില്ല, എന്റെ പിള്ളേർക്കൊന്നും അതൊന്നും എന്താണെന്ന് പോലും അറിയില്ല. വെള്ളം സിനിമയിലെ ആകാശമായ വിള എന്നുള്ള പാട്ടുണ്ട്.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നോർ ബർഗർ സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17, 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
0: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880 8111-933-600. സിഎം വിസ്താര,
1: സിഎം വിസ്താര നെല്ലൂന്നി.
2: ചലച്ചിത്ര താരം രമ്യ സുരേഷ് പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും പാട്ടുകളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.

അത് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ അതായത് സിനിമാ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് പുഷ്പ എന്ന് പറയുന്നത്. അതില് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, 3 മാസം മുമ്പ് അവിടെ പോയി നിന്നതും അവിടുത്തെ ചേച്ചിമാരുടെ കൂടെ തൊഴിലുറപ്പിന് പോയതും അവിടുത്തെ ഭാഷ പഠിക്കാനായിട്ട് നിന്നതും വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അതുപോലെ തെങ്ങ് കയറാനായിട്ട് പഠിച്ചതും പശുവിനെ നോക്കാൻ പഠിച്ചതും എനിക്ക് ശരിക്കും ഒരു വർക്ക്ഷോപ്പ് തന്നെയായിരുന്നു. എനിക്ക് പണ്ടേ കണ്ണൂർ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ഒരു പേടി തരുന്ന ഒരു നാടായിരുന്നു കണ്ണൂര്. വന്നപ്പോഴാണ് മനസ്സിലായത് എന്റെ ദൈവമേ അത്രയും നല്ല ആൾക്കാര്. നമ്മളൊക്കെ ഇവിടെ ആണെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ പോലും മുഖത്തോട് മുഖം നോക്കുമ്പം ചിരിക്കാൻ വേണ്ടതെന്നൊക്കെ ഒന്ന് ആലോചിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എനിക്ക് നമ്മൾക്ക് ഞാൻ സിനിമയിലുള്ളതാണെന്ന് ഒന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ എന്നാലും കാണുമ്പോൾ നമ്മൾ വഴി കൂടി നടന്നു പോകണമെങ്കിൽ ചിരിച്ചോണ്ടാണ് കഴിച്ചോന്ന് ചോദിക്കുന്നതും എന്തോ പരിചയമുള്ള പോലെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ അവിടെ ഈ മുമ്പ് പോയി നിൽക്കുമ്പോൾ തൊഴിലുറപ്പിന് പോയി നിന്ന സമയത്തൊക്കെ എല്ലാവരും ഉച്ചയ്ക്ക് ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും എന്നെ രമ്യ ഇന്ന് നീ എന്റെ വീട്ടിലാണ്, രമ്യ ഇന്ന് നീ എന്റെ വീട്ടിലാണ്, നാളെ എന്റെ വീട്ടിലാണ്, അങ്ങനെ ഓരോ സ്ഥലത്തും പോയി ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നേ. ആ 30 ദിവസത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ പല വീടുകളിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അത്രയും സ്നേഹമുള്ള നാട്ടുകാർ അവിടെ ഓരോരുത്തരെയും എനിക്കറിയാം. ഇപ്പോഴും എന്നെ വിളിക്കുന്ന നാട്ടുകാരുണ്ട് കേട്ടോ, കണ്ണൂരിലുള്ള ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പടവീട്ടിലെ മഴപ്പാട്ട് നമ്മുടെ ഗോവിന്ദ് വസന്ത് നല്ല പാട്ട്.

എന്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഹരിപ്പാടാണ്. ഭർത്താവ് ദുബൈയിലാണ്. പിന്നെ രണ്ട് കുട്ടികള്, മോളും. മോൻ 9th പഠിക്കുന്നു, മോള് 6th പഠിക്കുന്നു. പിന്നെ ചേട്ടായിയുടെ അമ്മയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. പുതിയത് ഇപ്പൊ സോണി ലിവില് 1001 നുണകൾ എന്ന് പറഞ്ഞ് സലീം അഹമ്മദ് സാർ പ്രൊഡ്യൂസ് ചെയ്ത്, താമർ ഡയറക്ട് ചെയ്ത പടം റിലീസായിട്ടുണ്ട്. എല്ലായിടത്തും നല്ല അഭിപ്രായമാണ്. കണ്ടിട്ടുള്ള സിനിമയിൽ നിന്നുള്ളവര് വരെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സിനിമ. കാണുന്നവരെല്ലാവരും ISFK വന്നിട്ടുള്ള സിനിമയാണ്. പിന്നെ ഇനി ഇറങ്ങാനായിട്ട് കനകരാജ്യം, വികാരമ്മ, ചേര, വയസ്സെത്രയായി 30, കുണ്ടലപുരാണം, വിവേകാനന്ദൻ വൈറലാണ്, അങ്ങനെ കുറച്ച് സിനിമകൾ ഇറങ്ങാനുണ്ട്. പിന്നെ മീന നായികയായിട്ടുള്ള ഒരു സിനിമയിനെ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്, വയനാടാണ് ഷൂട്ട്. അങ്ങനെ പോകുന്നു. എനിക്ക് ഏറ്റവും കേൾക്കാൻ കൂടുതൽ ഇഷ്ടം തമിഴ് പാട്ടാണ്. തമിഴ് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല, തമിഴ് സിനിമയോട് ഒരു ഭയങ്കരമായ ഇഷ്ടം എന്നല്ല പറയണ്ടേ, കൊതി എന്ന് വേണം പറയാൻ. എന്നതിലേക്ക് എത്തിച്ചേരുമെന്നൊന്നും എനിക്കറിയില്ല. മലയാളത്തിൽ ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ മലയാള സിനിമയിൽ എങ്ങനെ എത്തിപ്പെടുമെന്ന് ആലോചിച്ചിരുന്ന ഒരു സമയമുണ്ട്. അതേപോലെ ആണ് എന്റെ അവസ്ഥ തമിഴിലെ. തമിഴ് പറയുമ്പോൾ തമിഴ് സിനിമയിൽ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരവസരം കിട്ടിയാൽ വിടത്തില്ല. ഇനി എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് മിഴിയിൽ നിന്നും

അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്ക് ഇതുപോലെ ഒരു അവസരം തന്നതിനും റേഡിയോ മലബാറിനോട് എന്റെ നന്ദി അറിയിക്കുന്നു. റേഡിയോ മലബാറിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: ഓണം ഗാനോത്സവം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ.

0: സ്വീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. റേഡിയോ മലബാറിൽ ഇപ്പോൾ കേൾക്കാം ഇന്നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ജോൺസൺ മാഷിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗാനലയം. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 ഓണം ഗാനോത്സവം 2026 ചലച്ചിത്രതാരം ടി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പങ്കെടുക്കുന്നു. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. 7 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിനേരം. തുടർന്ന് ജോൺസൺ മാഷ് ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗാനലയം. 9 ഓണം ഗാനോത്സവം 2026 ചലച്ചിത്രതാരം രമ്യ സുരേഷ് പങ്കെടുക്കുന്നു. 10 ഓണം ഗാനോത്സവം 2026 ചലച്ചിത്രതാരം ടി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പങ്കെടുക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900118.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI പിന്തുണയുള്ള ഷഹസാദ് ഭട്ടി ഭീകര ശൃംഖലയിലെ 254 പേരെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ. അറസ്റ്റിലായവരിൽ 2 പേർ കേരളത്തിൽ നിന്നാണ്. സ്വാതന്ത്ര്യദിനം ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്ത വൻ ഭീകര ആക്രമണ പദ്ധതിയാണ് സുരക്ഷാ ഏജൻസി തകർത്തതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സ് പോസ്റ്റിൽ അറിയിച്ചു. 14 സംസ്ഥാനങ്ങളിലായാണ് റെയ്ഡ് നടന്നത്. ഏറ്റവും അധികം പേർ അറസ്റ്റിലായത് ഉത്തർപ്രദേശിൽ നിന്നാണ്, 62 പേർ. പാകിസ്ഥാൻ കേന്ദ്രമായ ഭീകരവാദ സിൻഡിക്കേറ്റാണ് ഷഹസാദ് ഭട്ടി ശൃംഖല. ഉദ്യോഗാർത്ഥികളുടെ കടുത്ത പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് ജാർഖണ്ഡ് സർക്കാർ. പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും വിവാദത്തിലായ JSSC CGL പരീക്ഷ റദ്ദാക്കുമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രഖ്യാപിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ജന്തർമന്ദറിൽ ആഞ്ഞടിച്ച പാറ്റ സമരത്തിന് തൊട്ടുപിന്നാലെയാണ് ജാർഖണ്ഡിലും സമരം തുടങ്ങിയിരുന്നത്. പരീക്ഷ നടത്തിപ്പിൽ സുതാര്യത ആവശ്യപ്പെട്ട് 24 ദിവസമായി റാഞ്ചിയിൽ ഉദ്യോഗാർത്ഥികൾ പ്രക്ഷോഭത്തിലായിരുന്നു. നേതൃത്വത്തിൽ വൻ അഴിച്ചുപണിയുമായി BJP പുതുമുഖങ്ങളെയും മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിന്ന ചില നേതാക്കളെയും ഉൾപ്പെടുത്തി. പുനഃസംഘടനയ്ക്ക് പിന്നാലെ വൈകാതെ മന്ത്രിസഭ അഴിച്ചുപണിയുമുണ്ടായേക്കും. മുൻ സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയായതാണ് കേരളത്തിന് കിട്ടിയ പുതിയ ഭാരവാഹിത്വം. സർക്കാർ ആശുപത്രികളിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരുടെ പേരും OP സമയവും ബോർഡിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി K മുരളീധരൻ നിർദ്ദേശിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ താലൂക്ക് ആശുപത്രി വരെ എല്ലായിടത്തും ഇത് നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഭൂനിയമങ്ങളിൽ ഭേദഗതി വരുത്തി 2 ഭൂപരിഷ്കരണത്തിന് സർക്കാർ തുടക്കമിടുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കാൻ നടപടിയെടുക്കും. അവിടെ കാർഷിക വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും കോട്ടം തട്ടാത്ത രീതിയിൽ ടൂറിസം, മൾട്ടി ക്രോപ്പിംഗ് എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനതല കർഷക ദിനാഘോഷം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ചിങ്ങപ്പുലരിയിൽ ശബരിമല അയ്യപ്പനെ തൊഴുത് ഭക്തർ മലയിറങ്ങി. പുലർച്ചെ 5 നട തുറക്കുന്നതിന് മുൻപ് തന്നെ 10,000 മലയാള പുതുവർഷമായ ചിങ്ങം 1 സന്നിധാനത്ത് എത്തിയത്. താഴെ തിരുമുറ്റവും നടപ്പന്തലും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു. കോതമംഗലം ഊന്നുകൽ സ്റ്റേഷൻ SHO മാരെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ തെളിവെടുപ്പിനും വിശദ അന്വേഷണത്തിനുമായി പ്രതി അർജുൻ ആയങ്കിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും 2 ദിവസമാണ് കോടതി അനുവദിച്ചത്. എല്ലാ പഴുതുകളും അടച്ച് വേണം പരീക്ഷകൾ സംഘടിപ്പിക്കാനെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. മുഴുവൻ പരീക്ഷാ നടപടികളെക്കുറിച്ചും വിശദ പരിശോധന നടത്താനും തിരുത്തൽ നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും NTA യോട് നിർദ്ദേശിച്ചു. UGC നെറ്റ് പരീക്ഷയിലെ 3 വിഷയങ്ങളിൽ പുനഃപരീക്ഷ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഉന്നതതല യോഗം വിളിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉയർന്ന വിമാന നിരക്കുകൾ ഉൾപ്പെടെയുള്ള വിഷയം കൈകാര്യം ചെയ്യാനുള്ള ചട്ടങ്ങൾ 3 തയ്യാറാക്കുമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ. വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് 2024 ഭാരതീയ വായുയാൻ അധിനയത്തിന് കീഴിൽ തയ്യാറാക്കുന്ന ചട്ടങ്ങളുടെ കരട് ഇന്നലെ മുദ്രവച്ച കവറിൽ കേന്ദ്രം കോടതിയിൽ സമർപ്പിച്ചു. വിമാനത്തിലേതിന് സമാനമായ ഉള്ളൊരുക്കങ്ങളുമായി ശ്രദ്ധ നേടിയ KSRTCയുടെ എക്സിക്യൂട്ടീവ് ക്ലാസ് ബസ് തിരുവനന്തപുരം എറണാകുളം പാതയിൽ വ്യാഴാഴ്ച ഓടിത്തുടങ്ങും. 671 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. എയർ ഇന്ത്യ ഗ്രൂപ്പിന്റെ 2 പൈലറ്റുമാർ ലഹരി പരിശോധനയിൽ കുടുങ്ങിയതായി റിപ്പോർട്ട്. 4 August ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലെത്തിയ വിമാനം യാത്രമധ്യെ പൊടുന്നനെ 300 താഴത്തേക്ക് പതിച്ചതിന്റെ അന്വേഷണത്തിൽ പൈലറ്റ് ഇൻ കമാൻഡ് കഞ്ചാവ് ഉപയോഗിച്ചതിനു പിന്നാലെ ഏർപ്പെടുത്തിയ നിർബന്ധിത പരിശോധനയിൽ 2 പൈലറ്റുമാർ പരാജയപ്പെട്ടെന്നാണ് വിവരം. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരായ റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിദേശത്തേക്ക് കൈമാറിയ പണത്തിന് GST അടച്ചില്ലെന്ന കേസിൽ തുടർ നടപടി സ്വീകരിക്കാതിരുന്ന 3 ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിലുള്ള പരാതിയിലെ തുടർ നടപടികൾ നിർത്തിവെക്കാൻ അലഹബാദ് ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകിയ സുപ്രീംകോടതി. രാഹുൽ ഗാന്ധി വരവിൽ കവിഞ്ഞ് സ്വത്തുണ്ടാക്കിയെന്ന ആരോപണം ഗൗരവമുള്ളതാണെങ്കിൽ അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നതെന്നും നടപടിയെടുക്കാൻ CBIക്കും ED ക്കും കോടതിയുടെ നിർദ്ദേശത്തിന്റെ ആവശ്യമുണ്ടോ എന്നും സുപ്രീംകോടതി ചോദിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള സംബന്ധിച്ച അന്വേഷണം വേഗം പൂർത്തിയാക്കണമെന്ന് SIT യോട് സുപ്രീംകോടതി. അന്വേഷണ പുരോഗതി വ്യക്തമാക്കി രണ്ടാഴ്ചക്കകം തലസ്ഥിതി റിപ്പോർട്ട് നൽകാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഷോട്ട്പുട്ട് എറിയാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ പോലീസിലെടുക്കുമെന്നും ശാരീരിക സൗന്ദര്യം എന്നാൽ ശാരീരിക ക്ഷമതയാണെന്നും ഹൈക്കോടതി. പോലീസിൽ നിയമനം നൽകാൻ സർക്കാർ തീരുമാനിച്ച ബോഡി ബിൽഡർമാരുടെ കാര്യത്തിൽ അതില്ലെന്ന് തെളിഞ്ഞെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ പറഞ്ഞു. കേരളം എന്ന പേരുമാറ്റത്തിന് ഔദ്യോഗിക അംഗീകാരമായി. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നത് കേരളം എന്നാക്കുന്ന ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവച്ചു. ഇനി ഭരണഘടനാ അനുച്ഛേദം 3 പ്രകാരം ഭരണഘടനയുടെ 1ാം ഷെഡ്യൂളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതോടെ ഇത് ഔദ്യോഗികമായി പ്രാവർത്തികമാകും. പട്ടയം ലഭിച്ച ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി തേടേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കി റവന്യൂ വകുപ്പിന്റെ മാർഗരേഖ. കാർഷികാവശ്യത്തിനും മറ്റും പതിച്ചു കിട്ടിയ ഭൂമി വീട്, കട, മറ്റാവശ്യങ്ങൾ എന്നിവക്ക് ഉപയോഗിക്കുന്നതിനാണ് അനുമതി നൽകുക. 2024 June 7 വരെ അനുവദിച്ച പട്ടയങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കും. ആനത്താരകൾക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പാടില്ലെന്നും ഇക്കാര്യം പരിശോധിക്കാൻ രാജ്യവ്യാപക സർവേ നടത്തണമെന്നും സുപ്രീംകോടതി. ജനജീവിതത്തിനും കൃഷിക്കും തടസ്സമാണെന്ന് പറഞ്ഞ് ആനകളുടെ വഴിമുടക്കരുത്. ആനക്കൂട്ടങ്ങൾ ദീർഘദൂരം സഞ്ചരിക്കുന്നവരാണെന്നും അവയുടെ വഴിമുടക്കാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ആഭ്യന്തര കയറ്റിറക്കുമതി ഇന്ന് തുടങ്ങും. ഇന്ന് രാവിലെ 10:45 ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. UDF സർക്കാർ ആവിഷ്കരിച്ച തുറമുഖാധിഷ്ഠിത വികസന പദ്ധതിയായ മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനവും നടക്കും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിൽ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് പങ്കെടുക്കുന്ന പരിപാടിക്ക് കണ്ണൂർ സർവകലാശാല അനുമതി നിഷേധിച്ചു. വിലക്ക് വകവെക്കാതെ SFI നയിക്കുന്ന ക്യാമ്പസ് യൂണിയൻ ഐഷി ഘോഷിനെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഖ്യപ്രതി ഡോക്ടർ MK രാമന് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാത്തതിൽ രൂക്ഷ വിമർശനം തുടർന്ന് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP സുധീർ കല്ലൻ സർവീസിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ വിമർശിച്ചു. പുതിയ തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. ഈ ക്ലബ്ബുകളുടെ ഭാഗമായി കതിർ സഞ്ചാരം എന്ന പേരിൽ കാർഷിക പഠനയാത്രകൾ സംഘടിപ്പിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കതിർ മാർക്കറ്റുകളും നടത്തും. ക്ലബ്ബുകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകും. കളമശ്ശേരിയിൽ നടന്ന സംസ്ഥാന കർഷക ദിനാഘോഷത്തിലും സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിലും അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർവകലാശാല വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ സംഘടനാ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Roji M. John. ഇത്തരം നിലപാടുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഭൂഷണമല്ലെന്നും പദവിയുടെ മഹത്വം കാത്തുസൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മണ്ണിൽ പണിയെടുക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും അവരെ മാതൃകയാക്കുകയുമാണ് സമൂഹം ചെയ്യേണ്ടതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ആറളം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് എടൂരിൽ നടത്തിയ കർഷക ദിനാഘോഷം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കായിക വാർത്തകൾ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഉജ്ജ്വല തുടക്കം. 1ാം റൌണ്ടിൽ ലോക 1ാം നമ്പറും 1ാം സീഡും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷീ യുക്കിയെ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി അട്ടിമറിച്ചു. മലയാളികളുടെ സ്വന്തം ക്രിക്കറ്റ് കാർണിവലായ KCL സീസൺ 3 ടീം ലോഞ്ച് ആവേശമായി. കോവളം ലീലാ റാവിസിൽ ആവേശമലയടിച്ച വർണ്ണാഭമായ ചടങ്ങിൽ ടൂർണമെന്റിൽ മാറ്റൊരുക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ഔദ്യോഗികമായി അവതരിപ്പിച്ചു. സ്പിൻ മികവിൽ ശ്രീലങ്കയ്ക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. സന്ദർശകരുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 462 റൺസിനെതിരെ ശ്രീലങ്ക 284 റൺസിന് പുറത്തായി. മാനവ് സുധറിന് 4 വിക്കറ്റ്, സൊനാൽ ധിനുഷക്ക് സെഞ്ചുറി. ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് തോൽവി. പൂൾ ഡിയിലെ 2ാം മത്സരത്തിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. വനിതാ വിഭാഗത്തിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഹാമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

0: ചില ഇണങ്ങൾ നമ്മൾ കേൾക്കുന്നതല്ല, അവ നമ്മളിൽ പതിയുകയാണ്. ഒരു പാട്ടിന്റെ ആദ്യ സ്വരം കേൾക്കുമ്പോൾ തന്നെ മറന്നുപോയൊരു കാലം, ഒരു മുഖം, ഒരു പ്രണയം, ഒരു ഓർമ്മ, എല്ലാം തിരികെ വരും.
1: അങ്ങനെയുള്ള ഈണങ്ങളുടെ ഉടമയായിരുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട ജോൺസൺ മാഷ്. സംഗീതത്തെ വലിയ അലങ്കാരങ്ങളിലൂടെ അവതരിപ്പിക്കാതെ മനുഷ്യന്റെ ഉള്ളിലെ വികാരങ്ങളെ വളരെ ലളിതമായ ഈണങ്ങളിലൂടെ തൊട്ടുണർത്തിയ സംഗീത സംവിധായകൻ.
0: ഓഗസ്റ്റ് 18 മലയാളത്തിന്റെ സംഗീത ലോകം ഒരിക്കലും മറക്കാത്ത ഒരു ദിവസം 2011 ഓഗസ്റ്റ് 18 ജോൺസൺ നമ്മളെ വിട്ടുപിരിഞ്ഞത്.
1: ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തില് പ്രണയത്തിന്റെ മധുരവും വിരഹത്തിന്റെ നൊമ്പരവും ഓർമ്മകളുടെ സുഗന്ധവും നിറഞ്ഞ കുറച്ച് പാട്ടുകളിലൂടെ നമുക്ക് ഒരു യാത്ര പോകാം.
0: പ്രത്യേകിച്ച് കൈതപ്പുറത്തിന്റെ കവിതയ്ക്ക് ജോൺസൺ മാഷിന്റെ ഈണം, യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദം.
1: മലയാളിക്ക് ലഭിച്ച അനശ്വരമായ പ്രണയ മധുര ഗീതങ്ങളുടെ ഒരു മനോഹരമായ അധ്യായം എന്ന് തന്നെ പറയാം.
0: ഇതാണ് ഗാനലയം.
1: അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഗാനലയത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം.

0: ഓർമ്മച്ചെപ്പു എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം.
1: ആദ്യ ഗാനം തന്നെ ഈ കൂട്ടുകെട്ടിന്റെ ഭംഗി മുഴുവൻ അനുഭവിപ്പിക്കുന്ന ഒന്നാകട്ടെ അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഓർമ്മച്ചെപ്പ് എന്ന ചിത്രത്തിലെ ഉന്മാദം, കരളിലൊരു ഉന്മാദം, കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷിന്റെ സംഗീതം, യേശുദാസും ചിത്രയും ചേർന്ന് ആലപിക്കുന്നു.
0: പ്രണയം ഇവിടെ ഒരു സാധാരണ വികാരമല്ല, സ്വപ്നവും കാത്തിരിപ്പും വിരഹവും ചേർന്ന ഒരു മനോഭാവമാണ്.
1: ആ ഭാവത്തെ വരികളിൽ നിന്ന് സംഗീതത്തിലേക്കും സംഗീതത്തിൽ നിന്ന് ശബ്ദത്തിലേക്കും എത്തിച്ച അതിമനോഹരമായ സൃഷ്ടി. പ്രിയ ശ്രോതാക്കളെ, കേട്ടോളൂ.

0: ജോൺസൺ മാഷിന്റെ സംഗീതത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പ്രണയഗാനമായാലും അതിലൊരു നാടൻ മണം, മലയാളിത്തം, ഇതൊക്കെ ഒളിഞ്ഞിരിക്കും അല്ലേ?
1: പിന്നെ തീർച്ചയായിട്ടും. കുടമാറ്റം എന്ന ചിത്രത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനം അല്ലേ?
0: അതെ.
1: കൈതപ്പുറത്തിന്റെ വരികൾ, ജോൺസൺ മാഷിന്റെ സംഗീതം, യേശുദാസും ചിത്രയും ചേർന്ന ശബ്ദം,
0: ഈ ഗാനത്തിന്റെ ഈണത്തിൽ ആഘോഷത്തിന്റെ നിറവും പ്രണയത്തിന്റെ മധുരവും ഒരുമിച്ചിട്ടുണ്ട്.
1: അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം അല്ലേ?
0: അതെ.

0: ഇനിയൊരു നാട്ടിൻ പുറത്തിന്റെ മണമായാലോ.
1: നാട്ടുമാവിൽ എന്ന് തുടങ്ങുന്ന ചകോരം എന്ന ചിത്രത്തിലെ ഗാനം,
0: അതെ അത് തന്നെയാണ്.
1: ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ പ്രകൃതിക്കും പ്രണയത്തിനും എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന മനോഹര ഗാനം.
0: അതെ അതെ, മണ്ണിനോടും മനുഷ്യനോടും ചേർന്ന് നിൽക്കുന്ന ആ സംഗീത ഭാവം തന്നെയാണ് ഈ ഗാനത്തെയും ഓർമ്മയിൽ നിർത്തുന്നത്.

ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.

0: പ്രണയം ചിലപ്പോൾ ഒരു നിശബ്ദമായ പുഞ്ചിരിയാണ്,
1: ചിലപ്പോൾ യൗവനത്തിന്റെ ആദ്യത്തെ അത്ഭുതം അല്ലേ?
0: അതെ, ഉത്തമൻ എന്ന ചിത്രത്തിലെ 17 നാഴകായി.
1: യൗവനത്തിന്റെ നിഷ്കളങ്കതയും പ്രണയത്തിന്റെ ആദ്യത്തെ വിറയലും സംഗീതത്തിൽ പകർന്നൊരു ഗാനം.
0: ജോൺസൺ മാഷിന്റെ ഈണങ്ങൾ എത്ര വ്യത്യസ്തമായ വികാരങ്ങളെ ഉൾക്കൊണ്ടിരുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണമാണിത്.
1: തീർച്ചയായിട്ടും.

0: സമ്മാനം എന്ന ചിത്രത്തിലെ.
1: അതെ, ഒരു പ്രണയിനിയെ ആരാധനയോടെ നോക്കുന്ന മനസ്സിന്റെ സംഗീതം.
0: കൈതപ്രത്തിന്റെ വരികളിലെ കാവ്യഭംഗിക്ക് ജോൺസൺ മാഷ് നൽകിയ മൃദുവായ സംഗീത സ്പർശം ഈ ഗാനത്തെ കൂടുതൽ മനോഹരമാക്കുന്നു.
1: കേൾക്കാം

0: കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒത്തിരി ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ അല്ലേ
1: ജോൺസൺ മാഷ്.
0: അതെ,
1: ശരിക്കും പറഞ്ഞാൽ ഒരു തീരാ നൊമ്പരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമുക്കൊരു തീരാ നഷ്ടം എന്ന് പറയാം. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇനിയും വേണമായിരുന്നു, ഇനിയും ജീവിച്ചിരിക്കണമായിരുന്നു എന്ന് തോന്നുന്ന പല നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്.

0: ജോൺസൺ മാഷിന്റെ സംഗീതം പലപ്പോഴും വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കും എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പാട്ട്.
1: അതുകൊണ്ട് തന്നെയാണ് ഈ ഗാനം പരാഗമായി പൊഴിയുന്നത്.
0: പേര് പോലെ തന്നെ വാക്കുകൾക്ക് പറയാനാകാത്ത ചില വികാരങ്ങൾ സംഗീതം വാചാലമാക്കുന്ന ഒരു ഗാനം.
1: വാചാലം എന്ന ചിത്രത്തിലെ മനോഹര ഗാനം കേൾക്കാം.

0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: പ്രണയമന്ത്രത്തുടിയുണർത്താൻ വന്നു നീ, പിന്നിലാവിൻ സ്നേഹലേയമായി മാറി നീ, ചന്ദ്രലേഖേ നിന്റെ ജാലം, കിനാവിൽ സ്വർണരേഖകളാൽ എഴുതാം ഞാൻ, എഴുതാം ഞാൻ. മറ്റൊരു മനോഹരമായ വരികൾ. ഏഴര പൊന്നനായ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച് ജോൺസന്റെ അതിമനോഹരമായ സംഗീതത്തിൽ യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം.
1: ഓ, പേരിൽ തന്നെ പ്രണയം നിറഞ്ഞ ഒരു ഗാനം അതല്ലേ ഇത്?
0: അതെ, അതായത് പ്രണയത്തെ ഒരു മന്ത്രമായി അനുഭവിക്കുന്ന മനസ്സിന്റെ ഒരു ഭാവമായിട്ടും നമുക്ക് ഇതിനെ ചിത്രീകരിക്കാം.
1: ഓക്കെ, തീർച്ചയായിട്ടും. കൈതപ്പുറത്തിന്റെ കവിതയും ജോൺസൺ മാഷിന്റെ സംഗീതവും ചേരുമ്പോൾ പ്രണയത്തിന് ഒരു പ്രത്യേക മലയാളത്തിൽ ലഭിക്കുന്നു.
0: ശ്രോതാക്കൾക്ക് കൂടി പകർന്നു കൊടുത്താലോ?
1: തീർച്ചയായിട്ടും.

0: ഗ്രാമീണ പശ്ചാത്തലവും പ്രണയവും മനുഷ്യബന്ധങ്ങളും ചേർന്ന സല്ലാപം എന്ന സിനിമയുടെ സംഗീത ലോകത്തിനും ജോൺസൺ മാഷിന്റെ ഈണങ്ങൾ വലിയൊരു ഭംഗി നൽകി ബൈജു.
1: അദ്ദേഹത്തിന്റെ സംഗീതത്തിന് ഒരു മണ്ണിന്റെ മണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പാട്ടുകൾ ഇന്നും ഇത്രയും സ്വാഭാവികമായിട്ട് നമ്മുടെ ഓർമ്മയിൽ ജീവിച്ചിരിക്കുന്നത്.
0: അപ്പോൾ അത് കേൾക്കാം.

0: ഇനി ഓർമ്മയുടെ മറ്റൊരു താളത്തിലേക്ക്.
1: പൂമുടി ഇഴ കാണും, മഴനീലം ചൂടും, മുകിലിനു നാണം, അഴകിയ നീ വിരിയൂ. മനോഹരമായ വരികൾ.
0: ആയാറാം ഗേറാം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. പാട്ടിന്റെ വരികളിൽ തന്നെ ഒരു ചിത്രമുണ്ട്, ഒരു മുഖം, ഒരു മുടിയിഴ, ഒരു പ്രണയ നോട്ടം.
1: അത്തരം ചെറിയ ദൃശ്യങ്ങളെ പോലും സംഗീതത്തിലൂടെ വലിയൊരു അനുഭവമാക്കി മാറ്റാൻ ജോൺസൺ മാഷിന് മാത്രമേ സാധിക്കുള്ളൂ.
0: ജോൺസൺ മാഷിന് സാധിച്ചിരുന്നു. കേൾക്കാം ആ പാട്ട്.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ
2: ഓണമെത്തുകയാണ്.
1: ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു ഗാനം.

0: തിരുവോണം വരെ. രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ. പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: അമൻ ജീവനിൽ പുലരിയായി വന്നു നീ, മൃദുലസിരകളിൽ ഒഴുകും പ്രണയം മോഹനമായി, തരളമൻ ജീവനിൽ പുലരിയായി വന്നു നീ.
1: ഒരു പ്രണയത്തിന്റെ ഏറ്റവും ലളിതമായ അപേക്ഷ അല്ലേ?
0: അങ്ങനെ പറയാം അല്ലേ?
1: അങ്ങനെയും പറയാം.
0: ജീവിതത്തിൽ ഒരാളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം, അത് നഷ്ടപ്പെടുമോ എന്ന ഭയം, അതിനെല്ലാം സംഗീതം നൽകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ഈ ഗാനം.
1: 1993 പാമരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം ഗാനരചന നിർവഹിച്ച് ജോൺസൺ സംഗീതം പകർന്ന മനോഹര ഗാനം. പ്രിയ ശ്രോതാക്കളെ, കേൾക്കാം ആ മനോഹര ഗാനം.

0: തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഈ ഗാനത്തിന് സംഗീതം ജോൺസൺ മാഷ്, വരികൾ കൈതപ്രം, ആലാപനം യേശുദാസും ചിത്രയും.
1: ഒരു മനുഷ്യനെ ആദ്യമായി കാണുന്ന നിമിഷം, അത് ഒരു ജീവിതത്തിന്റെ മുഴുവൻ ഓർമ്മയായി മാറുന്ന നിമിഷം, അതാണ് ഈ ഗാനം.
0: ആദ്യ കാഴ്ചയുടെ പ്രണയവും അതിന്റെ നിഷ്കളങ്കതയും, ഇത്ര മനോഹരമായി പാടിയ ഗാനങ്ങൾ മലയാളത്തിൽ വേറെ ഇല്ല എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ വളരെ കുറവാണ് എന്ന് പറയാം.
1: തീർച്ചയായിട്ടും
0: കേൾക്കാം.

0: മനോഹരമായ കുറച്ച് ഗാനങ്ങൾ,
1: കുറച്ച് ഈണങ്ങൾ,
0: പക്ഷേ അതിനപ്പുറം ഒരു വലിയ സംഗീത ലോകം.
1: കൈതപ്രത്തിന്റെ കവിതയ്ക്ക് ജോൺസൺ മാഷ് നൽകിയ ഈണങ്ങൾ,
0: യേശുദാസിന്റെ സ്വർഗീയ ശബ്ദവും,
1: ചിത്രയുടെ മധുരമാർന്ന ആലാപനവും,
0: ഇവയെല്ലാം ചേർന്നപ്പോൾ മലയാളിക്ക് ലഭിച്ചത് വെറും സിനിമാ ഗാനങ്ങളായിരുന്നില്ല,
1: കാലം കടന്നു പോകുമ്പോഴും മങ്ങാത്ത പ്രണയത്തിന്റെ സംഗീത സ്മരണകളായിരുന്നു.
0: 1953 മാർച്ച് 26 തൃശൂരിൽ ജനിച്ച ജോൺസൺ മാഷ് ദേവരാജൻ മാസ്റ്ററുടെ സംഗീത സഹായിയായി സിനിമാ ലോകത്തേക്ക് എത്തിയ ശേഷം സ്വന്തമായൊരു സംഗീത ഭാഷ പടുത്തുയർത്തി. 300+ സിനിമകൾക്ക് സംഗീതം നൽകിയ അദ്ദേഹം ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയ പ്രതിഭയായിരുന്നു.
1: എന്നാൽ പുരസ്കാരങ്ങളെക്കാൾ വലുതായിരുന്നു അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ നേടിയ സ്ഥാനം.
0: ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ജോൺസൺ മാഷിന്റെ ഈണമല്ലേയെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ നിമിഷം,
1: അതാണ് ഒരു സംഗീത സംവിധായകന്റെ യഥാർത്ഥ അടയാളം.
0: ഓഗസ്റ്റ് 18 ജോൺസൺ മാഷിന്റെ ഓർമ്മ ദിനത്തിൽ
1: അദ്ദേഹത്തിന്റെ അനശ്വര ഈണങ്ങൾക്ക് മുന്നിൽ സ്നേഹത്തോടെ പ്രണാമം.
0: റേഡിയോ മലബാർ 89.6 FM-ന്റെ പ്രണാമം.
1: ഗാനലയം ജോൺസൺ മാഷ് ഓർമ്മദിന പ്രത്യേക ഗാനലയം ഇവിടെ പൂർണ്ണമാകുന്നു.
0: ഈണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, അവ ഓർമ്മകളായി നമ്മളിൽ തുടർന്നുകൊണ്ടേയിരിക്കും.
1: നന്ദി,
0: നമസ്കാരം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത്
0: ചന്ദ്രലേഖ മല്ലിശ്ശേരി,
1: ബൈജു സുന്ദരൻ മട്ടന്നൂർ.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളി

0: കുട്ടികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ, ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026,
0: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
4: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: ഓണം മറവായി പൂക്കളം ഒരുങ്ങി ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
1: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
1: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.

ചെല്ലച്ചിറകിന്മേൽ തുടിക്കുന്നു നാണം. മനസ്സിൻ ചെല്ലച്ചിറകിന്മേൽ തുടിക്കുന്നു നാണം. തനുവിൽ വസന്ത മലർ മഞ്ചമോ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880,
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്,
4: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി, അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477686,
5: 9447371836,
4: 8078502836.

தேசத்தை தென்மலையாரின் தீரத்தை

0: Costa! Are you ready to break it down?
1: Yeah!
0: And keeping it real?

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര സമുദ്ര ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തി വിഴിഞ്ഞത്ത് കയറ്റിറക്കുമതി പ്രവർത്തനത്തിന് തുടക്കം. വിഴിഞ്ഞത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര സമുദ്ര ഭൂപടത്തിൽ കേരളത്തിന്റെ സുപ്രധാന സ്ഥാനം അടയാളപ്പെടുത്തി വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മിഷൻ സമുദ്ര ലോഗോയും ചടങ്ങിൽ മുഖ്യമന്ത്രി പുറത്തിറക്കി. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രമുഖർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കഴിഞ്ഞ വർഷം മെയ് 2 രാഷ്ട്രത്തിന് സമർപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. വിഴിഞ്ഞത്ത് നിന്ന് യൂറോപ്പിലേക്കുള്ള 2 കണ്ടെയ്നറുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇവിടെ നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ യൂറോപ്പിലേക്ക് കണ്ടെയ്നറുകൾ എത്താൻ 2 മാസത്തോളം എടുത്തിരുന്നത് 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും ഇവിടെ കൈകാര്യം ചെയ്യുക എന്നും അധികൃതർ അറിയിച്ചു.
0: സംസ്ഥാനത്തെ തുറമുഖങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വിഴിഞ്ഞത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്ന് കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത കയറ്റിറക്കുമതി സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തേതെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി റിംഗ് റോഡിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. കേരളത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ തടസ്സമില്ലാതെ ലോകത്തെങ്ങും എത്തിക്കാൻ കഴിയണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടങ്ങി. അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ ചർച്ചകളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് യോഗത്തിൽ അധ്യക്ഷനാണ്. പ്രതിരോധശേഷി നവീകരണം, സഹകരണം, സുസ്ഥിരത കെട്ടിപ്പടുക്കൽ എന്ന പ്രമേയത്തിലാണ് യോഗം. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ചേർന്നിരുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നാളെ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവ നേതാക്കൾ, സംരംഭകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. ആശയവിനിമയം, സംവാദങ്ങൾ, നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ എന്നിവയിലൂടെ യുവാക്കൾക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേദിയാണ് ഉച്ചകോടിയെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രാലയം അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഈ മാസം 22 ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗവും ചേരും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. ബിൽ വിദേശ ഫണ്ടിംഗ് ഒഴുക്കിൽ സുതാര്യത കൊണ്ടുവരുമെന്നും അപ്പോൾ സത്യം പുറത്തുവരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ബിൽ അയക്കുന്നത് മികച്ച തീരുമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസവും അറിവും വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. പട്നയിലെ ജ്ഞാൻ ഭവനിൽ ഇലക്ടറൽ ലിറ്ററസി ക്ലബ്ബുകളും ECI നെറ്റും എന്ന വിഷയത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം, ജനാധിപത്യ മൂല്യങ്ങൾ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളെയും യുവ വോട്ടർമാരെയും ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം പറഞ്ഞു. 22,000 രൂപയുടെ പ്രാഥമിക നിക്ഷേപത്തിലൂടെ നിക്ഷേപ പ്ലാറ്റ്ഫോം വഴി പൌരന്മാർക്ക് പ്രതിദിനം 80,000 രൂപയും പ്രതിമാസം 25 ലക്ഷം രൂപയിലധികവും സമ്പാദിക്കാമെന്ന് അവകാശപ്പെട്ട് പ്രചരിക്കുന്ന വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ വീഡിയോ വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വിദേശകാര്യ മന്ത്രിയോ ഇന്ത്യാ ഗവൺമെന്റോ അത്തരം ഏതെങ്കിലും നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ അംഗീകരിച്ചിട്ടില്ല എന്നും PIB വ്യക്തമാക്കി. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സഹായമായി 24 ലക്ഷം രൂപ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൈമാറി. ഈ വർഷം ധനസഹായം 25 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി ചടങ്ങിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം അനുവദിച്ച തുക സമയത്ത് കൈമാറാൻ കഴിയാതെ വന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലകൾ വഹിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയം ലക്ഷ്യമിട്ട ചിലരുടെയും പ്രവൃത്തി കാരണമാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. മെറ്റയിൽ നിന്നും ഒരു സന്ദേശവും മാറ്റാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മാറ്റിയത് അവരുടെ തീരുമാനമാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. തൂഫാൻ ഓണമാണ് ഇത്തവണത്തേതെന്നും ഓപ്പറേഷൻ തൂഫാൻ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും മന്ത്രി അറിയിച്ചു. വിവാദങ്ങൾ തൂഫാനെ ബാധിക്കരുതെന്നും രാഷ്ട്രീയം മറന്ന് യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും തൂഫാൻ ശക്തമായി മുന്നോട്ടു പോകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് വിവിധയിടങ്ങളിൽ ED റെയ്ഡ് നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴിയിൽ പരാമർശിച്ച ആളുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡെന്നാണ് റിപ്പോർട്ട്. വീണയുടെ ഭർത്താവും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കളുടെ വീടുകളിലും റെയ്ഡ് നടത്തുന്നുണ്ട്. കോഴിക്കോട് സബ് സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. പണമിടപാടുമായി ബന്ധപ്പെട്ട 3-ാമത്തെ റെയ്ഡാണ് ഇന്നത്തേത്. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. OMR ഷീറ്റിൽ കൃത്രിമം കാണിച്ചതിനും 80 ലക്ഷം രൂപ വരെ കൈക്കൂലി ആവശ്യപ്പെട്ടതിനും മുൻ KPSC ചെയർമാൻ ശിവശങ്കരപ്പ എസ് സാഹുക്കർക്കെതിരെ കേസെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുൻ ചെയർമാന്റെയും PSC അംഗങ്ങളുടെയും വസതികളിലും ഓഫീസുകളിലും ED റെയ്ഡ് നടത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബിടെക് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോതമംഗലം MA കോളേജിന്റെ കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. കോളേജ് സെക്രട്ടറിയുടെ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞു. മിച്ചി മാർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. 3-ാം വർഷ ബിടെക് വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിച്ചി മാർപ്പുവിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് July 29 മുതൽ ഈ മാസം 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അടുത്ത മാസം 5 വരെ അപേക്ഷിക്കാം. അർഹരായ കർഷകർക്ക് അവസരം നഷ്ടപ്പെടരുതെന്ന ലക്ഷ്യത്തോടെയാണ് സമയപരിധി ദീർഘിപ്പിച്ചതെന്ന് മന്ത്രി T.സിദ്ദിഖ് അറിയിച്ചു. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന് അഡ്വാൻസ് ബോണസായി 29.95% തുക നൽകാൻ ധാരണയായി. 2026 ജനുവരി മുതൽ May 31 വരെ ആകെ വരുമാനത്തിന്റെ 20% ബോണസും 9.95% ഇൻസെന്റീവും ഉൾപ്പെടുന്നതാണ് തുക. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം റീജിയണൽ ലേബർ ഓഫീസർ തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. LPG സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസിലും ധാരണയായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസ് ലഭിക്കും. പ്രമുഖ ഇസ്ലാമിക മതപണ്ഡിതനും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റുമായ കിടങ്ങഴി യു അബ്ദുറഹീം മുസ്ലിയാർ മലപ്പുറം കിടങ്ങഴിയിലെ വസതിയിൽ നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കിടങ്ങഴി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ചേർത്തലയിൽ സംഘടിപ്പിച്ച ഏകദിന മാധ്യമ ശില്പശാല വാർത്താ ലാബ് തുടങ്ങി. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി ചടങ്ങിൽ അധ്യക്ഷനായി. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ മാധ്യമ ശില്പശാല നാളെ എറണാകുളം മരടിൽ സംഘടിപ്പിക്കും. ജില്ലാ കലക്ടർ G പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി അധ്യക്ഷനാകും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പൂക്കള മത്സരം ഒരുക്കും. August 22 പൂക്കള മത്സരം. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെട്ട 5 അംഗങ്ങളുടെ ടീമുകളാണ് അണിനിരക്കുക. അന്താരാഷ്ട്ര സമുദ്ര ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തി വിഴിഞ്ഞത്ത് കയറ്റിറക്കുമതി പ്രവർത്തനത്തിന് തുടക്കം. വിഴിഞ്ഞത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. റേഡിയോ മലബാറിൽ ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓണം ഗാനോത്സവം 2026 ചലച്ചിത്രതാരം TP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പങ്കെടുക്കുന്നു. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിനേരം. തുടർന്ന് ജോൺസൺ മാഷ് ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗാനലയം. 9 മണിക്ക് ഓണം ഗാനോത്സവം 2026 ചലച്ചിത്രതാരം രമ്യ സുരേഷ് പങ്കെടുക്കുന്നു. 10 മണിക്ക് ഓണം ഗാനോത്സവം 2026 ചലച്ചിത്രതാരം TP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പങ്കെടുക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.

കർക്കിടകത്തിൻ്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിൻ്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ ഓണമെത്തുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു.

0: തിരുവോണം വരെ. രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ. പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
1: ഇനി നാട്ടുവിശേഷം. മാമാൻകുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും അതിരുദ്രവും ഇന്നു മുതൽ 20 വരെ നടത്തും. തന്ത്രി കാട്ടുമാടം ഈശാനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഓൾ കേരള ഫോട്ടോ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും ക്രിയേറ്റീവ് ഐസ് ഫോട്ടോഗ്രാഫി ക്ലബിന്റെയും നേതൃത്വത്തിൽ ലോക ഫോട്ടോഗ്രാഫി ദിനാഘോഷവും ഫോട്ടോ പ്രദർശനവും നടത്തും. ഇന്നും നാളെയും മറ്റന്നാളുമായി തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിലാണ് പരിപാടി. ഇന്ന് രാവിലെ 10:30 തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ പി കെ സുബൈർ ഉദ്ഘാടനം ചെയ്യും. റബ്ബർ കർഷക സംഘം വാർഷികം ജനറൽ ബോഡി യോഗം ഇന്ന് നടത്തും. രാവിലെ 10:30 ചെക്കേട്ട് കാവിലയുടെ ഓഫീസിലാണ് പരിപാടി. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
2: രാമ രാമ രാമ രാമ രാമ രാമ താരകം
0: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന
3: ചിങ്ങമാസം. കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് എഫ് സി ആർ എ ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ എ ഐ ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് വീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന എഫ് ഐ എച്ച് ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സുഗമമായി ലോകമെമ്പാടും എത്തിക്കാൻ തുറമുഖ വികസനം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ മൂലധനം തുറമുഖ വികസനത്തിന് ആവശ്യമാണെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച എ ഐ അധിഷ്ഠിത കയറ്റിറക്കുമതി സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കും.

0: മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രാജ്യരക്ഷാ മന്ത്രാലയം 405 തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങളുടെ 6-ാമത് പട്ടിക വിജ്ഞാപനം ചെയ്തു. 3,070 കോടി രൂപയുടെ ബിസിനസ് സാധ്യതയുള്ള വസ്തുക്കളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട 16 ഇനങ്ങളും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 389 ഇനങ്ങളും പട്ടികയിൽ ഉണ്ട്. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഘടകങ്ങൾ, ഉപസംവിധാനങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, സ്പെയർ പാർട്സുകൾ എന്നിവ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി പകരം രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് പുറമെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനത്തെയും ശക്തിപ്പെടുത്തും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷഹദാസ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200-ലധികം ഭീകരപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL ഏജൻസി നടത്തിയ JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്തുവാനും സർക്കാർ ഉത്തരവിട്ടു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കർണാടകയിലും അഹമ്മദാബാദിലുമായി 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. KPSC ഓഫീസ്, സസ്പെൻഡ് ചെയ്യപ്പെട്ട KPSC ചെയർമാന്റെ വസതി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയായിരുന്നു പരിശോധന. OMR ഷീറ്റിൽ കൃത്രിമം കാണിച്ചതായും ഗവൺമെന്റ് വെറ്ററിനറി ഓഫീസർ നിയമനത്തിൽ ഉദ്യോഗാർത്ഥികളോട് 80 ലക്ഷം രൂപ വരെ കൈക്കൂലി ആവശ്യപ്പെട്ടതുമായാണ് പരാതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള പോലീസിന്റെ AI ടാഗ്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കുവാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദവുമാക്കുവാനുള്ള പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ചിങ്ങമാസത്തിന്റെ വരവോടെ നാടും നഗരവും ഓണത്തിരക്കിൽ അമരുകയാണ്. നഗരങ്ങളിൽ മേളകളും പ്രദർശനങ്ങളും സജീവമായി. കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി KU ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഖാദിമേള, കൈത്തറിമേള, കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേള തുടങ്ങി കണ്ണൂർ നഗരം മേളകളുടെ തിരക്കിലാണ്. പോലീസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന മേളകളിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് സർക്കാരിതര ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. വിവിധ നാടൻ മത്സരങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കവും പുരോഗമിക്കുകയാണ്.
0: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു രാവിലെ നടന്നു. ആദ്യ കൊയ്ത്തിലെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബാംഗങ്ങൾക്കാണ് കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ ജനജീവിതം ദുരിതത്തിലാക്കി. മാണ്ഡി ജില്ലയിലാണ് മഴ ഏറ്റവും ശക്തം. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായ സാഹചര്യത്തിൽ 90-ഓളം റോഡുകൾ അടച്ച നിലയിലാണ്. മൺസൂൺ മഴക്കെടുതികളിൽ ഹിമാചലിൽ 80 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടമായി. 994 കോടിയുടെ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. മഴയിലും മണ്ണിടിച്ചിലും 100-ഓളം റോഡുകളിൽ ഗതാഗതം നിർത്തിവച്ചു. മഴയുടെ സാഹചര്യത്തിൽ ഡെറാഡൂണിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഗോളുകൾക്ക് ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ നിർണായക മത്സരം നാളെ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം.

പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി, വനിതാ സിംഗിൾസിൽ മുൻനിര താരം പി വി സിന്ധു എന്നിവർ രണ്ടാം റൌണ്ടിൽ കടന്നു. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ത്രിഷ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം സിമ്രാൻ സിംഗി സഖ്യവും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ എം ആർ അർജുൻ ഹരിഹരൻ അംശകരുണൻ സഖ്യവും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. അതേസമയം മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ കപൂർ ശിവാനി ഗാഡി സഖ്യം കനേഡിയൻ സഖ്യത്തോട് പരാജയപ്പെട്ടു. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 wicketന് 120 റൺസ് എന്ന നിലയിൽ 298 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. നാലാം ദിനമായ ഇന്ന് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമായി എങ്കിലും കെ എൽ രാഹുൽ ദേവദത്ത് പടിക്കൽ കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി. ഇന്ത്യയുടെ വോട്ടർ ഐ ഡി കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യു എസിൽ കൂടുതൽ കർശനമായ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ നടപ്പാക്കുന്നതിന് ഇന്ത്യയുടെ രീതി മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് കർശന നിബന്ധനകൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന സേവ് അമേരിക്ക ആക്ട് യു എസ് കോൺഗ്രസ് പാസാക്കണമെന്ന അഭിപ്രായവും ട്രംപ് മുന്നോട്ടുവച്ചു. ഗാസയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മികച്ച പുരോഗതി ഉണ്ടായതായി യു എസ് പ്രത്യേക പ്രതിനിധി ജാരഡ് കുഷ്നർ. ഗാസയുടെ പുനർനിർമ്മാണം, ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് കുഷ്നർ പറഞ്ഞു. ട്രംപ് ഭരണകൂടം ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി നിരസിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ച. സെമികോൺ ഇന്ത്യയുടെ 5 പതിപ്പ് അടുത്ത മാസം 17 മുതൽ ന്യൂഡൽഹിയിൽ നടക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 500-ലധികം പ്രദർശകരും 240-ഓളം കമ്പനികളും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് എഫ് സി ആർ എ ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ എ ഐ ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന എഫ് ഐ എച്ച് ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണം ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.

0: ചില സിനിമകൾ അറിയപ്പെടുന്നത് ചില കഥാപാത്രങ്ങളിലൂടെയാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സിനിമ നത്താൻ കേസുകൊട്. ഇതിൽ കേസെടുത്ത ജഡ്ജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? അതെ, ഹോസ്ദുർഗ് കോടതിയിലെ മജിസ്ട്രേറ്റായി ശ്രദ്ധ നേടിയ പടന്ന ഉദിനൂരിലെ റിട്ടയർഡ് അധ്യാപകനായ കുഞ്ഞകൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹമാണ് ഇന്ന് ഓണം ഗാനോത്സവത്തിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതും.
1: രാവിലെ തന്നെ എന്നെ പ്രഷർ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിന്, അല്ലെങ്കിൽ തന്നെ ഞാൻ കുളിയിൽ നിന്നിട്ടാണ് അടിയിരിക്കുന്നത്. ചൊറയും കൊണ്ട് വരും രാവിലെ ഇങ്ങോട്ട്. എടാ പോലീസുകാരാ, കുളിക്കര കാര്യം നിന്നോട് കൂടി തന്നെയാണ് പറഞ്ഞത്.
2: ഓക്കെ സർ.
1: എന്താന്ന് ഇയാളെ പരാതി വിചാരിച്ചാൽ പരിശോധിച്ച് റിപ്പോർട്ട് തരണം.
2: ശരി സർ.
1: ഞാൻ ട്രാൻസ്ഫർ ആവുന്നതിന് മുമ്പ് കേട്ടോ.
2: ഓക്കെ സർ.
1: അല്ല രാജീവാ, നീ ആദ്യം പറഞ്ഞ് ഓട്ടോറിക്ഷ മുട്ടിയിട്ടാണ് എല്ലാ പ്രശ്നവും ഉണ്ടായത്. ഇപ്പോൾ പറഞ്ഞ് റോഡിലെ കുഴി അതെല്ലാറ്റിനും കാരണം. ഫാൾസ് അക്യൂസേഷൻ ആൻഡ് ലാക്ക് ഓഫ് എവിഡൻസ് എന്നാണല്ലോ പോലീസ് പറയുന്നത്. എവിടെ എവിഡൻസ്? എവിടെ എടോ എടോ തെളിവ്? എവിടെയെന്ന് എടോ നിന്റെ കഥക്ക് വരുന്ന തെളിവൊന്നും കാണുന്നില്ല എന്നാ പോലീസുകാർ പറയുന്നത്. ഏ ഏ, നീ ആ കട്ടൻ താത്ത, കട്ടൻ താത്ത, ഇങ്ങനത്തെ കഥ ആർക്കും ഉണ്ടാക്കാൻ രാജീവ. ഈ കുയ്യാണ് നിന്റെ പരിക്കിന് കാരണം എന്ന് പോലീസുകാർക്ക് തോന്നണ്ടേ? അതിന് തെളിവ് വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ പോ. എന്തെന്ന് തെളിവ് ഞാൻ കൊണ്ടുവരാ? ഇതെന്താ പിള്ളേർ കളി തമാശയാ? നീ ഒരു കാര്യം ചെയ്യ്, ആർക്കെതിരെ അത് തെളിവ് തരാൻ ഉദ്ദേശിക്കുന്നു വിചാരിച്ചാലേ ഒരു പരാതി എഴുതി കൊടുത്താ എന്നാ കേസെടുക്ക. നീ ഇപ്പൊ പോയിക്കോ. ആ കിങ്ങിണിനെ പിടിച്ച് പുറത്താക്കിയടാ, പിന്നെ കേസാകുമ്പോ ഇതിന് അകത്തേക്ക് കയറ്റിയാ മതി. രാജീവാ, 3 ദിവസം നീ കോടതി അടിച്ചു വരാം. കോടതിയിൽ സംസാരിക്കുമ്പോൾ കുറച്ച് മര്യാദ സംസാരിക്കണം കേട്ടോ. രാജീവാ, പ്രതീക്ഷ നല്ല പേരാണ്.
3: സാറും കോടതി സ്വീപ്പാക്കുകയാണോ?
1: സോറി, യു കണ്ടിന്യൂ.
3: ഫ്ലോ പോയി, ഞാൻ നിർത്തുന്നു. ദാറ്റ്സ് ഓൾ.
1: അങ്ങനെ ചൂടാവണ്ടോ ഷുക്കൂർ വക്കീലേ? നീ അങ്ങനെ എന്തെല്ലാം പേട് പറഞ്ഞിട്ട്, അതെല്ലാം ഞാൻ കേൾക്കുന്നില്ലേ. ആ അതെല്ലാം പോട്ട്. കെ പി പ്രേമൻ എന്താ ഹാജരാക്കാത്തത്?
3: സർ, അദ്ദേഹത്തിന് നടുവേദനയാണ്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
1: നടുവേദനയാണ്? എനക്ക് നടുവേദന ഇല്ലടോ. പിന്നെ ഞാൻ വരുന്നില്ല രാവിലെ കോടതിയിലേക്ക്. നാട്ടിലെല്ലാം കല്യാണത്തിന് പോകുന്നുണ്ട്, കല്ലിടാൻ വേണ്ടി പോകുന്നുണ്ട്, ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നുണ്ട്. അന്നേരമൊന്നുമില്ലാത്ത നടുവേദന, കോടതിയിൽ വരാൻ മാത്ര. ഓൻ്റെ ഓള് പെറ്റു കിടക്കുന്നു, എന്നിട്ട് ദിവസം ഓൻ വരുന്നുണ്ടല്ലോ രാവിലെ. ഇടാ 9 മാസം ചെറുപ്പക്കാരിയായി ആ കുഞ്ഞ് കയറി ഇറങ്ങി നീ കോടതിയിൽ. അന്നേരമൊന്നുമില്ലാത്ത എന്തിനാ നിന്റെ കെ പി
3: പ്രേമനില്ലത്?
1: എന്ത് മിനിസ്റ്ററോ? മിനിസ്റ്ററുടെ നിയമസഭയിൽ ഇയാളുടെ പ്രതിയാണ്. ഇതെന്തിനാണ് നോക്ക കാണാൻ വേണ്ടി വെച്ചതാ? അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ?
3: സർ,
1: ഇഷ്യൂ വാറണ്ട്.
0: കേൾക്കാം ആദ്യ സിനിമയിൽ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ കുഞ്ഞകൃഷ്ണൻ മാസ്റ്ററുടെ ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും.
4: പരിചയപ്പെട്ടില്ലേ, പേര് നിങ്ങൾ പറഞ്ഞു. നാത്താൻ കേസ് കൂടുതൽ സിനിമയാണ്. ആദ്യമായി അഭിനയിച്ച ഒരു സിനിമയിൽ അവാർഡ് കിട്ടി, അതിൽ വളരെ സന്തോഷം. പിന്നെ കുഞ്ചാക്കോവൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച ഒരു നല്ല സിനിമ, അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. രതീഷ് ബാലകൃഷ്ണ പൊതുവാളും സുധീഷ് ഗോപിനാഥ്, രാജേഷ് മാധവൻ ഇവരിൽ ഉൾപ്പെടുന്ന ഒരു ടീമിൻ്റെ ഒരു വൻ വിജയമാണ് നാത്താൻ കേസ് കൂടുന്ന സിനിമ. പണ്ടേ നാട്ടിൽ നാടകമൊക്കെ കളിക്കും, തടിയങ്കുളം മനീഷ തിയേറ്റേഴ്സിൻ്റെ നാടകം, പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ വാർഷികത്തിലെ നാടകം, പിന്നെ നാട്ടിലെ എ കെ ജി കലാവേദി, കോറസ് കലാസമിതി, അങ്ങനെ ചെറിയ കലാസമിതികളുടെ നാടകത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. തെരുവ് നാടകം കളിച്ചിട്ടുണ്ട്, പരിഷത്തിൻ്റെ കലാജാതിയിൽ പങ്കെടുത്തിട്ടുണ്ട്, അക്ഷര കലാജാതിയിൽ പങ്കെടുത്തിട്ടുണ്ട്, ജനകീയാസൂരണ സമയത്ത് ആ കലാജാതിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, മറ്റേ സിനിമയിൽ അഭിനയിച്ച് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ക്ലാസ്റ്റിന് സ്കൂൾ ഫോട്ടോ അയച്ചു കൊടുത്തു, അപ്പോൾ അവർ വിളിച്ചു പോയി. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്.

ഉദനൂർ സെൻട്രൽ എ യു പി സ്കൂൾ, ചെറുവത്തൂർ ഉപജില്ല, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ഉപജില്ലയിലെ ഉദനൂർ സെൻട്രൽ എ യു പി സ്കൂളിലാണ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്തത്. ഭാര്യ, രണ്ട് ആൺമക്കൾ. ഭാര്യയുടെ പേര് സരസ്വതി, അവരിപ്പോൾ തടിയങ്കോല എൽ പി സ്കൂളിൽ അധ്യാപികയാണ്. മൂത്ത മകൻ്റെ പേര് സാരംഗ്, മോനിപ്പോൾ ഷിപ്പിൽ മർച്ചൻ നേവയിൽ. രണ്ടാമത്തെ മോൻ്റെ പേര് ആസാദ്, ആസാദ് ഇപ്പോൾ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു.

ഓണം ശരിക്കും പറഞ്ഞാൽ പഴയകാലത്തെ ഓണത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഓണപ്പൂക്കളം ഇടുക എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഗ്രാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളും കോൺക്രീറ്റ് കളങ്ങളും ഒക്കെ ആയി മാറിയതുകൊണ്ട് മുമ്പ് അങ്ങനെയല്ല. മുമ്പ് പറഞ്ഞാൽ ചാണം തേച്ച നിലമുണ്ട് എല്ലായിടത്തും. ചാണം തേക്കുക എന്ന് പറഞ്ഞാൽ ചാണകവും അതേപോലെ തന്നെ ചകിരി കരിയും കത്തിച്ചിട്ടാണ് ചാണകം തേക്കുക. ആ തേച്ച സ്ഥലം വളരെ മനോഹരമായിരിക്കും, നല്ല വൃത്തിയുണ്ടാവും. അവിടെയാണ് പൂക്കൾ ഇടുന്നത്. പൂക്കൾ ഇടുന്ന സമയത്ത് തലേന്നാൾ തന്നെ ചിങ്ങം 1 മുതൽ പൂക്കൾ ഇടാൻ തുടങ്ങുമല്ലോ അല്ലേ. അപ്പോൾ ആ പൂക്കൾ ഇടുന്ന സമയത്ത് തലേന്നാൾ തന്നെ പൂക്കൾ ശേഖരിക്കാൻ തുടങ്ങും. വയലുകളിൽ പോയി കാക്കപ്പൂ, അതുപോലെ തന്നെ കൊണ്ടപ്പൂ, തുമ്പപ്പൂ, അങ്ങനെയുള്ള ഒട്ടനേകം പൂക്കൾ ശേഖരിക്കും. അങ്ങനെ ശേഖരിച്ച് പൂ ഇരിയാൻ പോകുന്ന സമയത്ത് പൂ ഇരിയാന്ന് പറഞ്ഞാൽ അറിയാം, പൂവ് ഇറുക്കുക അല്ലേ. അപ്പോൾ ആ പൂ എടുത്ത് കൊണ്ടൊരു തലേന്നാളെ ഈ പ്ലാവിലെ കൊണ്ട് കോട്ടാളി ഉണ്ടാക്കും പൂ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ആ കോട്ടാളിയിലാണ് പൂ ശേഖരിക്കുക. എല്ലാ സ്ഥലത്തൊക്കെ പോയി മക്കൾ എല്ലാവരും സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പൂ ശേഖരിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അത് കുറച്ച് വെള്ളമൊക്കെ നനച്ച് വെച്ചിട്ട് രാവിലെ ഉറങ്ങിയെഴുന്നേറ്റവാടും എന്ത് ചെയ്യും, ഈ ചാണം തേച്ച നിലത്ത് പൂടും. അല്ലെ, വീട്ടിലെല്ലാവരും കൂടും, അച്ഛനോ അച്ഛൻ ചിലപ്പോൾ കൂടുമായിരിക്കും, അമ്മ കൂടുമായിരിക്കും, എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന സമയമല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ പൂടും. പടിഞ്ഞാറ്റകത്തും പൂക്കളിടും, കിണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടുവക്കും, അങ്ങനെ പൂക്കളിടും. അത് മാത്രമല്ല പിന്നെ ഓണക്കാലത്ത് പറഞ്ഞാൽ നാട്ടിലൊക്കെ കലാപരിപാടികളൊക്കെ നടക്കും. ഈ 10 ദിവസം സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും നല്ല ഓണാഘോഷ പരിപാടികളുണ്ടാവും. രാവിലെ മുതൽ പൂക്കള മത്സരം ഉണ്ടാവും. പിന്നീട് കുട്ടികൾക്ക് ചെറിയ ലളിതഗാനം, പദ്യം ചൊല്ലൽ, നഴ്സറി ഗാനം, കഥ പറയൽ, കിസ് മത്സരം, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാവും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ചിക്കൻ ഉൾപ്പെടെയുള്ള ഭക്ഷണമല്ല, മുമ്പ് ചക്കയും മറ്റും വെച്ചിട്ടുള്ള ഭക്ഷണമാണ്. നല്ല ടേസ്റ്റുള്ള നാടൻ വിഭവങ്ങളാണ്. ഇന്നിപ്പോൾ നാടൻ വിഭവങ്ങളെല്ലാം മാറി, കടകളിൽ പോയി നമ്മൾ വാങ്ങിക്കുന്ന വിഭവങ്ങളാണ് മിക്കവാറും നമ്മുടെ വീട്ടിലെ ഓണാഘോഷത്തിന്. അത് പൂക്കളായാലും നമ്മുടെ നാട്ടിലുള്ള പൂക്കളെ കിട്ടാനില്ല. ശരിക്കും പറഞ്ഞാൽ തുമ്പപ്പൂ കാണാനേ ഇല്ല, അടി വളരെ കുറവാണ്. തുമ്പപ്പൂ മാത്രമല്ല കാക്കപ്പൂവില്ല, കോളാമ്പിപ്പൂവില്ല, പഴയ കാലത്തുണ്ടായ പല പൂക്കളും ഇപ്പം കാണാനേ ഇല്ല. ഈ പൂക്കൾ ശേഖരിച്ച് കൊണ്ടുവന്ന് പൂക്കളിടും. ഉച്ചക്കുള്ള ഭക്ഷണം, ഭക്ഷണത്തിന് നേരത്തെ പറഞ്ഞ നാടൻ വിഭവങ്ങളിലുള്ള ഭക്ഷണം ഉണ്ടാവും, നല്ല ഭക്ഷണം ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നാട്ടിൽ കമ്പവലി, കബഡി, പിന്നെ ചട്ടിക്കളി എന്ന് പറഞ്ഞാൽ കണ്ണുകെട്ടി ചട്ടി പൊളിക്കൽ, ഉറിയടി എന്ന് പറയുന്നത് അത് കണ്ണ് കെട്ടിയിട്ട് ഉറിയടിക്കൽ, പിന്നെ ബലൂൺ ഫൈറ്റിങ്, ചാക്ക് റേസ്, കുപ്പിയിൽ വെള്ളം നിറക്കൽ, അങ്ങനെയുള്ള വിവിധ പരിപാടികൾ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കും. പിന്നെ രാത്രി കലാപരിപാടികളുണ്ടാവും. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഇപ്പോൾ എൻ്റെ നാട് തടിയങ്കൂർ മനീഷിയും അതുപോലെ തന്നെ കൈവളി ഗ്രന്ഥാലയം, അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം ഉണ്ടാവും. തൊട്ടടുത്ത് നെരൂദ തിയേറ്റേഴ്സ് ഉണ്ട്, അപ്പുറത്ത് കോറസ് കലാസമിതി ഉണ്ട്, ലേബേഴ്സ് മണിയാടുണ്ട്, ദൃശ്യുണ്ട്, ജ്വാല തിയേറ്റേഴ്സ് ഉണ്ട്, AKG കലാവേദി ഉണ്ട്, സെൻട്രൽ യൂണിറ്റി ഉണ്ട്. ഓരോ പ്രദേശത്തും ഓണാഘോഷം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് തകൃതിയായിട്ടുള്ള ആഘോഷമാണ്. പിന്നെ പുതിയ ഉടുപ്പ് കിട്ടും. പണ്ട് പുതിയ ഉടുപ്പ് കിട്ടുക വലിയ കാര്യമാണ്. അന്ന് ആകെ ഓണത്തിനൊരു ഡ്രസ്സ് കിട്ടും, ഇന്നിപ്പോൾ പിറന്നാളിന് ഡ്രസ്സ് കിട്ടും, അപ്പുറത്തെ വീട്ടിൽ കല്യാണം ഡ്രസ്സ് വാങ്ങും അല്ലേ. ഇന്നത്തെ മക്കൾക്ക് ഡ്രസ്സിനെ കുറിച്ചിട്ട് വലിയ, അന്ന് ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും വൈ, ഒരു ഓണത്തിനൊരു ഓണപ്പടം കിട്ടുക പറഞ്ഞാൽ അതിൻ്റെ ആ പുത്തൻ ഓണപ്പടം മണവും എല്ലാം ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ ത്രില്ല് പോയി. ശരിക്കും പുതിയ മക്കൾക്ക് ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്. അന്ന് ഡ്രസ്സില്ല, കീറി ഡ്രസ്സിലിട്ട് നടക്കുന്ന കാലമല്ലേ. അന്ന് കഷ്ടപ്പാടും ദാരിദ്ര്യവും കൂടുതലുള്ള സമയമാണ്. എല്ലാ വീടുകളിലൊന്നും സാമ്പത്തികമായി ശേഷിയുള്ള വീടുകളല്ല. ഒരു 100 ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3 വീട്ടിൽ മാത്രമേ സാമ്പത്തികമായി നല്ല ഭദ്രതയിലെ കുടുംബങ്ങളുള്ളൂ. ബാക്കിയെല്ലാം കഷ്ടപ്പാടും അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങളും ഉള്ള വീടാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഓണത്തിന് ഭക്ഷണം പോലും ഒരുക്കുക, മക്കൾക്ക് നല്ല ഉടുപ്പ് വാങ്ങിക്കൊടുക്കുക, അതിനൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച രക്ഷിതാക്കൾ, എൻ്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെ നമ്മുടെ പ്രദേശത്ത് തടിയങ്കൂലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന കുടുംബങ്ങളാണ്. ഓണത്തിന് കടം വാങ്ങിയിട്ടായാലും നല്ല ഭക്ഷണവും നല്ല ഉടുപ്പൊക്കെ എന്തായാലും അച്ഛനും അമ്മയും വാങ്ങിത്തരും.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-400, 7229-0018.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-1535.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
0: ഓണം മറവായി, പൂക്കളം മുരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
4: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7703-604-7696-819-5666-777.
5: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
6: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
7: ഓണം ഗാനോത്സവം.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കായി ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നത്തൻ കേസുകൊട എന്ന സിനിമയിലൂടെ നമ്മളെയെല്ലാം അമ്പരപ്പിച്ച അഭിനേതാവ് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ.
8: കാസർഗോഡ് ഓണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമീണ ഉത്സവങ്ങളാണ്. എല്ലാ പ്രദേശത്തും കലാപരിപാടികളും നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. കണ്ണൂരിൽ നിന്ന് നിങ്ങൾ ഒരു ബസ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലെല്ലാം ഓണാഘോഷ പരിപാടികൾ നടക്കും. തിരുവോണമെന്നൊന്ന് ഇറങ്ങിയാൽ മനസ്സിലാവും. അതിൽ മാവേലി എഴുന്നള്ളത്തുണ്ടാവും. അതുപോലെ പ്രത്യേക പരിപാടികൾ ഓരോ സ്ഥലത്തും ഉണ്ടാവും. തൃശ്ശൂർ പുലിക്കളി ഉണ്ട്, തൃക്കാക്കര അപ്പന ഉണ്ടാക്കുന്നത് ഓരോ പ്രദേശത്ത്. നമ്മുടെ പ്രദേശത്ത് പിന്നെ അങ്ങനത്തെ പുലിക്കളിയോ അങ്ങനെയൊന്നുമില്ല. ഇത് തന്നെയാണ് പ്രധാനമായിട്ട് നാട്ടുത്സവങ്ങൾ. ഇപ്പം ഞാൻ കാസർഗോഡിൻ്റെ അങ്ങേയറ്റത്ത് ഞാൻ ഓണാഘോഷിക്കാൻ പോയില്ല. ഞാൻ പരിചയപ്പെട്ടത് പറഞ്ഞാൽ അഴുത്തല. അഴുത്തലൊരു പ്രത്യേകം പറഞ്ഞാൽ ഓണക്കളിയുണ്ട്. ഓണക്കളി പറഞ്ഞൊരു 10 നീണ്ടുനിൽക്കുന്ന ഓണക്കളിയായിരിക്കും. എല്ലാ ദിവസവും രാത്രികളിൽ ഏതെങ്കിലും ഒരു വീട്ടുമുറ്റത്ത് ആ നാട്ടിലെ മുഴുവൻ ആളുകളും, അത് ചെറിയ 1 പഠിക്കുന്ന കുഞ്ഞും ഉണ്ടാവും, 90 ആളും ഉണ്ടാവും. അവരെന്ന് പറഞ്ഞാൽ കൈകൂട്ടിക്കളി ഉണ്ടാവും. ഓണക്കളിയാണ്, വട്ടത്തിൽ നിന്ന് എല്ലാവരും കളിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ആ പ്രദേശം, അഴുത്തല എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഞാൻ അവിടെ പോയി അവരൊപ്പം കളിക്കാൻ കൂടിയിട്ടുണ്ട് പല ദിവസങ്ങളിൽ. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ അഴുത്തലയിലെ ഓണാഘോഷത്തിൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓണക്കളിയിൽ കൈകൂട്ടിക്കളി

ജാതി മതഭേദമന്യേ എല്ലാ കുട്ടികളും ഒരുമിച്ച്, അതിൽ വേറെ ഒന്നും ഒരു ചിന്താഗതിയില്ലാതെ എല്ലാ മക്കളും പൂക്കള മത്സരം നടത്തും. എല്ലാ ക്ലാസ് തമ്മിലുള്ള മത്സരം ഉണ്ടാവും, പൊതുവായിട്ടുള്ള കലാപരിപാടികൾ ഉണ്ടാവും, മറ്റ് മത്സരങ്ങളുണ്ടാവും, ഓണസദ്യ ഉണ്ടാവും. എൻ്റെ സ്കൂളിൽ പറഞ്ഞാൽ ഉദനൂർ സെൻട്രൽ എ പി സ്കൂളാണ്. അവിടെ എല്ലാ വർഷവും അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ സഹകരണത്തോടെ വലിയ തോതിൽ ഓണാഘോഷം നടക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ വാർഡ് എന്ന് പറയുന്നത് പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡാണ്. അവിടെ ഒരു സ്കൂൾ തടിയങ്കോല എൽ പി സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ്. അവിടെയും വിപുലമായ തോതിൽ സംഘാടക സമിതിയൊക്കെ ആക്കി ഓണാഘോഷം നടക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും, ഉദനൂർ ഹൈസ്കൂളിലായാലും എല്ലാ സ്കൂളും വിശദമായ നിലയിൽ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ നാട് മാറി, പഴയ നാടല്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചു. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ വലിയ പെരുപ്പം കൊണ്ടെന്തായെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തമ്മിലുള്ള അടുപ്പം കുറഞ്ഞു വരുന്നുണ്ടോയെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പല ആളുകളും തങ്ങളുടെ വീടുകളിൽ ഓണാഘോഷിക്കാൻ ഗ്രാമീണ കൂട്ടായ്മയൊക്കെ ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ പല സ്ഥലത്തും, എൻ്റെ നാട്ടിലല്ല, എൻ്റെ നാട്ടിൽ ഇപ്പോൾ ആളുകൾ ഓണാഘോഷിക്കുന്നു. പല സ്ഥലത്തും എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ വീടുകളിൽ തന്നെ ഓണം ആഘോഷിക്കുന്നു എന്നൊരവസ്ഥയുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ആളുകൾ, ബന്ധുക്കളെല്ലാം വരുന്നൊരു ദിവസമാണ്, ജോലിക്ക് പോയവരൊക്കെ തിരിച്ചു വരുന്നൊരു സമയമാണ്. ഇതിനേക്കാൾ നന്നായി ഓണാഘോഷം നിനക്കൊന്ന് വിദേശത്താണെന്ന് നിനക്ക് തോന്നുന്നു. അതായത് മലയാളികളുള്ള പുറം സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ ബോംബെയിലൊക്കെ പോയ സമയത്ത് അവിടെ ഓണാഘോഷിക്കുന്ന പറഞ്ഞാൽ മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഓണാഘോഷം, അത് കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞു.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247147025900018.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം ഗാനോത്സവം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവം തുടരുകയാണ്. ഓണവിശേഷങ്ങളുമായി കൂടെയുള്ളത് നത്താൻ കേസുകൊടു എന്ന സിനിമയിലൂടെ തുടങ്ങി ഇപ്പോഴിതാ നിരവധി ചലച്ചിത്രങ്ങളിലൂടെ നമ്മുടെ ഏവരുടെയും മനസ്സ് കവർന്ന കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ്.
1: അഭിനയ മോഹം ഉള്ളിൽ കൂടിയിട്ടേയില്ല. അഭിനയിക്കാൻ വേണ്ടി ഞാനടി പോയിട്ടില്ല. ഇത് ഉണ്ണിരാജൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയത്, അല്ലെങ്കിൽ ഞാൻ പോവുകയും ചില. അത് ചെറുതായതുണ്ട്. കാസർഗോഡ് ജില്ലയിൽ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഞാൻ പോവുകയും ചില, ഓഡീഷൻ പോവുകയും ചില, ഞാൻ ഈ സിനിമയിൽ വരുകയും ചില. കാസർഗോഡ് ജില്ലയിൽ ചെറുതൂര് എനിക്ക് ബൈക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ദൂരമാണ്. അപ്പോൾ അവിടത്തേക്ക് പോയി, അപ്പോൾ അവർ ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ മൂന്ന് പ്രാവശ്യം രാജേഷ് മാധവനാണ് എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ എൻ്റെ. അപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു, അങ്ങനെ ഈ സിനിമയിലേക്ക് വന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ജഡ്ജിയുടെ റോളിലല്ല എന്നെ അവർ തീരുമാനിച്ചത്. ആദ്യം വേറെ ഏതോ റോളിന് വേണ്ടിയിട്ട് എടുത്താണ്, പിന്നീടാണ് ജഡ്ജിയായത്. കുഞ്ചാവ് കോവൻ അതിൽ അഭിനയിച്ചു, പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സംവിധായകൻ. അവരെല്ലാവരും രാവിലെ 10-20 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ആ ലൊക്കേഷനിൽ വെച്ചിട്ട്. ആ 20 ദിവസം ഉച്ച സമയങ്ങളിൽ നമ്മളെല്ലാവരും കൂടി വട്ടത്ത് കൂടി പാട്ടുപാടിയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മൂഡേ ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, വളരെ ഫ്രീ ആയി. അതിൻ്റെ ഗുണമാണ് ഈ സിനിമയിൽ ഉണ്ടായത്, ആ ഒരു കൂട്ടായ്മ. ക്യാൻറ്റീൻ ചായ കൊടുക്കുന്നവരായാലും മേക്കപ്പ് ചെയ്യുന്നവരായാലും കോസ്റ്റ്യൂമിൻ്റെ ആളെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സിനിമ കഴിഞ്ഞ് എല്ലാവരും പിരിച്ചു വിട്ടിട്ടൊന്നുമില്ല, ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. അവാർഡ് കിട്ടുന്നതിന് മുമ്പും വിളിക്കലുണ്ട്, ഇപ്പം വിളിക്കുന്നുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ച് അതോടുകൂടി നമ്മളങ്ങനെ വേർപിരിഞ്ഞ് പോകുന്നില്ല, എല്ലാവരുമായിട്ടൊരു ബന്ധം ഇപ്പോഴും ഉണ്ട്.

ഒരു ജാതി ജാതകം എന്നുള്ള സിനിമ. അതിൽ മോഹനൻ മണ്ഡോടിയാണ് സംവിധാനം, രാകേഷ് മണ്ഡോടി അതിൻ്റെ സ്ക്രിപ്റ്റ്, വിനീത് ശ്രീനിവാസനാണ്. അപ്പോൾ ഇവർ ഏറ്റവും നന്നായി ഹിറ്റായ ഒരു സിനിമയുണ്ട് കഥ പറയുമ്പോൾ. ആ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിലൊരു പാട്ടുണ്ട്,

0: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: ഓർമ്മ, മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
3: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം ഗാനോത്സവം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവം. ഇതിൽ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു, ഓണവിശേഷങ്ങൾ കേട്ടു. എല്ലാം നമുക്കായി ഒരുക്കിയത് ആദ്യ സിനിമയിലൂടെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം.
1: നാടകത്തിൽ ഡയലോഗ് പഠിച്ച് 30 ദിവസം കൊണ്ട് റിഹേഴ്സൽ എടുത്ത് പഠിച്ചിട്ട് വേണം നാടകം അഭിനയിക്കാൻ. പക്ഷേ 30 ദിവസം പഠിച്ചാലും നാടകം അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ ഡയലോഗ് തെറ്റിയാൽ തെറ്റ് തന്നെ, അതിന് റീടേക്ക് ഇല്ല. സിനിമയിൽ റീടേക്ക് ഉണ്ട്. ഞാനിപ്പോൾ ഇരുന്ന് പറയുന്നൊരു ഡയലോഗ് തെറ്റിപ്പോയാൽ കട്ട് പറയും, വീണ്ടും എടുക്കുക. പക്ഷേ സ്റ്റേജിൽ കട്ട് പറയില്ല, തെറ്റിയാൽ തെറ്റില്ല. ചിലപ്പം അരമണിക്കൂറിൽ നാടകം ആദ്യത്തെ ഒറ്റ സീൻ കൊണ്ട് അവസാനിച്ച നാടകമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവസാനം പറയുന്ന ഡയലോഗ് ആദ്യം പറഞ്ഞു, നാടകം അങ്ങനെ അവസാനിച്ചിട്ട് ചരിത്രത്തിലുണ്ട്. കോറസ് കലാസമിതി മാണിയായിട്ട് അവതരിപ്പിച്ച സിന്ധു ശാന്തമായി ഒഴുകുന്നൊരു ആ നാടകത്തിലെ കഥാപാത്രത്തെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിൽ വാർഷികത്തിന് അഭിനയിച്ച ഒരു നാടകമുണ്ട്, അതും നല്ല അഭിപ്രായമുണ്ട്. റോൾ തന്നെയാണ്.

റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി വരുന്ന സിനിമകൾ കാണണം, സഹകരിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഓണം ഗാനോത്സവത്തിലൂടെ ഇത്രയും നേരം തന്റെ ഓണവിശേഷങ്ങൾ നമുക്കായി പങ്കുവച്ചത് നാത്താൻ കേസുകൊട് എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരെ ആകെ കൈയടിപ്പിച്ച, ഇന്ന് നിരവധി സിനിമയിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അഭിനേതാവ് കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഓണം ഗാനോത്സവം ഇവിടെ തീരുകയാണ്. അടുത്ത ദിവസം അടുത്ത അതിഥിയുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം.
1: ഓണം ഗാനോത്സവം.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
4: SK Doors, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
5: 9447371836,
0: 8078502836.
6: രാമ രാമ രാമ രാമ രാമ രാമ താരകം,
7: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
8: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
7: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. അല്പസമയത്തിനകം ശ്രോതാക്കൾക്ക് ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
1: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
1: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
2: എന്താടി

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ஏறு பெருசா இந்த ஊரு பெருசா சொல்லடி.

உள்ளடி நெல்லு பெருசா, அப்பா எக சொல்லு பெருசா, ஏறு பெருசா.

ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർവെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുന്നാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുന്നാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ये क्या हुआ, कैसे हुआ, कब हुआ, अब क्या सुनाए?

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ഓണം നബിദിന ആശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.

സംഗീതത്തിൽ പിറന്ന കുറച്ചു ഗാനങ്ങളാണ് ഇന്നത്തെ ചലച്ചിത്ര ഗാനത്തിൽ. ആദ്യ ഗാനം സല്ലാപം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ആലപിച്ചത്, ഗാനരചന കൈതപ്രം.

ജയചന്ദ്രനും ചിത്രയും ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഇനി സാദരം എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം. ആലാപനം സ്വർണലത, ഗാനരചന കൈതപ്രം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ജനകീയം. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. ഇതേത് ഭാഷയിലെ ഗാനമാണ് എന്നായിരിക്കും ശ്രോതാക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇത് RDX എന്ന സിനിമയിലെ പാട്ടാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ ഭാഷ മലയാളം തന്നെയാണ്. അവതാരകയും തിരിച്ചുപാട്ടിന്റെ ഈണം എന്ന വ്യത്യസ്തമായ കലാപരിപാടിയിലൂടെ കലാരംഗത്തെ സജീവ സാന്നിധ്യവുമായ VCB ദീപ പ്രദീപനാണ് ഇന്ന് ജനകീയത്തിൽ.
2: ദീപ അല്ലേ?
3: ദീപ
2: ഒരു സിംഗറാണ്, വ്യത്യസ്തമായ ഒരു ഗായികയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? റേഡിയോ മലബാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുന്നു, നിങ്ങളുടെ പ്രൊഫൈലിനെ കുറിച്ച് ഒന്ന് പറയാം. ഏതൊക്കെ മേഖലയിലാണ്?
3: എന്റെ വീട് കണ്ണൂരാണ്, ഞാൻ കണ്ണൂര് തളാപ്പിലാണ് താമസം. ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്. തിരിച്ചു പാട്ടിന്റെ ഈണം എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ട് സജീവമായിട്ട് ഈ രംഗത്തുള്ളത്. അതായത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളിലെ വാക്കുകളും അതിന്റെ വാക്യങ്ങളും എല്ലാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പൊ തന്നെ തല തിരിച്ചു പറയും. അതിൽ മലയാളം, തമിഴ് ഭാഷകളുടെ പാട്ടുകൾ പാടും, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ വാക്കുകൾ റിവേഴ്സ് പറയും, അതേപോലെ റിവേഴ്സ് സ്പെല് ചെയ്യും. നമ്മളിപ്പോ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞത് INDIA എന്ന് പറഞ്ഞത് AIDNI ആ ഒരു രീതിയിൽ സ്പെല് ചെയ്യും. പാട്ടുകൾ തമിഴും മലയാളവുമാണ് പാടുന്നത്. അങ്ങനെ തിരിച്ചുപാട്ടിന്റെ ഈണം എന്ന് പറഞ്ഞൊരു മേഖലയിൽ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്നു.
2: ഇതെന്താണ് ഈ തിരിച്ചുപാട്ടിന്റെ ഈണത്തിലേക്ക് വരാനൊരു പ്രചോദനം?
3: പ്രചോദനമൊന്നുമില്ല, ഞാൻ ആക്ച്വലി ഇത് നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ എഴുത്തായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ തല തിരിച്ച് എഴുതില്ലേ, ഇപ്പൊ മൂന്നൊക്കെ നമ്മൾ കർണാടകയിൽ കാണുന്ന രീതിയിലാണല്ലോ പല കുട്ടികളും എഴുതുക. അങ്ങനെ തന്നെയാണ് ഞാനും സ്റ്റാർട്ട് ചെയ്തത്. പല കുട്ടികളും ചെറുപ്പത്തിൽ നിന്ന് അത് പിന്നെ വിട്ടുപോകും, പക്ഷെ എനിക്കെന്തോ അത് ഫിക്സ് ആയി കിടപ്പുണ്ടായിരുന്നു. ഞാൻ എഴുതുമ്പോൾ അത് അങ്ങനെ തന്നെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പിന്നെ അത് ആരും ആ ശീലം മാറ്റാൻ നിന്നില്ല. പിന്നെ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആംബുലൻസ് ഇങ്ങനെ മിറർ ഇമേജ് ആണ് ഉണ്ടാവുക, നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണല്ലോ. അപ്പൊ അങ്ങനെ ആ സമയത്ത് എനിക്ക് ഇത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ എഴുതണം തോന്നി. അപ്പൊ അങ്ങനെ എഴുതി. ഇപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞ് നീ ഇത് പണ്ടേ ചെയ്യുമായിരുന്നു. അങ്ങനെ എഴുത്താണ് തുടങ്ങിയത്. എനിക്കൊരു ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത്, ഒരു ഏട്ടനും ഒരു അനീത്തിയാണ്. അനീത്തി എന്ന കുഞ്ഞായിരുന്നു. അപ്പൊ ഏട്ടന്റെ കൂടെ ഞാൻ അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ സാധാരണയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തലതിരിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞങ്ങൾക്കൊരു രസമായിരുന്നു അത്. ചെറിയ ചെറിയ വാക്കുകൾ മാത്രം, ഇപ്പം എന്താ പേര് അല്ലെങ്കിൽ എന്താ കറി എന്നുള്ളത് ദായ റിക്ക എന്ന് വെക്കും, കറി റിക്ക. അപ്പൊ നമ്മള് കടല, ലടക്ക, വഴുതനങ്ങ, അങ്ങനെ തഴുവ, വെണ്ടയ്ക്ക, കണ്ടവേ, ഉരുളക്കിഴങ്ങ്, ലറുവും കിഴക്കി, അങ്ങനെ ലിക്കാത്ത തക്കാളി, അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞിട്ടൊരു രസമായിരുന്നു. പിന്നീട് കുറെ കഴിഞ്ഞ് നമ്മൾ 2003 ലോഡ് ഷെഡിങ്ങിന് സമയം ഉണ്ടായിരുന്നു, അരമണിക്കൂർ കറണ്ട് പോകാൻ പറഞ്ഞ സമയം ഉണ്ടായിരുന്നല്ലോ. ആ ലോഡ് ഷെഡിങ് തുടങ്ങിയ സമയത്ത് ആ ഒരു 30 മിനിറ്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് ഞങ്ങൾ ആ സമയത്താണ് പാട്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കൂളിലേക്ക് എന്തെങ്കിലും സ്പീച്ച് എന്തെങ്കിലും പ്രിപ്പയർ ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പറയാം, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യും പാട്ട് പാടുക. അപ്പൊ ആ സമയത്ത് ഏട്ടൻ ഒരു പാട്ട് പാടിയപ്പോൾ ഞാൻ തലയിരിച്ച് പാടി. ശരിക്കും പാട്ട് പാടുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കെ ഉണ്ടായിരുന്നപ്പോൾ ഏട്ടൻ ഇങ്ങനെ പൊട്ടത്തിന്ന് വിളിച്ചപ്പോൾ ഞാൻ തിട്ടപ്പോന്ന് പറഞ്ഞു, മന്ന ബുദ്ധി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദിവന്തമ്മ അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു രസം പറഞ്ഞ് പിന്നെ ഒരു പാട്ട് പാടി തിരിച്ചു പാടി. അല്ലാതെ അതൊരു എന്തെങ്കിലും കണ്ടിട്ടൊരു പ്രചോദനം അങ്ങനെയൊന്നും അല്ല, അതങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലെല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ വീടിന്റെ അടുത്തൊരു കലാക്ഷേത്രത്തിൽ ഞാൻ മ്യൂസിക്കിന് ചേർന്നപ്പം അവിടുന്നാണ് പറഞ്ഞത് ഇത് ടാലന്റ് ആണ്, ഇത് നിങ്ങൾ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ശരിക്കും തിരിച്ചു പാട്ടിന്റെ ഇണം എന്ന് പറഞ്ഞൊരു ആ ഒരു മേഖലയിലേക്ക് പടി കടന്ന് എത്തുന്നത്.
2: ഈ മേഖലയിൽ നേരത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
3: പാടുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ സ്റ്റേജ് ഷോസും ടി വി ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പാടുന്നവരെ കണ്ടിട്ടുണ്ട്, മലയാളം പാട്ടുകൾ പാടുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ചിലപ്പം 4 ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നതിലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു.
2: ഇതൊരു കൗതുകമാണ്, അല്ലെങ്കിൽ ഒരു നേരം പോക്കായിട്ട് തുടങ്ങുന്നതാണ്. കാരണം നമ്മൾ മറ്റ് സംഗീതം, മറ്റ് കല സാഹിത്യ മേഖല പോലെ ഓൾറെഡി ഒരു സ്കോപ്പുള്ള ഒരു മേഖലയാണെന്ന് നമുക്ക് ആർക്കും ഒരു പക്ഷെ അറിയില്ല. ഇതിങ്ങനെ തിരിച്ച് പാടുന്നതിൻ്റെ ഒരു സ്പേസ് ഉണ്ടോ നമുക്ക് ആർക്കും അറിയില്ല. നേരം പോക്കായിട്ട് തുടങ്ങുന്നു, കൗതുകമായിട്ട് സഹോദരനുമായിട്ടുള്ള ചില സൗന്ദര്യപ്രണയത്തിലൂടെ നിങ്ങൾ തിരിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. അത് വളരെ എളുപ്പത്തിൽ വഴങ്ങുന്നു നിങ്ങളുടെ നാവിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ ആ മേഖല തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ ജനങ്ങളുടെ ഒരു സ്വീകരണം എങ്ങനെയാണ്?
3: സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു വാക്ക് പറയുന്നു, തിരിച്ചു പറയുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ അവര് ചെറിയ കുട്ടി തിരിച്ചു പറയുന്നു എന്നുള്ളതിന്റെ കൗതുകം എല്ലാവരിലും ഉണ്ടായിരുന്നു. പിന്നെ ചിലര് നമ്മൾ വെറുതെ പറയുന്നതായിരിക്കും. ഇപ്പം അത് തിരിച്ചു പറയുമ്പോൾ ഇപ്പൊ കന്നഡയോ ഉറുദുവോ ഒക്കെ കേൾക്കണ ഒരു ഫീൽ ആണല്ലോ.
2: അപ്പൊ
3: നമ്മളൊരു അക്ഷരം വെറുതെ പറയുന്നതായിരിക്കും, അതായത് തിരിച്ചു പറഞ്ഞാൽ ശരിയൊന്നും ആയിരിക്കില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സംശയം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറയും, നിങ്ങൾ തിരിച്ച് എഴുതി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് വായിച്ചു നോക്കൂ, അപ്പൊ ശരിയാണോന്ന് അറിയാലോ. ഇപ്പൊ പാട്ടൊക്കെ പാടുമ്പം തിരിച്ചു പാടുന്ന സമയത്ത് ഓരോ വാക്കുകളായിട്ടാണ് തിരിക്കുന്നത്, ഒരു വരി മുഴുവനായിട്ടല്ല ഓരോ വാക്കുകളായിട്ടാണ് തിരിക്കുന്നത്. അങ്ങനെ വാക്കുകളായിട്ട് തിരിക്കുമ്പോൾ മാത്രമാണ് അത് ട്യൂണിൽ സെറ്റ് ചെയ്യാൻ പറ്റുക കറക്റ്റ് ആയിട്ട്. അങ്ങനെ പാടുമ്പം അത് അവർക്കും കേൾക്കുന്ന ആൾക്കും അത് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മൾ എന്തെങ്കിലും പാടുന്നതല്ല, അത് ശരിക്കും അത് തലതിരിച്ചിട്ട് ഞാൻ പാടുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പൊ സ്വീകരണം എന്ന് പറയുന്നത് ആളുകൾക്ക് കൗതുകമുണ്ട്, പിന്നെ മാത്രമല്ല ഒരാളൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടൊരു പ്രോഗ്രാം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റേജ് ഷോ ചെയ്യുന്ന സമയത്ത് അത് ലൈവായിട്ട് നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ട് പ്രോഗ്രാം ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു എലമെന്റ് ഇതിലുണ്ട്.
2: നമ്മൾ ഈ ഭാഷ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണല്ലോ, കമ്മ്യൂണിക്കേഷൻ ആണല്ലോ അതിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് നമ്മുടെ അതേ മാതൃഭാഷ ഉള്ള ഒരാൾക്ക് അത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അയാൾ അതിനനുസരിച്ച് പ്രതികരിക്കും. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ സ്ഥലത്ത് പോയിട്ട് അല്ല വീട്ടുന്ന ഒരു പ്രത്യേക കാര്യത്തിന് ആവശ്യപ്പെടുമ്പോൾ ആ വാക്കിന്റെ ആ വസ്തുവിന്റെ തിരിച്ചു പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതാണ് എന്ന് അവർക്ക് മനസ്സിലാവും.
3: അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് എഴുതി നോക്കാം. സ്റ്റേജിലൊക്കെ കേൾക്കാൻ പറയുന്ന വാക്ക് ചിലപ്പം സ്ഥലത്തിന്റെ പേരായിരിക്കും. തിരുവനന്തപുരം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പുന്തനവരുതി എന്ന് പറയും. എറണാകുളം നമുക്കൊന്നും അറിയാം, പാലക്കാട് ഡിക്കാലപ്പ, കോഴിക്കോട് ഡി കോഴിക്കോ, കണ്ണൂർ ഇരുന്നോക്ക, തൃശ്ശൂര് തൃശ്ശൂർ. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് അത് ആളുകൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ്. പിന്നെ ചിലര് ഇപ്പം സിനിമ ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും പറയുന്നുണ്ടാവും. ഇപ്പം ഇതല്ല, ഇതിലപ്പുറവും ചാടി കിടന്നവനാണ് കെ കെ ജോസഫ് എന്നുള്ളത്, ലതാ ഈ റംപു ലാദിയ ടീച്ചർ ഡിയടക്ക കെ കെ സിദ്ധു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു കൗതുകം ഉണ്ടാവല്ലോ.
2: വളരെ രസമുണ്ട് ഇത് കേൾക്കാൻ വേണ്ടി. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പാട്ട്, പാട്ടിലെ വരികൾ മുഴുവനായിട്ടുള്ള ഓരോ വാക്കുകളാണ് തിരിച്ചു പറയുന്നത്, നമുക്കതിന്റെ സംഗീതം എങ്ങനെയാണ്, ആ പാട്ടിന്റെ സംഗീതം എങ്ങനെ കിട്ടുന്നുണ്ടോ?
3: അതെ, അത് നമ്മൾ ആ ട്യൂണിൽ സെറ്റ് ചെയ്ത് പാടാൻ പറ്റുന്നത് വാക്കുകൾ തിരിക്കുമ്പോഴാണ്. അതായത് പഴയൊരു പാട്ട് പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരേ, അങ്ങനെ വരുമ്പം അത് നമുക്ക് ഈ പനിനീരേ എന്ന് പറയുന്ന എൻഡിങ്ങിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ട്യൂണിൽ കറക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഒരു വേർഡ് ബൈ വേർഡ് ആയിട്ട് ഇപ്പൊ പെരിയാറേ എന്ന് പറഞ്ഞ ആ വേർഡ് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്കത് കറക്റ്റ് ട്യൂണിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പാടാൻ പറ്റും. അതായത് ഒരു മലയാളി പെണ്ണാണു നീ, അങ്ങനെ
2: നല്ല രസമുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഇത് ഏതോ ഒരു ഭാഷയാണ്, നമ്മുടെ ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതോ രാജ്യത്തിലെ ഒരു ഭാഷയാണെന്ന് തോന്നും പെട്ടെന്ന്. സ്റ്റേജ് പെർഫോമൻസിൽ ഒരുപാട് ആളുകൾ വളരെ കൗതുകത്തോടുകൂടി തന്നെ ഇത് കേൾക്കും, യാതൊരു സംശയമില്ല. അവരെ എങ്ങനെയാണ് ഇത് വേദികൾ ഒരുപാട് കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ പുതിയ വാക്കുകളും പുതിയ പാട്ടുകളും എങ്ങനെയാണ് പരീക്ഷണം ചെയ്ത് പഠിച്ചു വരുന്നത്?
3: പാട്ടുകൾ ഇപ്പൊ സ്റ്റേജ് ഷോസിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മൾ ഒരു പാട്ട് ഇപ്പൊ ഗാനമേള ഒക്കെ ചെയ്യുന്ന പോലെ നമുക്കൊരു പാട്ട് ഫുള്ളായിട്ട് ഒരു കരോക്കെ ഇട്ട് പാടുന്ന, അത് ഒരു പാട്ട് ഒന്നോ രണ്ടോ പാട്ട് കേൾക്കുമ്പോൾ മാത്രമേ ആളുകൾക്ക് ആ ഒരു കൗതുകം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഒരു തെലുങ്ക് പാട്ട് കേൾക്കണ ലാഘവത്തോടെ കേൾക്കാൻ പറ്റുള്ളൂ. സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ കുറെ കൂടെ നല്ല രീതിക്ക് അതിൽ കോമഡി എലമെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റും.

0: അവതാരകയും തിരിച്ചുപാട്ടിന്റെ ഈണം എന്ന വ്യത്യസ്തമായ പരിപാടിയിലൂടെ പ്രശസ്തയായ VCB ദീപാ പ്രദീപനായിരുന്നു ഇന്ന് ജനകീയത്തിൽ. ഇതോടുകൂടി ഇന്നത്തെ ജനകീയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.
1: ജനകീയം.
2: രാമ രാമ രാമ രാമ രാമ നാമ താരകം.
3: രാമനാമ മുഖരിതമായ കർക്കിടകമാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
4: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
3: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിനേരം. തുടർന്ന് ജോൺസൺ മാഷ് ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗാനലയം. 9:00 ഓണം ഗാനോത്സവം 2026 ചലച്ചിത്ര താരം രമ്യ സുരേഷ് പങ്കെടുക്കുന്നു. 10:00 ഓണം ഗാനോത്സവം 2026 ചലച്ചിത്ര താരം ടി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പങ്കെടുക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:15 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം കേൾക്കാം റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ പൂന്താനത്തിന്റെ ജ്ഞാനപാനയിലെ ഏതാനും ഭാഗങ്ങൾ. തുടർന്ന് ചരിത്രപദം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം പൂതനാമോഷം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു അഭിലാഷ് കെ പി പരിപ്പായി. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക് അനോണിമസ് പ്രോഗ്രാമിന്റെ തുടർഭാഗം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 റേഡിയോ എറ്റു സ്കൂൾ. ഞായറാഴ്ച രാത്രി 8:30 പ്രക്ഷേപണം ചെയ്ത റേഡിയോ എറ്റു സ്കൂളിന്റെ പുനഃപ്രക്ഷേപണം. 8:00 ഓണം ഗാനോത്സവം, ഇതിൽ സന്തോഷ് മാഡ പങ്കെടുക്കുന്നു. തുടർന്ന് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരുകസേര. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകളും 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പും കേൾക്കാം. 12:50 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ വി ഹരിദാസ് പങ്കെടുക്കുന്നു. 2:00 ഒരുവട്ടം കൂടി എന്ന പരിപാടിയിൽ കേൾക്കാം നാടകം നിശാഗന്ധി 4 ഭാഗം. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക് അനോണിമസ് പ്രോഗ്രാമിന്റെ തുടർഭാഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ശാസ്ത്രവീതി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 കായികം. 9:00 ഓണം ഗാനോത്സവത്തിൽ സന്തോഷ് മാഡ പങ്കെടുക്കുന്നു. 10:00 ചലച്ചിത്ര പിന്നണി ഗായകൻ എൻ വി ഹരിദാസ് പങ്കെടുക്കുന്നു. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻതുരത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു.
6: നമ്മുടെ കൊച്ചി നഗരത്തിന് അടുത്തുള്ള രാമന്തുരത്തിൽ കൊച്ചി ഷിപ്പ്യാർഡിന് 18.16 ഏക്കർ ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനമെടുത്തു. അത് ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണമാണ്. 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവിടെ നടത്താം എന്നേറ്റിരിക്കുന്നത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ, അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1,105 കോടി രൂപ അനുവദിച്ചു.
5: ഓണക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായും 600,000 കിറ്റുകൾ തയ്യാറാക്കിയതിൽ 300,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ 2 എക്സിം കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തുറമുഖങ്ങളുടെ സമഗ്ര വികസനത്തിന് സ്വകാര്യ മൂലധനവും നിക്ഷേപവും അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്ര സമുദ്ര സാമ്പത്തിക വികസനം ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര പദ്ധതിയുടെ ലോഗോയും ചടങ്ങിൽ പുറത്തിറക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 1 കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. ഗായത്രി ഗോപീചന്ദ്, തേജസ്വിൻ ശങ്കർ, വിദിത് ഗുജറാത്തി തുടങ്ങിയവരും അർജുന അവാർഡ് ജേതാക്കളിൽ ഉൾപ്പെടുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള അർജുന പുരസ്കാരത്തിന് ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം ഉസൈയ അരുമൈ നായകം അർഹനായി. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി എന്നിവയിലായി 5 കായിക പരിശീലകർ ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംഘടിപ്പിച്ച ഓണാഘോഷം നിയമസഭയിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിയും ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, എംഎൽഎമാർ, സാംസ്കാരിക സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഈ മാസം 24 തുടക്കമാകും. 30 വരെ 35 വേദികളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നഗരവീഥികളിൽ ദീപാലങ്കാരവും ഒരുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
7: സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം 24 വൈകിട്ട് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. 30 സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 വേദികളിലായി 3,400 കലാകാരന്മാർ പങ്കെടുക്കുന്ന 340 കലാപരിപാടികളാകും തിരുവനന്തപുരത്ത് നടക്കുക. ഇതോടൊപ്പം 13 ജില്ലകളിലും DTPC ആഭിമുഖ്യത്തിൽ ജില്ലാതല ആഘോഷങ്ങളും നടക്കും.
5: KSRTC എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണമെന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലേബലും വിവരങ്ങളും ഇല്ലാതെ പാക്ക് ചെയ്ത ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സിംഗപ്പൂരിൽ നടന്ന 24th ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 3 മെഡലുകൾ സ്വന്തമാക്കി കണ്ണൂർ പുഴാതി സ്വദേശി അദീതി നമ്പ്യാർ. 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റാപ്പിഡ് റേറ്റഡ് താരം എന്ന റെക്കോർഡും അദീതി കരസ്ഥമാക്കി. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ 1st നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2nd ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയാണ് 2nd ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. 2nd ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 4th കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. മത്സരം അവസാനിക്കാൻ ഇനി 1 ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും നാളെയും മഞ്ഞ ജാഗ്രത തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 1,14,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടുനൽകാനും മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

കാന്തിക്കു ശങ്കയെ തന്നുള്ളിലങ്കുരിപ്പിക്കുമത്തൂ നഖങ്ങൾ അങ്കുലിയായ ദളങ്ങളെ കാണുമ്പോൾ പങ്കജമത്രയി പാദയുഗ്മം ഉള്ളങ്കാൽ തന്നോടെ മാർദവം ചിന്തിക്കൽ കല്ലെന്നു തോന്നുമപ്പല്ലവത്തെ ഖേദങ്ങൾ പോക്കുന്ന വേദങ്ങൾ നാലിലും കാതലായി മേവുന്ന നാഥനപ്പോൾ മംഗളം നൽകുവാൻ മാലോകർക്കായിക്കൊണ്ടെങ്ങിനെ പോന്നു പിറന്ന നേരം വിസ്മിതനാകുന്നോരാനകുന്തുഭി വിഷ്ണുവെന്നിങ്ങനെ നന്ദി നേരെ വാക്കുകൊണ്ടേറ്റവും വാഴ്ത്തി നിന്നീടിനാൻ വായ്പോടു കുമ്പിട്ടു കൂപ്പി നന്നായി കേവലനെ തന്റെ പുത്രനായി കണ്ടൊരു ദേവകി ദേവിയുമൗവണ്ണമേ ഉത്തമയായൊരു ഭക്തിയെ പൂണ്ടവൾ ചിത്തം തെളി.

സൂനുവായ്മേവീനൻ രണ്ടു ജന്മങ്ങളിലെങ്ങനെ ഞാൻ നിങ്ങൾക്കിന്നെന്നിലെ ഭക്തിയെ കണ്ടിട്ടു നിങ്ങളിലുള്ളൊരു കാരുണ്യത്താൽ ഇങ്ങനെയുള്ളൊരു രൂപത്തെ കാട്ടി ഞാൻ നിങ്ങൾക്കു സന്തതം ചിന്തിപ്പാനായി ബന്ധത്തെ പോക്കുന്നോരെന്നുടേ ദേഹത്തെ സന്തതം ചിന്തി

ീ നടക്കും പോലെ ആനന്ദം പൂണ്ടുള്ളോർ ആനക ദുന്ദുഭി കാളിന്തി തന്നെയും പിന്നിട്ടപ്പോൾ അംഭോജലോചനൻ തന്നെയും പൂണ്ടുകൊണ്ടമ്പാടി തന്നിലും ചെന്നു പൊക്കാൻ ചെന്നൊരു നേരത്തു സുന്ദരിയായൊരു നന്ദവിലാസിനി തന്നെ കണ്ടാൻ സൂതി കൊണ്ടുണ്ടായ മോഹത്തെ പൂണ്ടിട്ടു ഭൂതലം തന്നിൽ കിടന്നിതപ്പോൾ മറ്റുള്ളവരെല്ലാവരും നിദ്രയെ പൂണ്ടിട്ടു

അതും കണ്ടാൻ പിന്നെ നന്ദവിലാസിനി തന്നെ ചാരത്തു നല്ലൊരു പെൺപിള്ള തന്നെ കണ്ടാൻ ബാലകന്മാരെ കണ്ടാനകുന്തുഭി വാണിഭം ചെയ്യുന്നോനെന്ന പോലെ തന്നെ പൈതലെ കൊണ്ടു ചെന്നങ്ങവൾ തന്നെ ചാരത്തു ചേർത്തു പിന്നെ പെൺപിള്ള തന്നെയും മെല്ലവേ കൊണ്ടുപോന്ന് അമ്പാടി തന്നെയും പിന്നിട്ടുടൻ ഖിന്നത കൂടാതെ തന്നെ ഗേഹത്തിൽ വന്നു നിന്നിടിനാനന്നു തന്നെ അമ്പോടു പിന്നെയാ ദേവകീ ചാരത്തു പെൺപിള്ള തന്നെയും ചേർത്തു ചെമ്മേ കംസനെ പേടിച്ചു മുന്നമെപ്പോലെയ ചങ്ങല തന്നെയും പൂണ്ടു നിന്നാൻ ദേവകീ തന്നെ ചാരത്തു ചേരുമ കേവലയായൊരു ദേവിയപ്പോൾ മാറ്റൊലി കൊള്ളുമാറിയിട്ടില്ലം തന്നിൽ നിന്നേറ്റം കരഞ്ഞു കരഞ്ഞു നിന്നാൾ ഞെട്ടിയുണർന്നുള്ള കംസിനി യോഗികൾ പെട്ടെന്നു ചെന്നിട്ടു ചൊന്ന നേരം വാളുമായി ചെഞ്ചമ്മേ വന്നു നിന്നീരിനാൻ കാലനു നേരായ കംസനപ്പോൾ കണ്ടൊരു നേരത്തു പണ്ടതിയിലേറ്റവും ഇണ്ടലും പൂണ്ടു വിറച്ചു പാരം കംസനോടായിട്ടു ചൊല്ലി നിന്നീടിനാൾ കാതരയായൊരു ദേവകീതാൻ പാമ്പെന്നു ചിന്തിച്ചു ശങ്കിച്ചു നിന്നതോ പാശമായല്ലോ താൻ വന്നുകൂടി

ഉന്ന ശോകത്താലേ മാറോടു ചേർത്തിട്ടു പൂണ്ടുകൊണ്ടിടിനാൾ മാപാപി ചെന്നു തൊടാത്തവണ്ണം മാറോടു ചേർത്തിട്ടു പൂണ്ടുകൊണ്ടിടിനാൾ മാപാപി ചെന്നു തൊടാത്തവണ്ണം സോദരി തന്നെ രോദനം കണ്ടിട്ടു രോഷിതനായൊരു കംസനപ്പോൾ ഓടിയണഞ്ഞു വലിച്ചു നിന്നിടിനാനോമനയായൊരു പൈതൽ തന്നെ പാദം പിടിച്ചവൻ പാറമേൽ തല്ലുവാൻ പാരം ചുഴറ്റി നിന്നോങ്ങുന്നേരം കീപോട്ടു

0: കംസൻ യുവരാജാവായി ഭരണമാരംഭിച്ചു. ദേവപതിയെ വിജയിച്ചതോടെ അഹങ്കാരിയായി, ദുഷ്ടത വർദ്ധിച്ചു. ഗർഗാചാര്യൻ വന്ന് സഹോദരി ദേവകിയുടെ വിവാഹകാര്യം അറിയിച്ചു. വ്രജഭൂമിയുടെ അധികാരിയും പൂർവ്വബന്ധുവുമായ വസുദേവർ ദേവകിക്ക് യോജിച്ച വരനാണ്. വസുദേവരുടെയും ദേവകിയുടെയും വിവാഹം ഉത്സവമായി യാദവർ ആഘോഷിച്ചു. മധുരയും രാജധാനിയും അലങ്കരിച്ചു. കംസൻ ദാനധർമ്മങ്ങൾ നടത്തി. ദേവകി വസുദേവരുടെ ധർമ്മപത്നിയായി. ദേവകി ഭർതൃഗൃഹത്തിലേക്ക് പോകുവാൻ അണിഞ്ഞൊരുങ്ങി. വെള്ളക്കുതിരകളെ പൊട്ടിയ തേരിൽ വധൂവരന്മാർ ഉപവിഷ്ടരായി. സഹോദരിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ പട്ടണം കടക്കുവോളം കുതിരകളെ തെളിക്കുന്ന കർമ്മം കംസൻ തന്നെ ഏറ്റെടുത്തു. പൂക്കൾ വിതറിയ നഗരവീഥിയിലൂടെ രഥമുരുണ്ടു. പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു ശബ്ദം ഇടിഞ്ഞു വീണു. ഹേ കംസ, ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനാകും. കംസൻ ഞെട്ടിവിറച്ചു, പരിഭ്രമിച്ചു. അത് ക്രൂരതയ്ക്ക് വഴിമാറി. ദേവകിയെ കൊല്ലാൻ കംസനോങ്ങി. ദേവകി ഭയന്നു വിറച്ചു. വസുദേവൻ കംസനോട് യാചിച്ചു, മഹാരാജാവേ, ഒരു സ്ത്രീയെ, അതും സ്വന്തം സോദരിയെ, ഇത്രയും ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് വധിക്കരുത്. ദേവകിയല്ലോ അങ്ങയെ വധിക്കുന്നത്, അവളുടെ എട്ടാമത്തെ പുത്രനല്ലേ. അവൻ ജനിച്ച ഉടനെ എങ്ങനെയാണ് കൊല്ലുവാൻ വരിക? ഓരോ കുട്ടി ജനിക്കുമ്പോഴും അവരെ താങ്കളെ ഏൽപ്പിക്കാം, അങ്ങക്ക് ഇഷ്ടം പോലെ ചെയ്യാം. കംസൻ ആലോചനയിലായി. ശരിയാണ് വസുദേവർ പറഞ്ഞത്, എട്ടാമത്തെ പുത്രനാണ് തന്നെ കൊല്ലുക. അത് ജനിച്ചുടനെ നടക്കാനാവാത്ത കാര്യവുമാണ്. ആ സന്താനത്തെ നശിപ്പിക്കുവാൻ പ്രയാസവുമില്ല. വസുദേവരോട് പറഞ്ഞു, താങ്കളുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. കംസൻ കൊട്ടാരത്തിലേക്ക് നടന്നു. വിവാഹഘോഷയാത്ര നിശബ്ദം വ്രജഭൂമിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. കാലചക്രം കറങ്ങി. ഒരു വർഷം കടന്നു. ദേവകി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. വസുദേവർ കുഞ്ഞിന് കീർത്തിമാൻ എന്ന് പേരിട്ടു. പ്രസവം കഴിഞ്ഞ നിമിഷം മുതൽ ദേവകിയുടെ കണ്ണുകൾ തുറന്നിട്ടില്ല. വസുദേവർ കുഞ്ഞുമായി മധുരയിലേക്ക് പോകും. വ്രജഭൂമിയിലെ ജനങ്ങൾ നിറകണ്ണുനീരോടെ നോക്കി നിന്നു. വസുദേവർ മധുരയിലെത്തി. കംസന്റെ പാദത്തിൽ പട്ടിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ കിടത്തി. കംസൻ പറഞ്ഞു, നിങ്ങളുടെ സത്യനിഷ്ഠയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളുക. അശരീരി അനുസരിച്ച് എട്ടാമത്തെ സന്താനത്തെ ഞാൻ ഹനിച്ചാൽ മതിയല്ലോ. അവനാണല്ലോ എന്റെ കാലൻ. കംസനെ എല്ലാവരും ബഹുമാനിച്ചു. ഒരു നാൾ നാരദർ മധുരയിലെത്തി. നാരദർ പറഞ്ഞു, കംസ, നീ കരുതിയിരിക്കേണ്ട കാലമാണ്. നിന്റെ ഉയർച്ചയിൽ പലർക്കും അസൂയയുണ്ട്, പ്രത്യേകിച്ചും ദേവന്മാർക്ക്. അശരീരി കള്ളമാവുകയില്ല. യാദവർ അധികാരമോഹികളാണ്. പിതാവിനെ കാരാഗ്രഹത്തിലാക്കിയത് ശരിയായില്ല. പിന്നെ മറ്റൊരു സത്യം കൂടി, കാലനേമി എന്ന ദൈത്യരാജന്റെ പുനർജന്മമാണ് നീ. മഹാവിഷ്ണുവിന്റെ ചക്രമേറ്റു മരിച്ചു കാലനേമി. ഞാൻ അശരീരിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എട്ടാമത്തെ പുത്രനാണ് കൊല്ലുമെന്ന് പറഞ്ഞത് ശരി തന്നെ. പക്ഷേ ഏഴ് ജ്യേഷ്ഠന്മാരുടെയും സഹായത്തോടെ ആവുകയില്ലേ ആ വധം? ഏഴുപേരും ശക്തരായതിനു ശേഷം എട്ടാമത്തെ കുട്ടി ജനിച്ചാലും അവരുടെ സഹായത്തിനുണ്ടാകുമല്ലോ. അതുകൊണ്ട് അവരോട് ദയ കാണിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ എല്ലാം നിന്റെ ഇഷ്ടം പോലെ. കംസൻ ദേവകിയുടെ കുഞ്ഞിനെ വട്ടശിലയിലടിച്ച് കാലപുരിക്കയച്ചു. യാദവർ ഭയവിഹ്വലരായി. എന്നെങ്കിലും തങ്ങളുടെ രക്ഷകനെത്തുമെന്ന പ്രതീക്ഷയിൽ അവർ വസിച്ചു. ഒരു കുഞ്ഞിന്റെ മരണം കൊണ്ട് ദേവകിയും വസുദേവരും തന്നെ വെറുത്തിരിക്കുമെന്ന് കംസൻ കരുതി. അവർ രഹസ്യമായി കൂടുമാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തടവിലാക്കണം. വസുദേവരെയും ദേവകിയെയും കംസൻ കാരാഗ്രഹത്തിലാക്കി. ദേവകി മുറയ്ക്ക് പ്രസവിച്ചു. ഓരോ കുഞ്ഞും മരണത്തിന്റെ കറുത്ത പൂക്കൾ മാതാപിതാക്കൾക്ക് നൽകി മറഞ്ഞു. ഗോവർദ്ധനഗിരിക്ക് മുകളിൽ സൂര്യൻ വീണ്ടും വന്നു. യമുനയുടെ കരയിലുള്ള ഒരു വ്രജഗ്രാമമായിരുന്നു അമ്പാടി. അമ്പാടിയിലെ ഗോപന്മാരുടെ അധിപൻ നന്ദഗോപനാണ്. നന്ദഗോപൻ കംസന് കപ്പം കൊടുത്തിരുന്നു. യാദവനായിരുന്നു നന്ദഗോപൻ, വസുദേവന്റെ സുഹൃത്ത്. വസുദേവരുടെ ആദ്യ ഭാര്യയാണ് രോഹിണി. വസുദേവർ രോഹിണിയോട് പറഞ്ഞു, നന്ദഗോപൻ എന്റെ പ്രിയ സുഹൃത്താണ്. നീയും കൂടെ ഇവിടെ വസിക്കുന്നത് പൊരുത്തമാവുകയില്ല. മാത്രമല്ല, കംസന് സംശയമേറുകയും ചെയ്യും. അതുകൊണ്ട് നന്ദഗോപനോടൊപ്പം പോവുക. ഒരു സഹോദരിയെ പോലെ അദ്ദേഹം നിന്നെ കാത്തുകൊള്ളും. രോഹിണി ഭർത്താവിന്റെ വാക്കുകൾ അനുസരിച്ചു. കാലത്തിന്റെ ഗർഭത്തിൽ അവതാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തുടങ്ങി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ

0: 89.6 FM. ഹരിത സമൃദ്ധി.
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഒരു വക്കീൽ വന്നപ്പോ ഒരു തീരക്കെട്ട് വാങ്ങി, തീരക്കെട്ട് വാങ്ങി ആ വക്കീൽ നമ്മളെടുക്ക വന്നിട്ട് പറയും, നിങ്ങൾ എടുക്കുന്നില്ല തീര വാങ്ങി, നമ്മൾ തീര വാങ്ങിയിട്ടില്ല, ഒരു പെണ്ണുങ്ങൾ എടുക്കുന്നതാണ് തീര വാങ്ങി. അപ്പോൾ അതിൻ്റെ അടയിൽ മുഴുവൻ നാല് പോലത്തെ തീര വെച്ച് പുറത്തെല്ലാം കണ്ണി വരുന്നില്ല തീര വെച്ച്, അപ്പോൾ നമ്മളെ മാർക്കറ്റ് നഷ്ടപ്പെടും. ഞാൻ ഒരു പറയുന്നത് ഒരു ഇതല്ല, നമ്മുടെ മാർക്കറ്റ് നഷ്ടപ്പെടും. അപ്പോൾ ചെയ്യുന്നത് നമുക്കൊരു ഗുണനിലവാരത്തിൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇതുവരെയും കൊണ്ട് നമ്മളെ ഈ ഗ്രൂപ്പും ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സംവിധാനം മുമ്പോട്ട് പോകുന്നത്. ഇതിലും മെച്ചപ്പെടുത്തിയിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു ടേബിൾ വെച്ചിട്ടാണ് സാധനം കിട്ടുന്നത്. നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള പോലെ ഒരു ആഴ്ചച്ചന്തകളോ അല്ലെങ്കിൽ ദിവസച്ചന്തകളോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ സാറോട് ഞാൻ ഒരു നിർദ്ദേശം എന്ന നിലയിൽ പറഞ്ഞത്. ഒരു ടേബിളും അതുപോലെ തന്നെ ഒരു സോളാർ ലൈറ്റ്, ഒരു പത്ത് കർഷകർ, ഒരാഴ്ചച്ചന്ത, ദിവസച്ചന്ത അല്ലെങ്കിൽ ദിവസച്ചന്ത, ഏതെങ്കിലും ഓരോ മേഖലയിൽ പച്ചക്കറിക്കാർക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഒരു നല്ല ഒരു കാഴ്ചപ്പാടാണ് ഒരു അഭിപ്രായം കിട്ടും. കാരണം പത്ത് നമ്മളെ പച്ചക്കറികൾ മുഴുവൻ വിറ്റഴിയും ഓരോ സ്ഥലത്തും നമ്മുടെ കുറുമാക്കൂർ പഞ്ചായത്തിലോ അതുപോലെ തന്നെ മറ്റുള്ള അതിന് നമ്മൾക്ക് ഒരു മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടണം, എന്നെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ഏരിയ നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അപ്പോൾ നമ്മൾ ഒരുപാട് ഈ കനാലിലെ വെള്ളം ഇപ്പം നമുക്ക് പറഞ്ഞ ആ സംവിധാനങ്ങളെല്ലാം നമുക്ക് അതാത് സമയം നമുക്ക് ഈ മുയ്യത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കനാലിൻ്റെ റിപ്പയർ, കനാല് പണ്ട് 50-55 വർഷം മുമ്പേ കനാൽ റിപ്പയർ ഉണ്ടാക്കിയ കനാൽ റിപ്പയർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് അതിന് തടയണിട്ട് കഴിഞ്ഞ് അതിന് മോട്ടർ വലുതാക്കി വെള്ളം പമ്പ് ചെയ്ത് അതിനൊരു സബ് കനാലും കൂടി നമ്മൾ വെക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നമ്മൾ പഞ്ചായത്തിന് ഒരു പ്രൊജക്ട് തയ്യാറാക്കി നമ്മൾ മുമ്പേ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ഏരിയയും പച്ചക്കറി നടാനുള്ള സംവിധാനം ഉണ്ടാകണം എന്നതാണ് ഒരു നമുക്ക് നിർദ്ദേശം. നമ്മൾ ചെയ്യുന്നത് ചീര മുതൽ അല്ല, ഇപ്പം ശ്രീധരൻ പറഞ്ഞത് കോളിഫ്ലവർ, മറ്റേ കേബേജ്, ഉള്ളി, അതിലൊരു ചെറുകിട ഇതായിട്ട് ആദ്യം നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് വലിയ വരുമാനം പ്രതീക്ഷിക്കാൻ പറ്റില്ല. വെറൈറ്റി കൃഷികളിലേക്ക് നമുക്കത് കാണാൻ പറ്റും. വലിയ കണ്ടം ഉള്ളി നമ്മൾക്ക് സക്സസ് അല്ല, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് സക്സസ് അല്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മട്ടൻ ഇളവൻ കക്കിരി വെള്ളരി, അതാണ് കൂടുതൽ നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അതിൽ 30-40 രൂപ കക്കിരി കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അതിൽ തൂക്കം കിട്ടും. കക്കിരിയാണ് വെയിറ്റിയുടെ സ്ഥാനമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് മാറാൻ വേണ്ടി കഴിയും. ഉള്ളി മറ്റേ ഈ കേബേജ് ഒന്നും ആ കൃഷിയാണ് വേറെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചീരയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ വണ്ട എല്ലാ കൃഷിയും, വണ്ട, നരയൻ, പടവലം എല്ലാം കൃഷിയുമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ജൈവ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ രാവിലെ 6 മണി മുതൽ രാവിലെ 6-6.5 നമ്മൾ ഇതാ ഈ കീമെല്ലാം നമ്മൾ വൈകുന്നേരം അത് ആ ടൈമിന് തന്നെ പോവാം. അതിന് ഉച്ചക്ക് ചെറിയൊരു ഒരു ചെറിയ ഗ്യാപ്പേ ഉണ്ടാവും, അതിൽ കുറച്ച് വിശ്രമം.
2: കരിമ്പ്, കപ്പ, വാഴ, വാര്യ, മറ്റുള്ള പച്ചക്കറി, പച്ചക്കറി എന്ന് പറഞ്ഞാൽ മുഴുവനും ഉണ്ട്, എല്ലാ പച്ചക്കറിയും ഉണ്ട്. തണ്ണിമത്തമ്പരുണ്ട്, നെല്ല്, ബസ്മതി നെല്ലാണ്. ഇപ്പൊ കരിമ്പ് വിളവെടുത്ത് തുടങ്ങി. കരിമ്പ് നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. പൂജക്കുള്ള കരിമ്പുണ്ട്, പൂജക്കുള്ള കരിമ്പുണ്ട്. വിത്ത് ഞാൻ ഫ്രീ ആയിട്ട് തരും. ഏത് വിത്താണോ ഫ്രീ ആയിട്ട് വേണത് അതെല്ലാം ഫ്രീ ആയിട്ട് തരും. ഞാൻ വന്നവരെ ആരും ഇതുവരെ മടക്കിയില്ല. എല്ലാ വിത്തും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പന്നിയൊരു ഗവേഷണ കേന്ദ്രത്തിൽ എല്ലാ വിത്തിന്റെ ചെടി നമുക്ക് തരുന്നുണ്ട്. ഇപ്പോഴാർക്ക് കിട്ടി, ഇപ്പോഴൊരുപാട് കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് കുറച്ച് കൃഷി ചെയ്ത് ഇപ്പൊ വിളവെടുക്കേണ്ടത് കരിപ്പാണ്. നിലാമറ്റ് ഉറൂസില് അവിടെ ഉണ്ട് 10 ദിവസത്തെ പരിപാടിയാണ്. പിന്നെ മാട്ടൂല്, മാടായി, ഇങ്ങനെയുള്ള പിന്നെ ആയാർമുൻ ഉറൂസ്, കാട്ടിലപ്പള്ളി ഉറൂസ്, ഇവിടെ ലക്ഷക്കണക്കിന് ഉറൂസ് വരുമ്പോ ഈ കരിമ്പ് കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നു. കവക്കെട്ട് പോവും, മഞ്ഞപ്പിത്തം പോവും. പക്ഷെ മഞ്ഞപ്പിത്തം പോവെന്ന് വെച്ചാല് തളിപ്പറമ്പ് ഏരിയയിൽ മഞ്ഞപ്പിത്തം ഉണ്ടായില്ല കഴിഞ്ഞ. ഒരുപാട് ആള് എന്റെ അടുക്ക നാടൻ കരിമ്പിന് വന്നു, ചെറുതെന്ന് പറഞ്ഞു. അപ്പോ ഇത് എനിക്കെല്ലാം കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ്. അയാളെ മഞ്ഞപ്പിത്തം കരിമ്പ് കുറെ കൊത്തിക്കൊടുത്തു, ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ മഞ്ഞപ്പിത്തം മാറി എന്ന് പറഞ്ഞു. അപ്പൊ ഒറിജിൽ കരിമ്പ് നമ്മൾ കൃഷി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ മാത്രമേ കൃഷി ചെയ്യുന്നില്ല, പക്ഷെ ഗവേഷണ കേന്ദ്രത്തിലുണ്ട്. അത് ചെടി ജ്യൂസിന് എന്റെ കരിമ്പ് എന്ന് വെച്ചാല് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് വേറെ കച്ചരയൊന്നുമില്ല. പിന്നെ എങ്ങനെ തിന്നാ നിങ്ങൾക്ക് ചില കീടനാശിനി ഒന്നും തെളിക്കൂല, സ്വന്തമായിട്ട് കരിമ്പ് വിളവെടുക്കാനായി ഇത്ര പോരായി. ആര് വന്നാലും ഫ്രീ ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പോക്കുണ്ട്. പിന്നെ ഇവിടെ മാങ്ങാട്ടിടം പഞ്ചായത്തില് 3 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. 60 പെണ്ണുങ്ങള് അവിടെ ക്ലാസ് കേട്ടാനില്ല. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് അവർക്ക് വിത്ത് കൊടുക്കാൻ തന്നെ, പിന്നെ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിക്കാം. പക്ഷെ അവരെ 3000 വിത്ത് ഞാൻ അവിടെ വെച്ചിട്ട് നശിച്ചു, അവർക്ക് ഫണ്ട് കിട്ടിയില്ല. ഒരാൾ വന്നിട്ട് അവിടെ വിത്ത് വാങ്ങിക്കൊണ്ട് പോയി ഫ്രീ ആയിട്ട്. അപ്പൊ അതുമായിട്ട് നിങ്ങൾ ചെടി നടുമ്പോൾ നട്ടാൽ മതി. അത് കരിമ്പ് തോട്ടം കാണുമ്പോൾ കുറുമാത്തൂർ പഞ്ചായത്തിലാണ് നല്ല കൃഷി ഇവിടെ കൂടുതൽ. പക്ഷെ പന്നീര് ശല്യം ഉണ്ട്. ഞാൻ വേലി കെട്ടി സംരക്ഷിച്ചു, ഏക്കറക്കണക്കിന് കരിമ്പുണ്ട്. കഴിഞ്ഞ വർഷവും നശിച്ചിരുന്നു പറഞ്ഞു, ഈ വർഷവും നശിച്ചിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തില്ല. പക്ഷെ വാഴയുണ്ട്, 2000 വാഴയോളം. പക്ഷെ കരിമ്പിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മഞ്ഞപ്പിത്ത ഉള്ളവര് ആര് വന്നാലും ഫ്രീ ആയിട്ട് കൊടുക്കും, തിന്നേണ്ട ആവശ്യക്കാരും വന്നാലും കൊടുക്കും, ക്ലാസ് എടുക്കാൻ കരിമ്പ് കാണാൻ തോട്ടത്തിൽ വന്നവർക്കും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. എല്ലാം കുറെ ആള് വരുന്നുണ്ട്. ഇപ്പൊ ക്ലാസ് സർ സൈദ് കോളേജിൽ വരാൻ വന്നിട്ട് അവര് മിഞ്ഞാന്ന് കഴിഞ്ഞ് വിളിച്ചിട്ട് കപ്പ വന്നിട്ട് രാവിലെ 7 മണിക്ക് അപ്പോൾ നിന്ന് 8 മണി വന്നിട്ട് പൊരിച്ചിട്ട് കൊടുത്തിട്ട് കപ്പ കംപ്ലീറ്റ് തളിപ്പറമ്പ് മാർക്കറ്റിലൊക്കെ എത്തി. പച്ചക്കറി കൂടുതൽ ചെലവാകില്ല. നെല്ല് ധർമ്മശാല കൊടുത്തില്ലേ, ബസ്മതി നെല്ല് പുഴുങ്ങി ഉണക്കണ്ട, ബസ്മതി നെല്ല് പുഴുങ്ങി ഉണക്കണ്ട, അത് നേരിയേരിയ നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ഓണത്തിന് നല്ല നല്ല അതാണ് അതിന്റെ വൃത്തം. പക്ഷെ ഇപ്പൊ അത് ഇപ്രാവശ്യം കംപ്ലീറ്റ് കീടം വന്നിട്ട് അത് പോയി പോയി അങ്ങനെയുള്ള. പച്ചക്കറി എന്ന് പറഞ്ഞാൽ എല്ലാ തണ്ണിമത്തം നല്ല വരുമാനമാണ് കേട്ടാ, ഒരുപാട് ഉണ്ടായിരുന്നു, 15 കിലോ 20 കിലോ ഉണ്ട് ഓരോ തണ്ണിമത്തം. പക്ഷെ കൂടുതൽ ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പുല്ല് വിരിക്കണം, ഈ വളരുമ്പോൾ തന്നെ പുല്ല് വിരിക്കണം. പുല്ല് വിരിക്കാത്തതുകൊണ്ട് അതിന്റെ അടിയിൽനിന്ന് അണുക്കൾ കയറിയിട്ട് നശിച്ചു പോയി. കുറെ കുറെ വളം സാധാരണ ഫസ്റ്റില് 8 തന്നെ ഇടല്, 18 ഈ 2 വളം ഇടുന്നു. അടിവളായിട്ട് 18 തന്നെ കൂടുതല്, കാലിവളം ഇടും, കോഴിവളം ഇടും, കുമ്മായി ഇട്ട് സ്ഥലം ഇളക്കി. ഇപ്പൊ സ്ഥലം കുറെ ഇളക്കി വെച്ച് ഇപ്പൊ പരിക്കേണ്ടത് ചക്കരക്കിഴങ്ങുണ്ട് വത്താസ്. ഇപ്പൊ ആവശ്യത്തിന് മാത്രം ഒരു എല്ലാ കൃഷിയും ഉണ്ട് കേട്ടോ, എത്ര വേണമെങ്കിലും ഉണ്ട്. പിന്നെ ആരെങ്കിലും വന്നാലേ നമ്മള് ഫ്രീ ആയിട്ട് തരും. 3 ആൺകുട്ടികളാണ്, അവരാണ് ധർമ്മശാല കൊണ്ടു കൊടുക്കല. മയിലൊന്നും അങ്ങനെ എടുക്കലില്ല, മയിലെല്ലാം പച്ചക്കറി ധർമ്മശാല കൊണ്ടു കൊടുത്ത 1 മാസം ധർമ്മശാല കെട്ടറോളാണ്. ഓ പോകുമ്പോൾ വണ്ടി കൊണ്ടുപോകും, 1 മാസം തളിപ്പറമ്പ് 7 മൈലിൽ ഡ്യൂട്ടി പറഞ്ഞ് നടത്തുന്ന അവർ രണ്ടാളും കൊടുക്കും. ധർമ്മശാല ഓരോ കടയിലും കൊടുക്കും. ഞാൻ മയിൽ പഞ്ചായത്തില് ഇപ്പൊ കുറയും ഉണ്ട്, 1ാം വാർഡിലുണ്ട്, കുറുമാത്തൂർ പഞ്ചായത്തില് 7ാം വാർഡിലും ഉണ്ട് കൃഷി. ഒരുപാട് കൃഷി, ആദ്യം കൊറോണക്ക് കുറെ കൃഷി ഉണ്ടായിരുന്നു. ചാൽ ബീച്ചിൽ തലശ്ശേരി ചാൽ ബീച്ചില് അവിടെ 2018-19 കൃഷി മുഴുവൻ നശിച്ചു വരുന്നത്. അപ്പൊ ഞാൻ വിറ്റഴിക്കാൻ കണ്ണൂർ പോയപ്പോ ഒരു ഫാമിലി വന്നിട്ട് അതിനോട് പച്ചക്കറി കംപ്ലീറ്റ് വാങ്ങി, കായും ഇതെല്ലാം. അപ്പൊ അവരൊരുപാട് സ്ഥലം തന്ന്. കൊറോണ ടൈമിനകത്ത് നല്ല വിളവേർന്ന്. അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ആള് മൊത്തം തന്നെ സഹായിച്ചു. പിന്നെ ഇവിടെ പാമ്പിത്തീലുണ്ടായിരുന്നു, അവിടെ പൂവത്തിനെ കൊണ്ട് ഇളക്കിയിട്ട് അവിടെയും നശിപ്പിച്ചു. ഞാൻ ആരോട് ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഒരു ജ്യൂസ് കുടിക്കാൻ മതി, നിങ്ങൾ ഒരു ജ്യൂസ് അല്ല കുടിച്ചത്, ഒരു ജ്യൂസ് 2 ജ്യൂസ് കുടിച്ചാലും 1.5 പൈസ മാത്രമേ വാങ്ങൂ, ദാഹല്ലേ. കരിമ്പ് വായന ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും, കുട്ടികൾ വന്നാൽ തൊലി ഒളിച്ചു കൊടുക്കും തിന്നോട്ട് നിശ്ചിട്ട്, ഒരു ടേസ്റ്റ് അല്ലേ. എത്രയോളം കട്ടുകൊണ്ട് പോക്കുണ്ട്, പക്ഷെ ഞാൻ ആരോടൊന്നും പറയുന്നില്ല. എന്ത് സാധനം, കായ് ആയാലും കപ്പ ആയാലും, കപ്പ ഇപ്രാവശ്യം കണ്ടായി. ഇപ്പൊ 15 മഴ പെയ്തില്ലേ, 15 മഴ പെയ്യണ്ടേ. അപ്പൊ കംപ്ലീറ്റ് പൊരിച്ച് കറക്കിട്ട ശേഷം ആൾക്കാർ വന്ന് കയറ്റിക്കൊണ്ട് പോയി ഫ്രീ ആയിട്ട്. കണ്ടെത്ത് ഒഴിവാക്കണ്ടേ, നശിച്ചു പോയി. എന്നിട്ടും കിട്ടിയതിന് പറമ്പുകാർക്ക് കൊടുത്തു. അപ്പോ ഇതെല്ലാം വെച്ചാല് നിങ്ങൾ കൃഷി ഒരാളും നഷ്ടമല്ല, എല്ലാം ചെയ്യണം. കരിമ്പ് കൃഷിയാണ് പ്രധാനം, കരിമ്പ് കൃഷിക്ക് പറ്റിയ മണ്ണാണ് ഇവിടെ. ഇവിടെ കുറച്ച് ചളി ഉണ്ടാവുമ്പോൾ കരക്കുണ്ടാന്ന് കരിമ്പ് വിത്ത് തരാം. കുറുമാത്തൂർ പഞ്ചായത്തിൽ 7ാം വാർഡിലാണ്. ഇപ്പൊ മൂപ്പ് കിട്ടൂല, എന്നാലും കിട്ടും. ആവശ്യക്കാർ വന്നാല് മഞ്ഞപ്പിത്തമുള്ളവര് ശ്രദ്ധിക്കുക, എവിടെ നിന്നായാലും നാടൻ കരിമ്പ് നമ്മുടെ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് സ്വന്തമായിട്ട് 32 സ്ഥലമുണ്ട്, ഏക്കറക്കണക്കിന് സ്ഥലം പാട്ടത്തിനാണ് കംപ്ലീറ്റ്. കോർലയായാലും കുറുമാത്തൂരായാലും അത് ചെറിയ പൈസ കൊടുത്തുണ്ട്. കുറുമാത്തൂര് മറ്റേ പന്നീര് ശല്യം കൊണ്ട് ആരും കൃഷി ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ 98, 95, 545, 845. കൃഷിക്ക് ആവശ്യമായ വിത്ത് കപ്പത്തണ്ടോ എന്തെങ്കിലും വേണമെങ്കിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരും കേട്ടോ. അപ്പൊ അത് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എത്തിക്കണം എന്ന് അന്വേഷിച്ച് തരും. കരിമ്പായാലും

0: കർഷകരിൽ തന്നെ മത്സ്യകർഷകരെ ഏറെ ആശങ്കയിലാക്കുന്ന ഒരവസ്ഥയാണ് വളർത്തു മത്സ്യങ്ങളിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന നങ്കൂരപ്പുഴു ബാധ. മത്സ്യങ്ങളുടെ ശരീരത്തിൽ ചരടുപോലെ തൂങ്ങിക്കിടക്കുന്ന ഈ പരാദജീവികൾ യഥാർത്ഥത്തിൽ പുഴുക്കളല്ല, മറിച്ച് ആർത്രോപോഡ വിഭാഗത്തിൽപ്പെട്ട കോപ്പിപ്പോടുകളാണ്. വെള്ള കലർന്ന പച്ച നിറത്തിലോ ചുവപ്പ് നിറത്തിലോ ആണ് ഇവയെ കണ്ടുവരുന്നത്. നങ്കൂരം പോലുള്ള ഇവയുടെ ശിരസ് ആന്തരിക അവയവങ്ങളിലും തുളച്ചു കയറുന്നു. ബാധയുണ്ടായാൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഡസൻ കണക്കിന് പരാദങ്ങൾ ഓരോ മീനിലും ഉണ്ടാകും. മറ്റു മത്സ്യങ്ങളിലേക്കും പരാദബാധ അതിവേഗം വ്യാപിക്കും. നങ്കൂരപ്പുഴ തുളഞ്ഞുകയറിയ ഭാഗത്ത് രക്തം വാർന്നൊഴുകുന്ന ധാരാളം മുറിവുകളുണ്ടാകും. മത്സ്യങ്ങൾ ആഹാരം സ്വീകരിക്കുന്നത് നന്നെ കുറയുകയും ഉന്മേഷക്കുറവുള്ളതായി തീരുകയും ചെയ്യും. ബാക്ടീരിയ ബാധയുണ്ടാവുകയും മത്സ്യങ്ങൾ ഒന്നൊന്നായി ചത്തുപോവുകയും ചെയ്യുന്നു. പരാദബാധയുള്ള മത്സ്യങ്ങൾ കട്ടിയായ പ്രതലങ്ങളിൽ നിരന്തരം ശരീരമുരസുന്നതായി കാണാം. ഒട്ടുമിക്ക വളർത്തുമത്സ്യങ്ങളിലും നങ്കൂരപ്പുഴു ബാധ ഉണ്ടാവാറുണ്ടെങ്കിലും സ്പ്രിനിഡെ കുടുംബത്തിലെ കട്ല, രോഹു, മൃഗാൾ, കോമൺ കാർപ്പ്, ഫിംബ്രിയേറ്റസ് എന്നിവയിലാണ് വളരെ സാധാരണയായി കാണുന്നത്. അലങ്കാര മത്സ്യങ്ങളിൽ ഗോൾഡ് ഫിഷ്, കോയി എന്നിവയിലും നങ്കൂരപ്പുഴു ബാധ കൂടുതലായി കണ്ടുവരുന്നു. അധിക തീറ്റ നൽകുന്നതോ ധാരാളം ജൈവമാലിന്യങ്ങൾ ഉള്ളതോ ആയ കുളങ്ങളിലാണ് നങ്കൂരപ്പുഴു ബാധ കൂടുതലായി ഉണ്ടാവുന്നത്. വർഷത്തിൽ ഏതു സമയത്തും ബാധയുണ്ടാവാമെങ്കിലും മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് പരാദബാധയ്ക്കുള്ള സാധ്യത കൂടുതൽ. അക്വേറിയത്തിൽ നങ്കൂരപ്പുഴു ബാധ തടയുന്നതിന് ഒന്നോ രണ്ടോ ടീസ്പൂൺ കറിയുപ്പ് ചേർക്കുന്നത് ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. രോഗബാധ ശ്രദ്ധയിൽപ്പെട്ടാൽ മത്സ്യങ്ങളെ പിടിച്ചെടുത്ത് പരാദങ്ങളെ ചവണ കൊണ്ട് വലിച്ച ശേഷം കത്രിക കൊണ്ട് മുറിച്ചു മാറ്റണം. നങ്കൂരപ്പുഴു തുളച്ചുകയറിയ ഭാഗത്തെ രക്തം വാർന്നൊഴുകിയ മുറിവുകളെ രോഗതീവ്രത അനുസരിച്ച് 10 മുതൽ 25 വരെ PPM ഗാഠതയുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകണം. എന്നാൽ വളർത്തുകുളങ്ങളിൽ ഈ രീതി പ്രായോഗികമല്ല. കുളങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങളെ ഒരു ടാങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചേർത്ത ജലത്തിൽ മത്സ്യങ്ങൾ അസ്വസ്ഥത കാണിക്കും വരെയിട്ട് കുളത്തിലേക്ക് തിരികെ നിക്ഷേപിക്കുന്നതാണ് രോഗാരംഭത്തിൽ ഫലപ്രദം. 2 ആഴ്ചയിലൊരിക്കൽ ഈ വിധത്തിൽ ചെയ്യേണ്ടിവരും. രോഗം ബാധിച്ച മത്സ്യങ്ങളെ കറിയുപ്പ് ചേർത്ത ജലത്തിൽ അല്പനേരം മുക്കിയ ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ ഇട്ടതിനു ശേഷം ശുദ്ധജലത്തിലേക്ക് മാറ്റുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. നങ്കൂരപ്പുഴുവിന്റെ മുട്ടകളും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകളും ജലത്തിലുണ്ടാവുമെന്നതിനാൽ കുളത്തിലെ ജലം മാറ്റി പുതുജലം നിറയ്ക്കാനും മാലിന്യങ്ങൾ പരമാവധി നീക്കം ചെയ്യാനും ശ്രദ്ധിക്കണം. വെള്ളം മലിനപ്പെടാതിരിക്കാൻ ജലസ്ഥിരതയും നല്ല ഗുണമേന്മയുള്ള തീറ്റയും ഉപയോഗിക്കണം. രോഗബാധയുള്ള കുളങ്ങളിൽ ഉപയോഗിക്കുന്ന വല, ബക്കറ്റ്, ഉപകരണങ്ങൾ എന്നിവ മറ്റു കുളങ്ങളിൽ ഉപയോഗിക്കുന്നത് രോഗം വ്യാപിക്കാൻ ഇടയാക്കും. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിനു മുൻപ് കുളത്തിന്റെ അടിത്തട്ടൊഴുത് വെയിലത്ത് നന്നായി ഉണക്കുന്നത് രോഗബാധ ചെറുക്കുന്നതിന് ഉത്തമമാണ്. മികച്ച പ്രത്യുൽപാദന ശേഷിയുള്ളതും അതിവേഗം വളരുന്നതുമായ വളർത്തുമത്സ്യമാണ് തിലാപ്പിയ. 200 മുതൽ 1000 കുഞ്ഞുങ്ങൾ വരെ ഒറ്റ പ്രജനനത്തിൽ ഉണ്ടാവാറുണ്ട്. മത്സ്യ ഉൽപാദനത്തിൽ ലോകത്ത് 2-ാം സ്ഥാനമുള്ള തിലാപ്പിയയുടെ ഉൽപാദനം പ്രതിവർഷം 40 ടണ്ണിനും 60 ടണ്ണിനും ഇടയിലാണ്. തിലാപ്പിയയെ ബാധിക്കുന്ന പ്രധാന രോഗമാണ് തിലാപ്പിയ ലേക്ക് വൈറസ്. ഇസ്രയേൽ, ഇക്വഡോർ എന്നീ രാജ്യങ്ങളിൽ 2014 അതിസാന്ദ്രതാ രീതിയിൽ മത്സ്യകൃഷി നടത്തിയ കുളങ്ങളിൽ ഈ രോഗബാധ മൂലം മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. ഓർത്തോമിക്സോ വിറിഡെ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ വൈറസ് ബാധിച്ചാൽ അധികം വൈകാതെ തന്നെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. ചെറിയ മത്സ്യങ്ങളെ വളരെ വേഗം രോഗം ബാധിക്കും. വൈറസ് ബാധിച്ച മത്സ്യങ്ങളുടെ കണ്ണുകൾ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. അസുഖം കൂടുന്ന സമയത്ത് കണ്ണുകൾ വീർക്കുകയും ദേഹത്ത് വ്രണങ്ങൾ ഉണ്ടാകുകയും അതിലൂടെ രക്തം വരികയും ചെയ്യും. രോഗം ബാധിച്ച മത്സ്യങ്ങൾ തീറ്റിയെടുക്കുന്നത് കുറയും. കുളങ്ങളുടെ അരികിലൂടെ വളരെ സാവധാനത്തിലാകും നീന്തൽ. വേനൽക്കാലത്ത് ചൂടുകൂടുന്ന സമയത്ത് രോഗബാധയ്ക്ക് സാധ്യതയേറും. രോഗം സ്ഥിരീകരിക്കൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റസ് PCR എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നടത്തുന്നത്. വൈറസ് രോഗമായതിനാൽ ചികിത്സയില്ല. രോഗം വരാതെ നോക്കുകയാണ് ഉത്തമം. ഇതിനായി കൃഷി ചെയ്യുന്ന കുളങ്ങളിലെ താപനില ക്രമാതീതമായി ഉയരാതെ നോക്കണം. വിപണിയിൽ ലഭ്യമായ പച്ച നിറത്തിലുള്ള തണൽ വല ഉപയോഗിക്കാം. കുളത്തിൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി അമോണിയ പോലുള്ള വിഷലിപ്ത പദാർത്ഥങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. ഇതിന് കൃത്രിമ തീറ്റ ആവശ്യാനുസരണം മാത്രം നൽകി അവശിഷ്ടങ്ങൾ ദിവസവും മാറ്റുന്നതിനുള്ള സൗകര്യം ഒരുക്കണം. കൂടാതെ കുളത്തിലെ ഓക്സിജന്റെ അളവ് 5 PPA യിൽ കുറയാതെ നോക്കണം. ഇതിനായി എയറേറ്റർ പോലുള്ള സംവിധാനം ഉപയോഗിക്കാം. കൂടാതെ ഏതെങ്കിലും മത്സ്യത്തിന് രോഗലക്ഷണം കണ്ടുകഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് മാറ്റണം. ഈ മത്സ്യങ്ങളിൽ നിന്ന് രോഗം വേഗം മറ്റുള്ളവയിലേക്ക് പടരും. ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കുഞ്ഞുങ്ങളെ വാങ്ങുക. കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് രോഗമൊഴിവാക്കാനായി വേണ്ടത്ര തിലാപ്പിയയിലെ വൈറസ് ബാധ മുൻകരുതലെടുക്കുക. ഇതിനായി കൃഷിയിടത്തിന്റെ ശുചിത്വം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിപാലനം, വെള്ളത്തിന്റെ ഗുണനിലവാരം എന്നിവ ഉറപ്പുവരുത്തണം. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0490247140, 7225900018. ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
1: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7703604769, 8169956677.
1: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മൊനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 96.
4: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലായതിനാൽ ഇന്ത്യയിലെ ബാങ്കുകൾ ശക്തമായ സ്ഥിതിയിലാണെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. മാനവികതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2005-2022 ഇന്ത്യയുടെ മലിനീകരണ പുറന്തള്ളൽ തീവ്രത 37% കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
5: The impact of climate change, biodiversity loss, and pollution. The triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth.
4: അംഗരാജ്യങ്ങളിലെ മികച്ച പരിസ്ഥിതി സംരക്ഷണ മാതൃകകളും ശാസ്ത്രീയ കണ്ടെത്തലുകളും ഉൾക്കൊള്ളുന്ന 4 വിജ്ഞാന സമാഹാരങ്ങൾ യോഗത്തിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. ആഗോള വിപണിക്ക് അനുയോജ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് നവീന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വാർഷിക പൊതുയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിത്തിനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ICAR കൂടുതൽ ഗവേഷണം നടത്തണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം മറ്റന്നാൾ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശനവേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ സിംഗപ്പൂർ ബിസിനസ് റൌണ്ട് ടേബിളിന്റെ 4th പതിപ്പും ഇതോടൊപ്പം നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള ആദ്യ എക്സിം കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു. യൂറോപ്പിലേക്കുള്ള ആദ്യ 2 കണ്ടെയ്നറുകളാണ് തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചത്. ഇതോടെ യൂറോപ്പിലേക്കുള്ള ചരക്ക് ഗതാഗത സമയം 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും വിഴിഞ്ഞം വഴി കൈകാര്യം ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻ തുരുത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5,000 കോടിയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളി, അത്ലറ്റ് മുഹമ്മദ് അജ്മൽ ഉൾപ്പെടെ 17 കായിക താരങ്ങൾക്ക് അർജുന പുരസ്കാരം ലഭിച്ചു. മുതിർന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ഇസയ അരുമൈ നായകം സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായി. അത്ലറ്റിക്സ് പരിശീലകൻ പർവീർ സിംഗ്, ബോക്സിംഗ് പരിശീലകൻ ഛോട്ടേലാൽ യാദവ്, ഷൂട്ടിംഗ് പരിശീലക നേഹ നന്ദ്കുമാർ ചവാൻ എന്നിവർക്കാണ് ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യ ശ്രീലങ്ക 1st ടെസ്റ്റിന്റെ 4th ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2nd ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയും 3 വിക്കറ്റെടുത്ത പ്രഭാത് ജയസൂര്യയുമാണ് ഇന്ത്യയെ തകർത്തത്. ഋഷഭ് പന്താണ് ടോപ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ 4th ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ നിർബന്ധിത ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കൽ ദൌത്യത്തിലൂടെ രാജ്യത്തെ 2 കോടിയിലധികം കുട്ടികളുടെ വിവരങ്ങൾ പുതുക്കി സുപ്രധാന നേട്ടം കൈവരിച്ചതായി ആധാർ അധികൃതർ. വിശദാംശങ്ങളിലേക്ക്.
6: രാജ്യത്തെ 1.5 ലക്ഷത്തിലധികം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ക്യാമ്പയിനുകളിലൂടെയാണ് 2 കോടിയിലധികം കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കിയത്. 5 വയസ്സ് തികയുമ്പോഴും പിന്നീട് 15 വയസ്സ് തികയുമ്പോഴുമാണ് ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടത്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും ഇത് അത്യാവശ്യമാണ്. 7 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ആധാർ സേവന നിരക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: NCC പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന 250 കിലോമീറ്റർ ദൈർഘ്യമുള്ള അപരാജിത പരാങ്ല 2026 ഹിമാലയൻ സാഹസിക ട്രക്കിംഗ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. 30 ദിവസം നീളുന്ന ദൌത്യത്തിൽ 3 സേനകളുടെയും വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 28 കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത്. വനിതകളുടെ കരുത്തിന്റെയും നേതൃപാടവത്തിന്റെയും പ്രതീകമാണ് ഈ യാത്രയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 മാസത്തെ സൌജന്യ റീചാർജ് പ്രഖ്യാപിച്ചുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണിതെന്നും പ്രധാനമന്ത്രി ഇത്തരമൊരു നിക്ഷേപ പദ്ധതിയോ ആനുകൂല്യമോ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. വിദേശ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുക, സൈനിക നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വ്യവസ്ഥകളാണ് ധാരണാപത്രത്തിലുള്ളത്. എന്നാൽ താൽക്കാലിക കരാറിന്റെ 60 ദിവസത്തെ കാലാവധി അവസാനിച്ചിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ നീക്കം. ഇന്തോനേഷ്യയിൽ വീണ്ടും ഭൂചലനം. നോർത്ത് സുമാത്ര പ്രവിശ്യയിലുള്ള നിയാസ് ദ്വീപിന് സമീപം 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മാസം ആദ്യം ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് നൂസ തെങ്കാര പ്രവിശ്യയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 68 പേരാണ് മരിച്ചത്. പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അന്തർ സംസ്ഥാന മനുഷ്യക്കടത്ത് സംഘത്തെ പിടികൂടി ഹരിയാന പോലീസ്. മുഖ്യ സൂത്രധാരനായ പർഗത് സിംഗിനെ പഞ്ചാബിലെ മുക്സറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ കണ്ണികളുള്ള സംഘം ഇന്ത്യയിലുടനീളം 50 കൈക്കുഞ്ഞുങ്ങളെ വിറ്റതായാണ് വിവരം. കുട്ടികളെ നിയമവിരുദ്ധമായി ദത്തെടുത്ത 5 മാതാപിതാക്കൾ ഉൾപ്പെടെ 21 പേരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235 നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രിസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 1999 പുറത്തിറങ്ങിയ പ്രണയ നിലാവ് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
2: ജമാൽ, അവനാര്? അല്ലെങ്കിലും അല്പം സാഹസിതുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലുള്ളൂ. എന്താ, നീ പേടിച്ചു പോയോ? കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല, കരളുറപ്പാണ്. അത് നിനക്കില്ലേ? ഒരാ ഞാനാ.
3: നിന്റെ മോന് ഈടായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ.
4: എന്താ നിന്റെ കവളത്തിൽ പാട്?
2: അപ്പൊ അതെയും കഷ്ടപ്പാടാ.
4: കഷ്ടപ്പാടോ?
2: അപ്പൊ ആ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ. ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ? കടപ്പാട്, ബെദ്ധപ്പാട്, വേർപാട്, മുറിപ്പാട്, ഇടപാട്, വെളിച്ചപ്പാട്, അങ്ങനെ ഒരുപാട്.
3: ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് 3 നേരം ഉച്ചയിൽ ധാര കോരിയാ മതി.
2: ശരിയാ, അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം. ഒരു മിനിറ്റ് ഒന്നുകൂടി
3: വരും.
2: വാന്നൊരു കാര്യം പറഞ്ഞ.
4: എന്താ ഇത്ര സ്വകാര്യം?
2: സോറി മാഡം, അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരൂ. അച്ഛൻ സംശയിച്ചത് ശരിയാ, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ദാ ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്കുക. ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക, മുടി ചീകിട്ടും ചീകിട്ടും തൃപ്തി വരാതിരിക്കുക. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാ അച്ഛാ?
3: അത് നേരത്തെ പറഞ്ഞല്ലോ.
2: എന്ത്?
3: പ്രാന്ത്.
2: അതെ, ഈ പ്രേമവും ഒരു തരം പ്രാന്ത് തന്നെയല്ലേ അച്ഛാ?
1: ആയിരത്തി തൊള്ളായിരത്തി 1999 വിനയൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് പ്രണയനിലാവ്. ദിലീപ്, മോഹിനി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രം ഒരു പ്രണയ ഹാസ്യ കുടുംബ ചിത്രമായാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട കണ്ണന്റെയും നബീസുവിന്റെയും പ്രണയവും അതിനെ തുടർന്ന് ഇരു കുടുംബങ്ങൾക്കുമിടയിലുണ്ടാകുന്ന സംഘർഷങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന ഇതിവൃത്തം.
5: അങ്ങനെ ആ ഒരു തൊല്ലയും പോയി. എന്തൊരു ബഹളമായിരുന്നു! തലവെട്ടിക്കളെയും കുടലെടുത്തുകളെയും ഇപ്പതേ കണ്ടില്ലേ? മതയാനെ ബലങ്ങ് വെച്ച് കൊണ്ടുപോണ പോലെ കൊണ്ടുപോണ നമ്മുടെ അളിയനെ.
6: എന്റെ കുഞ്ഞുമ്മക്ക, പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്തി നേരെ ആവാനും അധിക സമയം വേണ്ട. എന്തായാലും കുഞ്ഞുമ്മക്ക് രക്ഷപ്പെട്ടു.
5: ഓ,
6: അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ.
5: ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത്. എബൻ കുറച്ചു കാലം ഗോതമ്പ് പുണ്ട മിഴുങ്ങേണ്ടി വരും. നോക്കണ്,
3: നിന്നെ നോക്കണം.
6: അല്ല, കുഞ്ഞുമ്മക്കാനെ.
5: അല്ല, നിന്നെ
6: കുഞ്ഞുമ്മക്കാനെ
5: വിളിക്കണ. നിന്നെയാണ് വിളിക്കണത്.
6: അല്ല, കുഞ്ഞുമ്മക്കാനെ.
5: ആണോ? എന്താണല്ലോ
6: അങ്ങോട്ട് ചെല്ല്. എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ട് ഇരിക്കി. കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്, കൂടെ ഞാനുണ്ടെന്നേ. ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ചെല്ല്. ഞാൻ വന്നോ?
5: എന്താണ്ടാ?
7: തൽക്കാലം ഞാൻ പോണു. തിരിച്ചു വരുമ്പോ ഞാനും ഓളുമായിട്ടുള്ള നിക്കാഹം നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചോടിച്ചില്ലെങ്കിൽ വയ്യത്തായന്റെ ബാപ്പയാണ് സത്യം. തന്റെ കുടല് ഞാൻ എടുക്കും.
6: കുഞ്ഞുമ്മക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. ജമാലല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും.
5: ഉമ്മക്ക് അനുഭവം ഉള്ളതാണ്. പ്രേമോ എന്ന് പറഞ്ഞ പെരുമ്പാമ്പ് മാതിരിയാണ്, ചുറ്റി വരിഞ്ഞിട്ട് ഒടുക്കോങ്ങ് വീങ്ങും.
6: ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ. നല്ല പൊരുത്തുള്ള ജോഡികള്.
5: നമുക്ക് പാടില്ല. ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് കിടക്കും.
6: എന്തിനാ കുഞ്ഞുമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത്? അവൻ വരണ്ട്. കാശെന്ന് പറഞ്ഞ് അവൻ കമിഴ് നടിച്ചു വീഴും. പിന്നെ ഒരു കാര്യം, ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട.
5: എന്തിനങ്ങൾ എന്നെ വിളിപ്പിച്ച്?
8: പിടിക്ക്.
5: ഹായ്, എന്റെ രൂപ
8: 10,000 രൂപ.
5: എന്തിനാ?
8: ഈ ഒരുത്തനെ തല്ലണം. ഒരു വരുത്തനെ
5: തല്ലണം.
8: ഒരു മുസൽമാന്റെ തല്ല് തന്നെ പോവും. കൊള്ളണം, പേടിക്കണ്ട. കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും.
5: തല്ലാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പറപ്പാ. അത് തല്ലി കഴിഞ്ഞ ശേഷം പറയാം. കാര്യം ഭംഗിയാക്കിയ രണ്ടുപേർക്കും ഇനിയും കിട്ടും പണം.
9: എങ്കിൽ നമ്മൾ
5: അബന്ധ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലി ചതയ്ക്കണം. പച്ചെങ്കി കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം.
9: അതെന്തിനാ വിൽക്കാൻ?
5: അല്ല, ഓന്റെ മുഖത്ത് നോക്കി എനക്ക് രണ്ട് വർത്തമാനം പറയണം.
9: 24 മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാഴ്സല് ഞങ്ങള് കുഞ്ഞുമക്കാന്റെ കണ്ണുമ്പി കൊണ്ടിട്ടിരിക്കും.
1: ഹാസ്യത്തിന് ഏറെ പ്രാധാന്യം നൽകി ഒരുക്കിയ ഈ ചിത്രത്തിൽ കലാഭവൻ മണി, ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ എന്നിവരുടെ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ബേണി ഇഗ്നീഷ്യസിന്റെ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നത് എസ്. രമേശൻ നായരാണ്. കെ. ജെ. യേശുദാസ്, കെ. എസ്. ചിത്ര തുടങ്ങിയ പ്രമുഖ ഗായകർ ആലപിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഏറെ ജനപ്രിയമായിരുന്നു. ഇവരെ കൂടാതെ ബേബി മഹിമ, എടപ്പാൾ വിശ്വൻ, ബിജു നാരായണൻ, രാധിക തിലക്, എ. ആർ. രഹന, മായാമേനോൻ എന്നിവരും ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചു.
9: ഹലോ
10: ഹലോ
9: ഹലോ
10: ഹലോ.
9: വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം, ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ.
10: തല്ലനോ? എന്തിനെ?
9: എന്തിനെ ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി.
10: എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം?
9: പറയാം. ആനയുടെ മർമ്മം എവിടെ?
10: ആനയുടെ മർമ്മം മസ്തകത്തിൽ.
9: അപ്പൊ തന്റെ മർമ്മം എവിടെ?
10: എന്റെ മർമ്മം
9: എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെന്താ കാവടിയാട്ടോ? എന്റെ വാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു.
10: നിലത്ത് നിർത്തല്ലേ, എന്നിട്ടിരിക്കെ എന്താ നിങ്ങളുടെ പ്രശ്നം?
9: ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തന്നെ ശരിയാളാ.
10: വളരെ മോശമല്ലേ?
9: പൈസ വാങ്ങിയ തീർച്ചയായും തല്ലട്ടെ.
10: തല്ലണം. അബന്റെ അച്ഛനെയും ഒന്നും ഉമ്മറത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. എന്താ
9: നിക്കടാ
5: മാളിയക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയൊരുക്കി അവനെ പരുവത്തിലാക്കിയത്.
10: അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി?
9: സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ.
5: എന്ത് ഭാര? 10,000 രൂപ നമ്മുടെ എണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി.
9: അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി
11: വരും. അവയവങ്ങളും അവന് തന്നെ.
5: കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ?
11: അല്ല, കൈയും കൂടി ബാക്കി വെച്ചു.
5: ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്.
11: കണ്ടില്ലേ, എന്റെ ശരീരം പന്നി ഇറങ്ങി പാടം പോലെയായി.
5: ഇവന് കിട്ടിയ തല്ല് ഒമ്മക്ക് എന്നൊരു താക്കീതാണ്.
11: അല്ല, ഓൻ നിരപരാധിയാ. സത്യം പറഞ്ഞ ഓനുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്.
5: പന്നി
9: ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
11: പിക്കാസും കട്ടപ്പാരി ആയിട്ട് ഓന്റെ ജോലിക്കാര് കൊല്ലാൻ ഒങ്ങിയപ്പോ ഓൻ ഒറ്റരുത്തം തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കിയിട്ടത്. എന്റെ സ്റ്റെബിലൈസറിന് അടിയിട്ടത്.
9: പാപം, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരനാ. ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും? നിസ്കരിച്ചു തീർക്കാല്ലേ.
10: സ്റ്റൂള് തെറ്റി.
3: ഓ, അത് ശരി, ആത്മഹത്യാശ്രമം. ഇട കഴുതേ, ആരെങ്കിലും ഈ പഴഞ്ച ഏർപ്പാട് കൊണ്ട് നടക്കുമോ? ഇന്ത്യ ആണവരാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത്. ഹൈടെക്, ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചാവോട? എടാ, ഒന്നുകിൽ ഗ്യാസ് സ്റ്റൗ, അല്ലെങ്കിൽ നനഞ്ഞ് തോർത്തിട്ട് കറണ്ടെ പിടിക്കുക. ഇനി ഇതൊന്നുമല്ല, വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്, ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കാക്കടലും കിട്ടും.
9: കോക്രി കാണിക്കല്ലേ, കോക്രി കാണിക്കല്ലേ. മനുഷ്യനോട് നടുവും തല്ലി വീണ് ചവറായിട്ട് നിക്കുമ്പഴാ മാതാമാക്ഷര് ബലിച്ച തമാശ.
3: അല്ല, നീ എന്തിനാ ഇത് ഇവിടെ തോക്കിയത്? നിന്റെ മുറിയിലാവായിരുന്നില്ലേ? അവിടെ ആകുമ്പോ ആരും അറിയയില്ല.
9: അത് ഈ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ റൂമല്ല, അവിടുത്തെ റൂഫിന് ഹൈറ്റ് ഇല്ല.
3: റൂഫിന് ഹൈറ്റ് ഇല്ലാന്ന്
4: അച്ഛനും മോനും വീണ്ടും തുടങ്ങിയോ?
3: കണ്ടില്ലേ മോന്റെ പുതിയ ഹൈടെക്.
5: ഓളിപ്പോ എന്തെടുക്ക?
4: ഭക്ഷണം കഴിച്ചോണ്ടിരിക്ക.
5: ഭക്ഷണം കഴിക്കുവാണാ? അതിലിനി ഭക്ഷണം കലർത്തിയിട്ടുണ്ടാ?
4: അത് ഞാൻ പരീക്ഷിച്ചു.
5: എങ്ങനെ?
4: അതിന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു.
9: അല്ലോ, വിഷം പരീക്ഷിക്കാനാണ് നമ്മളെ പാല് ഊട്ടി തീറ്റിച്ചത്.
5: വിഷ അകത്ത് എന്നാലും ചാവാത്ത ചെയ്താനായത് വിശ്വസിച്ചൂടാ.
1: മധു, നെടുമുടി വേണു, കെ ആർ വിജയ, ക്യാപ്റ്റൻ രാജു, സുബൈർ, മേഘനാഥൻ, ഇടവേള ബാബു, മങ്ക മഹേഷ്, കൽപ്പന, ബിന്ദു പണിക്കർ, സുകുമാരി എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
2: ഹലോ, രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ? എന്താ എന്താ മിണ്ടാത്തെ? കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംശയമുണ്ട്. അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത്. മറ്റൊന്നുമല്ല, ഈ കാണാഭാഗത്ത് മറുകണ്ടായ ഭാഗ്യമല്ലേ? ഉമ്മയ, അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ

0: ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ? ചോദിച്ചാ ഞാൻ ഇങ്ങനെ തരാതെ വെക്ക.
1: എന്ത് പറ്റി?
0: കണ്ണിലൊരു കരട് പോയി.
1: കണ്ണിൽ കരട് പോയാ പല്ലിലാവണ കുത്തുന്നത്?
2: കണ്ണിൽ പോയാ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത? വീട്ടില് യാതൊരു ഫ്രീഡം ഇല്ല.
1: ഇവന്റെ കണ്ണിലല്ല കരളിലാണ് കരട് വീണിരിക്കുന്നത്.
3: എങ്ങോട്ട് പോണു?
4: നച്ചിക്കുഞ്ഞിനെ കാണാൻ.
3: നച്ചിക്കുഞ്ഞ താനോ മാനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരവള. ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീയെ? അത് ഒരു നസ്രാണി. ഒരു ഡ്രൈവർ സീറ്റിൽ ഇടാ. പട്ടി ഇരിക്കേണ്ടത് പട്ടി ഇരിക്കണം, മനസ്സിലായോ?
4: അത് തന്നെ എനിക്കും പറയാം.
5: അവിടെ നിങ്ങളുടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കിലേ ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്ന് കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം.
3: തിരകത്തുമ്പോ തന്നെ വാഴ വെട്ടണ ജമീല.
5: വാഴ വെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ നിങ്ങളുടെ തല വെട്ടും.
4: ജമീല താത്ത പറഞ്ഞ നേരാ, കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം.
5: എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല, പടച്ചോനെയും പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവനാ ജമാല്. സ്വത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ.
4: തോന്നരുത്, കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോ ആണ ഇട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞുമ്മക്കടയിൽ തല അല്ലെങ്കിൽ കോട്ടല്ലി.
3: എന്താല്ലോ
5: പേടിക്കണ്ടങ്ങള് ബാ.
3: എവിടെ ഓള്?
5: ഓ ഇജ് ഇപ്പോഴെങ്കിലും ഇങ്ങ എത്തിയില്ലോ.
3: ബണ്ടി ഇങ്ങോടി എത്തന്റെ ഉമ്മ കൂപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്, എന്നാലും ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ട് നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്, എന്നിട്ടോ പോയോ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല?
5: അതും കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. നിന്റെ ജമാലിനാണെങ്കിൽ പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടല്ല. ഉമ്മയുടെ നിലക്കും വിലക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത്?
3: അല്ല ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണണ്ടല്ല ഒന്നിവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ?
5: എന്റെ ജമാൽ എങ്ങാനിത് അറിഞ്ഞാ അന്റെ കഥ കഴിക്കോ.
3: എവിടെ എന്റെ അനിയത്തി? അയ്യത്തായ ഇവിടെ ഉണ്ടാ. ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിന് വേണ്ടിയാണ്. എന്നിട്ടിപ്പോ എന്തായി?
5: ഞാനും എന്റെ വീട് വരെ പോയതായിരുന്നു.
3: വീട്ടിലെന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ.
5: എന്തായാലും അള്ളാ കാത്തുരക്ഷിച്ചു.
6: അല്ല അല്ല, അപ്പുറത്ത് പുതിയ താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്.
5: ആ പോയക്കടവിലെ ചുയില് പൊട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയ. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം.
3: ഹാജി ഒക്കെ വന്നില്ലേ?
5: ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മമ്പറം പള്ളിയില് നേർച്ചു കൂടാൻ പോയിരിക്കുക.
4: എന്റെ കർത്താവ്, എന്താ ഈ കാണുന്നത്? കുഞ്ഞുമ്മക്ക
3: എന്താണ്ടാ?
4: പഠിച്ചാലെ ആരാ മയ്യത്തായത്?
7: മഞ്ജലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ജലിന് അകത്ത് ആജിക്ക് തന്നെ.
8: എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ആചാര്യ കാര്യസ്ഥന നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ തന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ
3: ഏർപ്പാടാക്കിയിട്ടുണ്ട്.
7: ഇതെങ്ങനെ സംഭവിച്ചത്?
8: പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാണ് പറഞ്ഞത്.
3: പുഴയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യം പറയണത്?
4: കർത്താവേ, ആചാര്യം പുഴയെ പോയാ?
3: അല്ല നമുക്ക് നമ്മുടെ നബീസു.
4: നബീസു?
3: ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്.
4: പോയി എന്ന് പറഞ്ഞ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറെ
3: എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയി എന്നാണ് നമ്മൾ ധരിച്ചത്.
4: ബിസ്ബിച്ചൊല്ലാണ്ട് അറക്കണം.
3: അതിപ്പോ തന്നെ നടക്കും. ആചാര്യോട് നമ്മൾ നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്. എന്റെ അല്ലോ പറക്കി തേട്ടവൻ തൊട്ടതല്ല ഹലാക്കാക്കി എന്ന് പറഞ്ഞ പോലെ പടച്ചോനെ. കാരുണ്യവാനായ എന്താ നീ വിളി കേട്ട്? പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ നാലെണ്ണത്തിനെ കെട്ടി. മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിനെ മൊയ് ചൊല്ലി. അഞ്ചാമത്തെ ബീവിയെ ജമീലായൊരു കുഞ്ഞുണ്ടായ 30 നോമ്പ് തേച്ചോളാം ഞമ്മ നേർന്നിരുന്നിക്ക.
9: എന്റെ കാര്യമല്ല പറഞ്ഞത്.
3: പടച്ചോനെ ഞമ്മ പറഞ്ഞത് ഇങ്ങനെ തിരിച്ചെടുത്ത് കേട്ടാ.
9: നമ്മുടെ നച്ചുമോടെ നിക്കാഹ് ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നും ആ പറഞ്ഞത്. തറവാടിന് അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ 40 ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്.
5: എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം.
9: അല്ല, എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി?
10: ഞമ്മൾ മയ്യത്തായി. ഹായ് വിട്ടോളി വിട്ടോളി.
11: എന്താണോ ഈ വയനാടൻ കാട്ടുപോത്ത് എപ്പം മലയിറങ്ങി?
10: അയാൾ ഇന്നിവിടെ എല്ലാം നിരപ്പാക്കും.
11: എന്താണോ കൊമ്പന്റെ പിമ്പും വമ്പന്റെ മുമ്പും അത്ര പന്തിയല്ല. നീ വണ്ടി വേഗം തിരിച്ചു വിട്ടോ.
10: അതല്ലേക്കാ, ഇക്ക എന്നൊന്നും മധ്യസ്ഥം പറഞ്ഞില്ലെങ്കിൽ അയാൾ അവനെ തല്ലിക്കൊല്ലും. അയാൾ തല്ലിക്കൊല്ലും.
11: തല്ലിക്കൊല്ലട്ടെ.
10: അപ്പൊ അതല്ല, വന്നേ ഒന്ന് വന്നേ ഒന്ന് ചെല്ലിക്ക പ്ലീസ്. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഒന്ന് ചെല്ലിക്ക. ഇക്കൊന്ന് വായിക്കാ.
11: എന്റെ ജമാലെ, എന്താ ഇത്? എനിക്ക് എന്ത് പറ്റി? എനിക്ക് ഭ്രാന്ത് പിടിച്ചാ.
12: അതെ, എനിക്ക് ഭ്രാന്താ. ഭ്രാന്ത് പിടിച്ചു. ഈ നായന്റെ പോലെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു.
11: നബീസു തന്റെ പെണ്ണാണെന്ന് അവളുടെ നെറ്റിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ.
12: അതേടാ, ഓൾ എന്റെ പെണ്ണാ. ഓൾ ആരെങ്കിലും നോക്കിയാ ഓന്റെ മയ്യത്തെടുക്കും ഞാൻ.
11: ഓനെ പെമ്മളെ നബീസ് വോട്ട് ലൗ.
10: അതല്ലേ പറഞ്ഞത്?
12: അപ്പൊ നിങ്ങളതൊന്നും അറിഞ്ഞില്ല?
11: അള്ളാണ് നമ്മൾ അറിഞ്ഞില്ല. ഓനെ അത്രയ്ക്ക് ധിക്കാരവാ. എടാ ബടക്ക് ഹിന്ദിച്ചക്ക, ഓനക്ക് അത്രയ്ക്ക് ധൈര്യമാ. അടിമച്ചാ.
10: സോറി ജമ്മുക്ക.

0: കൊല്ലാൻ എന്നെ കിട്ടില്ലടാ.
1: 1999 സെപ്റ്റംബർ 24 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത് VC അശോകാണ്. നിർമ്മാണം മിലൻ ജലീൽ. ലക്ഷ്മി ദേവി കമ്പൈൻസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഉത്പൽവി നായനാരാണ്. ചിത്ര സംയോജനം ജി മുരളി. കലാസംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഗംഗൻ തലവിൽ. സംഘട്ടനം മാഫിയ ശശി. പ്രിയ ശ്രോതാക്കളെ, VC അശോക് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി വിനയന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങിയ പ്രണയ നിലാവ് എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി എത്തും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, IELR മട്ടന്നൂർ.

0: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ചില ഇണങ്ങൾ നമ്മൾ കേൾക്കുന്നതല്ല, അവ നമ്മളിൽ പതിയുകയാണ്. ഒരു പാട്ടിന്റെ ആദ്യ സ്വരം കേൾക്കുമ്പോൾ തന്നെ മറന്നുപോയൊരു കാലം, ഒരു മുഖം, ഒരു പ്രണയം, ഒരു ഓർമ്മ, എല്ലാം തിരികെ വരും.
1: അങ്ങനെ

0: ജോൺസൺ മാഷിന്റെ ഈണം, യേശുദാസിന്റെയും ചിത്രയുടെയും ശബ്ദം.
1: മലയാളിക്ക് ലഭിച്ച അനശ്വരമായ പ്രണയ മധുര ഗീതങ്ങളുടെ ഒരു മനോഹരമായ അധ്യായം എന്ന് തന്നെ പറയാം.
0: ഇതാണ് ഗാനലയം.
1: അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഗാനലയത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം.

0: ഓർമ്മച്ചെപ്പ് എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം.
1: ആദ്യ ഗാനം തന്നെ ഈ കൂട്ടുകെട്ടിന്റെ ഭംഗി മുഴുവൻ അനുഭവിപ്പിക്കുന്ന ഒന്നാകട്ടെ അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഓർമ്മച്ചെപ്പ് എന്ന ചിത്രത്തിലെ ഉന്മാദം, കരളിലൊരു ഉന്മാദം, കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാഷിന്റെ സംഗീതം, യേശുദാസും ചിത്രയും ചേർന്ന് ആലപിക്കുന്നു.
0: പ്രണയം ഇവിടെ ഒരു സാധാരണ വികാരമല്ല, സ്വപ്നവും കാത്തിരിപ്പും വിരഹവും ചേർന്ന ഒരു മനോഭാവമാണ്.
1: ആ ഭാവത്തെ വരികളിൽ നിന്ന് സംഗീതത്തിലേക്കും സംഗീതത്തിൽ നിന്ന് ശബ്ദത്തിലേക്കും എത്തിച്ച അതിമനോഹരമായ സൃഷ്ടി. പ്രിയ ശ്രോതാക്കളെ, കേട്ടോണു.

0: ജോൺസൺ മാഷിന്റെ സംഗീതത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പ്രണയഗാനമായാലും അതിലൊരു നാടൻ മണം, മലയാളിത്തം ഇതൊക്കെ ഒളിഞ്ഞിരിക്കും അല്ലേ?
1: പിന്നെ തീർച്ചയായിട്ടും കുടമാറ്റം എന്ന ചിത്രത്തിലെ അതിമനോഹരമായിട്ടുള്ളൊരു ഗാനം അല്ലേ?
0: അതെ.
1: കൈതപ്പുറത്തിന്റെ വരികൾ, ജോൺസൺ മാഷിന്റെ സംഗീതം, യേശുദാസും ചിത്രയും ചേർന്ന ശബ്ദം,
0: ഈ ഗാനത്തിന്റെ ഈണത്തിൽ ആഘോഷത്തിന്റെ നിറവും പ്രണയത്തിന്റെ മധുരവും ഒരുമിച്ചിട്ടുണ്ട്.
1: അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം അല്ലേ?
0: അതെ.

0: ഇനിയൊരു നാട്ടിൻപുറത്തിന്റെ മണമായാലോ.
1: നാട്ടുമാവിൽ എന്ന് തുടങ്ങുന്ന ചകോരം എന്ന ചിത്രത്തിലെ ഗാനം,
0: അതെ അത് തന്നെയാണ്.
1: ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ പ്രകൃതിക്കും പ്രണയത്തിനും എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന മനോഹര ഗാനം.
0: അതെ അതെ, മണ്ണിനോടും മനുഷ്യനോടും ചേർന്ന് നിൽക്കുന്ന ആ സംഗീത ഭാവം തന്നെയാണ് ഈ ഗാനത്തെയും ഓർമ്മയിൽ നിർത്തുന്നത്.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

0: പ്രണയം ചിലപ്പോൾ ഒരു നിശബ്ദമായ പുഞ്ചിരിയാണ്,
1: ചിലപ്പോൾ യൗവനത്തിന്റെ ആദ്യത്തെ അത്ഭുതം അല്ലേ?
0: അതെ, ഉത്തമൻ എന്ന ചിത്രത്തിലെ 17-ന് അഴകായി.
1: യൗവനത്തിന്റെ നിഷ്കളങ്കതയും പ്രണയത്തിന്റെ ആദ്യത്തെ വിറയലും സംഗീതത്തിൽ പകർന്നൊരു ഗാനം.
0: ജോൺസൺ മാഷിന്റെ ഈണങ്ങൾ എത്ര വ്യത്യസ്തമായ വികാരങ്ങളെ ഉൾക്കൊണ്ടിരുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണമാണിത്.
1: തീർച്ചയായിട്ടും.

0: സമ്മാനം എന്ന ചിത്രത്തിലെ.
1: അതെ, ഒരു പ്രണയിനിയെ ആരാധനയോടെ നോക്കുന്ന മനസ്സിന്റെ സംഗീതം.
0: കൈതപ്രത്തിന്റെ വരികളിലെ കാവ്യഭംഗിക്ക് ജോൺസൺ മാഷ് നൽകിയ മൃദുവായ സംഗീത സ്പർശം ഈ ഗാനത്തെ കൂടുതൽ മനോഹരമാക്കുന്നു.
1: കേൾക്കാം

0: കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒത്തിരി ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ അല്ലേ
1: ജോൺസൺ മാഷ്.
0: അതെ,
1: ശരിക്കും പറഞ്ഞാൽ ഒരു തീരാ നൊമ്പരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്, നമുക്കൊരു തീരാ നഷ്ടം എന്ന് പറയാം. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇനിയും വേണമായിരുന്നു, ഇനിയും ജീവിച്ചിരിക്കണമായിരുന്നു തോന്നുന്ന പല നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ഗാനങ്ങളാണ് മലയാളികൾക്ക് സമ്മാനിച്ചിട്ട് അദ്ദേഹം കടന്നുപോയത്.

0: ജോൺസൺ മാഷിന്റെ സംഗീതം പലപ്പോഴും വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കും എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പാട്ട്.
1: അതുകൊണ്ട് തന്നെയാണ് ഈ ഗാനം പരാഗമായി പൊഴിയുന്നത്.
0: പേര് പോലെ തന്നെ വാക്കുകൾക്ക് പറയാനാകാത്ത ചില വികാരങ്ങൾ സംഗീതം വാചാലമാക്കുന്ന ഒരു ഗാനം.
1: വാചാലം എന്ന ചിത്രത്തിലെ മനോഹര ഗാനം കേൾക്കാം.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: പ്രണയമന്ത്ര തുടിയുണർത്താൻ വന്നു നീ, പിന്നിലാവിൻ സ്നേഹലേയമായി മാറി നീ, ചന്ദ്രലേഖെ നിന്റെ ജാലം, കിനാവിൽ സ്വർണരേഖകളാൽ എഴുതാം ഞാൻ, എഴുതാം ഞാൻ. മറ്റൊരു മനോഹരമായ വരികൾ. ഏഴര പൊന്നന എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച് ജോൺസന്റെ അതിമനോഹരമായ സംഗീതത്തിൽ യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം.
2: ഓ, പേരിൽ തന്നെ പ്രണയം നിറഞ്ഞ ഒരു ഗാനം അതല്ലേ ഇത്?
1: അതെ, അതായത് പ്രണയത്തെ ഒരു മന്ത്രമായി അനുഭവിക്കുന്ന മനസ്സിന്റെ ഒരു ഭാവമായിട്ടും നമുക്ക് ഇതിനെ ചിത്രീകരിക്കാം.
2: ഓക്കെ, തീർച്ചയായിട്ടും. കൈതപ്പുറത്തിന്റെ കവിതയും ജോൺസൺ മാഷിന്റെ സംഗീതവും ചേരുമ്പോൾ പ്രണയത്തിന് ഒരു പ്രത്യേക മലയാളിത്തം ലഭിക്കുന്നു.
1: ശ്രോതാക്കൾക്ക് കൂടി പകർന്നു കൊടുത്താലോ?
2: തീർച്ചയായിട്ടും.

0: ഗ്രാമീണ പശ്ചാത്തലവും പ്രണയവും മനുഷ്യബന്ധങ്ങളും ചേർന്ന സല്ലാപം എന്ന സിനിമയുടെ സംഗീത ലോകത്തിനും ജോൺസൺ മാഷിന്റെ ഈണങ്ങൾ വലിയൊരു ഭംഗി നൽകി. ബൈജു,
1: അദ്ദേഹത്തിന്റെ സംഗീതത്തിന് ഒരു മണ്ണിന്റെ മണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പാട്ടുകൾ ഇന്നും ഇത്രയും സ്വാഭാവികമായിട്ട് നമ്മുടെ ഓർമ്മയിൽ ജീവിച്ചിരിക്കുന്നത്.
0: അപ്പോൾ അത് കേൾക്കാം.

0: ഇനി ഓർമ്മയുടെ മറ്റൊരു താളത്തിലേക്ക്.
1: പൂമുടി ഇഴകാണും, മഴനീലം ചൂടും, മുകിലിനു നാണം, അഴകിയെ നീ വിരിയൂ. മനോഹരമായ വരികൾ.
0: ആയാറാം ഗേറാം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. പാട്ടിന്റെ വരികളിൽ തന്നെ ഒരു ചിത്രമുണ്ട്, ഒരു മുഖം, ഒരു മുടിയിഴ, ഒരു പ്രണയ നോട്ടം.
1: അത്തരം ചെറിയ ദൃശ്യങ്ങളെ പോലും സംഗീതത്തിലൂടെ വലിയൊരു അനുഭവമാക്കി മാറ്റാൻ ജോൺസൺ മാഷിന് മാത്രമേ സാധിക്കുള്ളൂ.
0: ജോൺസൺ മാഷിന് സാധിച്ചിരുന്നു. കേൾക്കാം ആ പാട്ട്.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: തരളമൻ ജീവനിൽ പുലരിയായി വന്നു നീ, മൃദുല സിരകളിൽ ഒഴുകും പ്രണയം മോഹനമായി. തരളമൻ ജീവനിൽ പുലരിയായി വന്നു നീ.
2: ഒരു പ്രണയത്തിന്റെ ഏറ്റവും ലളിതമായ അപേക്ഷ അല്ലേ?
1: അങ്ങനെ പറയാം അല്ലേ?
2: അങ്ങനെയും പറയാം.
1: ജീവിതത്തിൽ ഒരാളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം, അത് നഷ്ടപ്പെടുമോ എന്ന ഭയം, അതിനെല്ലാം സംഗീതം നൽകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ഈ ഗാനം.
2: 1993 പാമരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം ഗാനരചന നിർവഹിച്ച് ജോൺസൺ സംഗീതം പകർന്ന മനോഹര ഗാനം. പ്രിയ ശ്രോതാക്കളെ, കേൾക്കാം ആ മനോഹര ഗാനം.

0: തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഈ ഗാനത്തിന് സംഗീതം ജോൺസൺ മാഷ്, വരികൾ കൈതപ്രം, ആലാപനം യേശുദാസും ചിത്രയും.
1: ഒരു മനുഷ്യനെ ആദ്യമായി കാണുന്ന നിമിഷം, അത് ഒരു ജീവിതത്തിന്റെ മുഴുവൻ ഓർമ്മയായി മാറുന്ന നിമിഷം, അതാണ് ഈ ഗാനം.
0: ആദ്യ കാഴ്ചയുടെ പ്രണയവും അതിന്റെ നിഷ്കളങ്കതയും, ഇത്ര മനോഹരമായി പാടിയ ഗാനങ്ങൾ മലയാളത്തിൽ വേറെ ഇല്ല എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ വളരെ കുറവാണ് എന്ന് പറയാം.
1: തീർച്ചയായിട്ടും
0: കേൾക്കാം.

0: മനോഹരമായ കുറച്ച് ഗാനങ്ങൾ,
1: കുറച്ച് ഈണങ്ങൾ,
0: പക്ഷേ അതിനപ്പുറം ഒരു വലിയ സംഗീത ലോകം.
1: കൈതപ്രത്തിന്റെ കവിതയ്ക്ക് ജോൺസൺ മാഷ് നൽകിയ ഈണങ്ങൾ,
0: യേശുദാസിന്റെ സ്വർഗീയ ശബ്ദവും,
1: ചിത്രയുടെ മധുരമാർന്ന ആലാപനവും,
0: ഇവയെല്ലാം ചേർന്നപ്പോൾ മലയാളിക്ക് ലഭിച്ചത് വെറും സിനിമാ ഗാനങ്ങളായിരുന്നില്ല,
1: കാലം കടന്നു പോകുമ്പോഴും മങ്ങാത്ത പ്രണയത്തിന്റെ സംഗീത സ്മരണകളായിരുന്നു.
0: 1953 മാർച്ച് 26 തൃശൂരിൽ ജനിച്ച ജോൺസൺ മാഷ് ദേവരാജൻ മാസ്റ്ററുടെ സംഗീത സഹായിയായി സിനിമാ ലോകത്തേക്ക് എത്തിയ ശേഷം സ്വന്തമായൊരു സംഗീത ഭാഷ പടുത്തുയർത്തി. 300+ സിനിമകൾക്ക് സംഗീതം നൽകിയ അദ്ദേഹം ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയ പ്രതിഭയായിരുന്നു.
1: എന്നാൽ പുരസ്കാരങ്ങളെക്കാൾ വലുതായിരുന്നു അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ നേടിയ സ്ഥാനം.
0: ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ജോൺസൺ മാഷിന്റെ ഈണമല്ലേയെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ നിമിഷം,
1: അതാണ് ഒരു സംഗീത സംവിധായകന്റെ യഥാർത്ഥ അടയാളം.
0: ഓഗസ്റ്റ് 18 ജോൺസൺ മാഷിന്റെ ഓർമ്മ ദിനത്തിൽ
1: അദ്ദേഹത്തിന്റെ അനശ്വര ഈണങ്ങൾക്ക് മുന്നിൽ സ്നേഹത്തോടെ പ്രണാമം.
0: റേഡിയോ മലബാർ 89.6 FM പ്രണാമം.
1: ഗാനലയം ജോൺസൺ മാഷ് ഓർമ്മദിന പ്രത്യേക ഗാനലയം ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത്
0: ചന്ദ്രലേഖ മല്ലിശ്ശേരി,
1: ബൈജു സുന്ദരൻ മട്ടന്നൂർ.
0: ഈണങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, അവ ഓർമ്മകളായി നമ്മളിൽ തുടർന്നുകൊണ്ടേയിരിക്കും.
1: നന്ദി,
0: നമസ്കാരം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഓണം, ഗാനോത്സവം,

0: ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സ്വാഭാവിക അഭിനയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ പ്രിയ ചലച്ചിത്ര താരം രമ്യ സുരേഷാണ് ഇന്ന് ഓണം ഗാനോത്സവത്തിൽ എത്തിയിരിക്കുന്നത്. ഇത്തിരി വിശേഷങ്ങളും പാട്ടുകളുമായി ഒരു മണിക്കൂർ.
1: നമസ്കാരം. റേഡിയോ മലബാറിന്റെ ഓണോത്സവത്തിൽ ഇഷ്ടഗാനങ്ങളുമായി ഞാൻ രമ്യ സുരേഷ്.
2: ചെറിയ ക്ലാസ്സിലെ ഓണങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. സത്യം പറഞ്ഞാല് അത്തപ്പൂക്കള മത്സരവും സ്കൂളിലാണ് ശരിക്കും നമ്മള് ഓണപരിപാടികൾ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും. പിന്നെ അവധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അളവിൽ കൂടുതൽ ഉപ്പേരിയും ചീടയും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. അതപ്പം അളവില്ലാതെ ഇങ്ങനെ വറുത്ത് ഇടുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാല് അല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ അതിൽ അളവുണ്ടാവും നമുക്ക് തരുന്നത്. ഇത് നമ്മൾ അളവില്ലാതെ കയ്യിൽ ഇങ്ങനെ കുത്തി കോരിയെടുത്തോണ്ട് തിന്നുകൊണ്ട് നടക്കുക എപ്പോഴും. പിന്നെ ഓണക്കോടി, പിന്നെ ഈ 10 ദിവസം നമ്മൾ അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ടുള്ള ഓണക്കളികള്, ഊഞ്ഞാലാട്ടം, അതൊക്കെ ഒരു പ്രത്യേക അപ്പോഴൊക്കെ ആയിരുന്നു ശരിക്കും. അന്ന് അന്ന് ആ സമയത്തൊന്നും ടിവി ഒന്നും ഇല്ലായിരുന്നു. ടിവി ഇല്ലെന്നല്ല, ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു, ഞങ്ങളുടെ അടുത്തുള്ള ഒട്ടുമിക്ക വീടുകളിലും ഇല്ലായിരുന്നു. കുറെ കുറച്ചങ്ങ് പോകുമ്പോൾ ഒരു വീട്ടിലൊക്കെ കാണത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ടിവിയുടെ മുന്നിൽ നമുക്ക് സമയം പോകുന്നേ ഇല്ല. നമ്മൾ കൂടുതൽ സമയവും ഈ കളികളിലാണ് ഏറ്റവും കൂടുതൽ സമയം. നമ്മുടെ ഓണസമയത്താണ് നമുക്ക് ഈ ഊഞ്ഞാലൊക്കെ കെട്ടിത്തരുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ, അതിൽ അടിയാണ്. ഓരോരുത്തരെ ഊഴം കഴിഞ്ഞിങ്ങനെ അടുത്ത് നമ്മുടെ ഊഴം എത്താനായിട്ടുള്ളൊരു അടിയുണ്ട്. ഒരുപാട് പേരുണ്ടാവും ഈ ഊഞ്ഞാലാടാനായിട്ട്. ഊഞ്ഞാലാട്ടമാണ് മെയിൻ ആയിട്ട്. പിന്നെ പെമ്പിള്ളേരൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അക്ക് കളിക്കാന്ന് പറയും, കളം വരച്ചിട്ട്. പിന്നെ തുമ്പിതുള്ളനുണ്ട്. തുമ്പിതുള്ളന് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുമ്പപ്പൂ ഇങ്ങനെ കണ്ണിലിങ്ങനെ വെച്ച്, കണ്ണിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരാളായിരിക്കും അതിങ്ങനെ തുമ്പപ്പൂ വെച്ചിട്ട് അവരിങ്ങനെ നടക്കുന്ന ഇങ്ങനെ ഈ പാട്ടിനനുസരിച്ച് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. അവസാനം അവർക്ക് ഇങ്ങനെ അതെന്താണ് തീലെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ തലമണ്ട ഇങ്ങനെ പെരുത്തിട്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് തുള്ളും. അതൊക്കെ എന്റെ കുട്ടിക്കാലത്തെ എന്റെ ഒരു ഓർമ്മയാണ് അതെല്ലാം.

കമ്മിൾപ്പാട്ടായാലോ. അത് എന്നവളെ അടി എന്നവളെ എന്നുള്ള പാട്ട് എ ആർ റഹ്മാൻ സാറിന്റെ. സാറിന്റെ പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന വില അഴകി തന്നെ വിലക്ക് വാങ്ങ വരുവേ എന്ന് പറഞ്ഞുള്ള പാട്ട്, കാറ്റ്രേയൻ വാസലുണ്ട് അത്, പിന്നെ കണ്ടുകൊണ്ടേൻ, നദിയെ നദിയെ കാതൽ, പുള്ളിക്കാരന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എനിക്ക് പൊതുവെ ഈ മെലഡി സോങ്സ് ആണ് എനിക്ക് ഇഷ്ടം. ഈ അടിച്ചുപൊളി പാട്ടിലൂടെ എനിക്ക് അത്ര വലിയ ഇത് തോന്നാറില്ല.

എന്റെ നാട് കോട്ടയമാണ്. ഞാൻ പഠിച്ചത് സെന്റ് ആൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പ്ലസ് ടു വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാണ് ഞാൻ ഹരിപ്പാടേക്ക് വരുന്നത്. കല്യാണത്തിന് ശേഷമാണ് ഞാൻ നഴ്സിംഗ് പഠിക്കുന്നത്. നഴ്സിംഗ് പഠിച്ചത് കോയമ്പത്തൂരാണ്, KG കോളേജ്. അപ്പം എൻ്റെ കുട്ടിക്കാലവും പഠിത്തം പ്ലസ് ടു വരെയൊക്കെ എന്ന് പറയുന്നത് കോട്ടയമാണ്. ഈ 10 വരെയും ശരിക്കും ഓണാഘോഷമെല്ലാം എനിക്ക് തോന്നുന്നത് ഒരേപോലെയൊക്കെ തന്നെയായിരുന്നു. ഈ സ്കൂളിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെയാണ്. ലാസ്റ്റ് ഒരു ദിവസമുള്ള ആഘോഷമേ ഉള്ളൂ സ്കൂളിൽ, ഈ അത്തപ്പൂ ഇടുക എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ അന്നൊക്കെ ഈ ബാലജനസഖ്യം അതുണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു. അതിലൊരുപാട് കുട്ടികളൊക്കെ വരും. പിന്നെ ഒരു ദിവസം ഓണസദ്യ ഉണ്ടാവും. നമ്മുടെ ഓണത്തിന്റെ അന്നല്ല, അത് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഈ ഓണസദ്യയൊക്കെ നടത്തും. പിന്നെ അപ്പോഴും ഇതുപോലെയാണ്, കളികളാണ് മെയിനായിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കളി കാണാനാണ്. സ്കൂളിലൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. അതായത് തിരുവാതിര, ഒപ്പന, നാടകം, ടാബ്ലോ, ഫാൻസി ഡ്രസ്, ഇതൊക്കെയാണ് എൻ്റെ ഐറ്റം. എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവം എന്ന് പറയുന്നത് സ്പീച്ചാണ്. പ്രസംഗം കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. പിന്നെ നമ്മുടെ പാട്ടുണ്ടല്ലോ, അതായത് ക്ലാസിക്കലായാലും ഗ്രൂപ്പ് സോങ്ങിന് പോലും ഞാൻ പാടത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം ഗ്രൂപ്പ് സോങ്ങിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ടീച്ചർ ക്ലാസ് ഹോൾ ക്ലാസ്സിനെയും എഴുന്നേപ്പിച്ച് നിർത്തി പാട്ട് പാടിപ്പിച്ച്, അങ്ങനെ സിസ്റ്റർ പറയുന്ന ഒരു ഒരു ഒരു പാട്ട് ഭയങ്കര ഒരാളുടെ സൗണ്ട് എന്തോ ഒരു ഭയങ്കര പ്രത്യേകത തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഇരുത്തി അടുത്ത സൈഡിലെ പിള്ളേരെ കൊണ്ട് പാടിപ്പിച്ചു. അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇതിലേതോ ഒരു കുട്ടി പ്രത്യേകമായിട്ടാണ് പാടുന്നത്. അങ്ങനെ ഇരുത്തി ഇരുത്തി ഏകദേശം ഒരു ഇത് വന്നപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ബെഞ്ച് മാത്രമായി. അതിൽ നിന്ന് എന്നെ പിടിച്ച്, ഞാനത് പറയുന്നില്ല, എന്നെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത്. വീട്ടിലൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, എന്റെ കസിൻസ് ഒക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു, പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഇറങ്ങുന്ന സൗണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയാം. അതുകൊണ്ട് തന്നെ പാടാനുള്ളൊരു ധൈര്യം എനിക്ക് ഇല്ല. പക്ഷെ ഞാൻ പാട്ട് പാടിയിട്ടാണ് സിനിമയിൽ എത്തിയതും കേട്ടോ. നീ ഹിമമഴയായി വരൂ എന്നുള്ള പാട്ടുണ്ടല്ലോ, എടക്കാട് ബറ്റാലിയൻ, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അടുത്ത ആ പാട്ട് കേൾക്കാം.

സിനിമയിലേക്ക് വന്നത് ഞാൻ പാടിക്കൊണ്ടാണ്, പാട്ട് കേട്ടിട്ടാണെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ പാട്ട് ഉണ്ടാക്കിയ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതായത് ഞാൻ എൻ്റെ ഒരു സിനിമയുടെ അല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പിലൊരു പാട്ട് പാടിയിട്ട് ആ പാട്ട് ഭയങ്കര വൈറലായി പോയി. അത് ഞാൻ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലിട്ടതാണ്. പക്ഷെ അതിൽ ഒരു ഫ്രണ്ട് ആർക്കും അയച്ചു കൊടുത്തു, അവിടെ നിന്ന് പോയി ഭയങ്കര വൈറലായതാണ്. അപ്പൊ അതിനകത്തിൽ കുറെ മോശം കമന്റ്സുകളൊക്കെ വന്ന് അങ്ങനെ വന്നപ്പോഴേക്കാണ്. പക്ഷെ പിന്നീട് ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര തകർന്നുപോയ സമയമായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്നെല്ലാം ഒന്ന് റിക്കവറായി വന്ന് പിന്നെ ഞാൻ ഈ മെസ്സേജുകൾ ഈ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോ അതിനകത്തിൽ അന്ന് ഞാൻ നെഗറ്റീവ് കമന്റ്സ് മാത്രമേ കണ്ടുള്ളൂ. ഞാനൊന്ന് ഓക്കെ ആയി കഴിഞ്ഞ് പിന്നെ കമന്റ്സ് വായിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഞാൻ പോസിറ്റീവായ കമന്റ്സ് ഒക്കെ ഞാൻ അപ്പോഴാണ് കാണുന്നത്. നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ഒരു കോമഡി പറഞ്ഞു സിസ്റ്ററെ, ഇനിയും ഇങ്ങനത്തെ പാട്ടുകളുമായി വരണം എന്നൊക്കെ പറഞ്ഞുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഒരു എങ്കിൽ സിനിമ ചിലപ്പോ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമായിരിക്കും എന്നൊരു തോന്നലുണ്ടായതും ഞാൻ പിന്നെ ഇങ്ങനെ ഓഡീഷനൊക്കെ പോയതും ഓഡീഷൻ അറ്റൻഡ് ചെയ്തതും സെലക്ട് ആയതും ഒക്കെ അങ്ങനെയാണ് ഞാൻ ശരിക്കും സിനിമയിലേക്ക് വരുന്നത്. ആ പാട്ട് ശരിക്കും അങ്ങനെ ഒരു പാട്ടുള്ളതാണ്. ഒരു 10-30 വർഷം മുമ്പ് ഏതോ ഒരു കോളേജിന് വേണ്ടിയിട്ട് ഒരാൾ എഴുതി കൊടുത്താണ്. ആ പേര് ഞാൻ മറന്നുപോയി. ശരിക്കും ലിറിക്സ് അങ്ങനെയല്ല, ഇത് എൻ്റെതായിട്ടുള്ളൊരു സ്വന്തം. അതായത് അന്ന് ഞാൻ ഒരു വട്ടം ഞാൻ ഈ പാട്ട് ശരിക്കും കേട്ടിട്ടുള്ളൂ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വെച്ചിട്ടാണ് ഞാൻ അന്ന് ആ പാട്ടുണ്ടാക്കിയത്. അത് ഞാനൊരു രണ്ട് വരുമ്പോളാം. അന്ധകാരപ്പറമ്പിൽ വെട്ടിക്കിളച്ചഞ്ചാറു കാച്ചിൽ നട്ടു, അന്ധകാരപ്പറമ്പിൽ വെട്ടിക്കിളച്ചഞ്ചാറു കാച്ചിൽ നട്ടു, കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൻ വേരിറങ്ങി, കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും കാച്ചിലിൻ വേരിറങ്ങി, കാച്ചിലിൽ കാച്ചിൽ കണ്ടു കാച്ചിലിന്റെ വള്ളിയിലും കാച്ചിൽ കണ്ടു, കാച്ചിലിൽ കാച്ചിൽ കണ്ടു കാച്ചിലിന്റെ വള്ളിയിലും കാച്ചിൽ കണ്ടു, വെട്ടിപ്പുഴുങ്ങുവാനായി പത്രങ്ങൾ സ്തോത്രഗീതങ്ങൾ പാടി, വെട്ടിപ്പുഴുങ്ങുവാനായി പത്രങ്ങൾ സ്തോത്രഗീതങ്ങൾ പാടി. ഇതായിരുന്നു എന്റെ പാട്ട്. മിന്നൽ മുരളിക്കാത്തലെ പാട്ടാണ്. ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ചലച്ചിത്ര താരം രമ്യ സുരേഷ് പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും പാട്ടുകളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: സിനിമയുമായി എനിക്ക് യാതൊരു പരിചയമില്ല. സിനിമയിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന് അറിയില്ല. സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിന്നിട്ടുള്ളത്. ഇവരെങ്ങനെയാണ് ഇത്രയും ക്രൗഡിന് മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്? അല്ലെങ്കിൽ ക്രൗഡ് ഇല്ലെങ്കിൽ തന്നെ കുറച്ചുപേരെങ്കിലും ഉണ്ടാവില്ല, അവരുടെ മുന്നിൽ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഭയങ്കരമായ സംശയം സിനിമയിൽ വരുന്നത് വരെ. ഞാൻ ശരിക്കും ഓഡീഷന് പോയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ഓഡീഷന് പോകുന്ന പോലും ഒരു ഐഡിയയും ഇല്ലാതെയാണ് പോകുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നല്ലതാണെന്നുള്ള ഒരു ഇതിൽ സെലക്ട് ആവുമെന്നൊന്നും വിചാരിച്ചല്ല ഞാൻ പോയത്. അങ്ങനെ ഒരു ഇതിൽ പോയി. അവിടെ ചെന്നപ്പോൾ 3 റൗണ്ട് ഓഡീഷൻ ആയിരുന്നു. ഫസ്റ്റ് റൗണ്ട് നമുക്കൊരു ടീം തന്നിട്ട് നമ്മളൊരു സ്കിറ്റ് ഉണ്ടാക്കണം. ഒരു 10 പേരായിട്ട് നമ്മളെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അതിൽ 10 പേരുണ്ടാവും. അങ്ങനെ നമ്മള് തന്നെ നമുക്ക് കുറച്ച് സമയം തന്നു. ആ സമയത്തിനുള്ളിൽ നമ്മളൊരു സ്കിറ്റ് ഉണ്ടാക്കി, അങ്ങനെ അത് അവതരിപ്പിച്ചു. 2000 പേരോളം അങ്ങാണ്ട് ഉണ്ടായിരുന്നതിനാണ് കുറച്ചുപേരെ തെരഞ്ഞെടുത്താണ് ഇങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയത്. അതിനകത്തിൽ നമ്മുടെ സ്കിറ്റാണ് അവർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം വീട്ടിൽ പോയിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ, കുറച്ചുപേര് സെലക്ട് ആവും, ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട, നല്ല അവസരങ്ങൾ ഇനിയും വരും എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അന്ന് കോള് വരുമെന്നുള്ളത്. കാരണം അതുപോലെ നല്ല നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരും നല്ല ടീമുകളും ഒക്കെ അന്ന് അവിടെ പ്രസന്റ് ചെയ്തായിരുന്നു. പക്ഷെ വീട്ടിൽ ചെന്നു എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. സെലക്ട് ആവുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചേറ്റേ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് കോൾ വന്നപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. സെലക്ട് ആയി, ഒരു 2nd റൗണ്ട് കൂടിയുണ്ട്, അതിന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ടെൻഷനായി. അതുവരെ ഒരു ടെൻഷൻ ഇല്ലാതെ ചുമ്മാ പോയി അറ്റൻഡ് ചെയ്യായിരുന്നു. പക്ഷെ സെലക്ട് ആയതിനു ശേഷം ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പിന്നെ വീട്ടില് പിന്നെ നമ്മൾ വരുമ്പോ അന്നിനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിന്റെ ഒരു ടെൻഷൻ ആയിരുന്നു. അവിടെ ചെന്നപ്പോ നമ്മള് രണ്ട് പേരായിട്ട് തിരിച്ചു. ആദ്യത്തേന്ന് അപ്പൊ അത്രയും ആൾക്കാർ, രണ്ടാമത്തെ ഓഡിഷൻ ഇല്ലായിരുന്നു. അപ്പൊ രണ്ട് പേരായിട്ട് തിരിച്ചിട്ട് നമുക്ക് ഒരു ബൗളിൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ എഴുതിയിട്ട് ലോട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ 2 ഡയലോഗ് എടുക്കണം. അപ്പൊ ഞാനും എനിക്ക് പേരായിട്ടൊരു കൊച്ചിനെ കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും എടുത്ത പരസ്പര ബന്ധമില്ലാത്ത ഡയലോഗുകളാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ക്ലബ് ചെയ്തിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി, അത് ചെയ്ത് അവതരിപ്പിച്ചു. അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും നല്ലതൊക്കെ പറഞ്ഞു. പക്ഷെ എന്നോട് മാത്രം പറഞ്ഞു, ഞാൻ ഒരു ഡയലോഗ് വന്നിട്ട് ഓഡിയൻസിനെ നോക്കിയാ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, രമ്യ നമ്മൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ആയിരിക്കണം. നമ്മൾ അതിനിടയ്ക്ക് ഓഡിയൻസിൽ നിന്ന് നോക്കി പറയരുത്, അത് അതൊക്കെ ലാലേട്ടനെ പോലെയുള്ളവർ ഇങ്ങനെ ക്യാമറ നോക്കി എന്തോ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ലാലേട്ടനൊക്കെ പറഞ്ഞാൽ ഓക്കെ, നമ്മളൊക്കെ പറഞ്ഞ ആരും ഇതാകത്തില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി, അയ്യോ പോയി ഓക്കെ ശരി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയത്. പക്ഷെ അന്നും എനിക്ക് കോള് വന്നു സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട് പിന്നെ 3rd റൗണ്ടായിരുന്നു. ആ 3rd റൗണ്ടും ഇതേപോലെ തന്നെ ഒരു സ്കിറ്റ് ആയിരുന്നു. അതിൽ നമ്മുടെ സ്കിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ലാപ്പായിരുന്നു. 100-200 പേരാണെന്നുണ്ടായിരുന്നു. അങ്ങനെ 3 റൗണ്ടും കഴിഞ്ഞ് സെലക്ട് ആയി സിനിമയിലേക്ക്. കുട്ടമ്പിള്ളയുടെ ശിവരാത്രി,
2: അതിലാണെങ്കിൽ ചക്കപ്പാട്ടുണ്ട്.
1: ചക്കപ്പാട്ടായിക്കോട്ടെ, അതിൽ ഉപ്പേരി, അതിൽ വറുത്തതും കോരിയതും ഒക്കെ പറയുന്നതാണ്, അത് നല്ലൊരു പാട്ട്.

ആദ്യത്തെ സിനിമ റിലീസ് ആകുമ്പോൾ ഞാൻ ശരിക്കും ദുബായിൽ നിന്നാണ് വന്നത്. ഞങ്ങൾ എല്ലാവരും ഒട്ടുമിക്ക പേരും ദുബായിൽ നിന്നായിരുന്നു വന്നത്. ഷൂട്ട് ഞങ്ങൾ തിരിച്ച് ദുബായിക്ക് തന്നെ പോയി. നാട്ടിൽ റിലീസ് ആകുന്ന സമയത്ത് ഞങ്ങൾ ദുബായിലാണ്. പിന്നെ ദുബായ് വെച്ചിട്ടാണ് സിനിമ കാണുന്നത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും, ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് പോയിട്ടിരുന്ന കണ്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിരിക്കുമ്പോഴാണ് ആ ഒരു വൈബ് കിട്ടുന്നത്. എന്നെ കാണുമ്പോൾ അവരുടെ ഒരു കയ്യടിയും കുക്കുളിയും അത് ഭയങ്കരമായിട്ട് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. രണ്ടാമത്തെ വെക്കേഷന് ഞാൻ വരുമ്പോഴാണ് ഞാൻ പ്രകാശൻ സിനിമയിലേക്ക് വിളിക്കുന്നത്. കുട്ടമ്പിള്ള കണ്ടത് ഞാൻ ദുബായി വെച്ച് തന്നെയാണ്. രണ്ടാമത്തെ ഞാൻ പ്രകാശം ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ തിരിച്ച് ദുബായിക്ക് പോയി. ദുബായിക്ക് പോയിട്ട് അപ്പോൾ നാട്ടിൽ ഞാൻ പ്രകാശം റിലീസായി. അടുത്തടുത്തായിരുന്നു കുട്ടമ്പിള്ളയും ഞാൻ പ്രകാശനും ഒരേ 2018 തന്നെ റിലീസായി. അപ്പോൾ തിരിച്ച് ഞാൻ ദുബായി ചെന്ന് കഴിഞ്ഞപ്പോൾ നാട്ടിൽ ഞാൻ പ്രകാശം റിലീസാവുന്നു. നാട്ടിൽ ഭയങ്കര ഹിറ്റ്. പിന്നെ എൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര അയ്യോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വയ്യായിരുന്നു. അതിനുശേഷം അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോയി കാണുന്നത്. സലോമിയുടെ അമ്മച്ചി ഞാൻ എൻ്റെത് മറ്റേ ജയശങ്കറേട്ടൻ്റെ ഭാര്യയായിട്ട് നിഖിലയുടെ അമ്മയായിട്ട് ശ്രീനിയേട്ടൻ്റെയൊക്കെ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് സത്യൻ സാർ മറക്കാൻ പറ്റത്തില്ല. വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിലെ ഉരുകിതേ മരുകിതേ എന്നുള്ള പാട്ട് നമ്മുടെ മലയാളി ആ ശരണ്യയാണ് അഭിനയിച്ച ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.

ഹൃദയെന്ന് പറയുമ്പം സാധാരണ ഈ സാമ്പാർ അവിയല്, തോരൻ, പച്ചടി, കിച്ചടി, ഓലൻ, കാളൻ, ഇഞ്ചിക്കറി, അച്ചാറുകളെല്ലാം, മാങ്ങ നാരങ്ങ, പിന്നെ ഒരു പായസം ഉണ്ടാവും. ഇത് എനിക്ക് ഇതിനേക്കാളൊക്കെ ഈ ഓണസദ്യ ഉണ്ണുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്താണെന്നറിയോ, ഈ ഓണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് പിറ്റേ ദിവസം ഒരു കറി ഉണ്ടാക്കും അമ്മ, പഴങ്കറി എന്നാണ് പറയുന്നത്. അത് അതിലെന്തോ പ്രത്യേക സാമ്പാറും അവിയലും പിന്നെ കൂട്ടുകറി അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറച്ച് കറികൾ മാത്രമേ അതിനകത്ത് ഇടത്തുള്ളൂ. അതൊരു മംഗളത്തിനകത്തിലാക്കിയിട്ട് ഇത് നമുക്ക് മിച്ചം വരുമല്ലോ. ഇപ്പൊ അന്ന സമയത്തൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ല, അന്ന സമയത്ത് ഫ്രിഡ്ജ് ഇല്ലാത്തല്ലോ കേട്ടോ, എന്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലാത്തതാണ്. അപ്പൊ ഈ സാധനങ്ങള് എല്ലാം കൂടെ ഒരു മംഗളം പൊട്ടിപ്പോന്ന ശേഷം മംഗളത്തിനകത്തില് ഈ കറികളെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് അടുപ്പിനകത്തില് കനലില് വെക്കും. ഇത് ആ രാത്രി ഫുള്ളും അതങ്ങനെ കനലിൽ കടന്ന് അതിങ്ങനെ പറ്റി രാവിലെ ആകുമ്പോ അതിന് എന്റെ കളറൊക്കെ ഒരു ബ്രൗൺ പോലത്തെ കളറൊക്കെ ആകും. ആ കറിക്ക് ഭയങ്കര ടേസ്റ്റാ. ഇപ്പൊ ഉള്ളവർക്കൊന്നും അറിയില്ലായിരിക്കും കേട്ടോ അതിന്റെ, ഇപ്പൊ ഉള്ള അവർക്കൊന്ന് അതിന്റെ ഒന്നും ടേസ്റ്റ് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാകത്തില്ല, ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ആ പഴയ രുചി ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് ഈ അടുപ്പിലൊക്കെ കിടന്ന് പറ്റിയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും അത്രയും ടേസ്റ്റ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അത് അറിയത്തില്ല, എന്റെ പിള്ളേർക്കൊന്നും അതൊന്നും എന്താണെന്ന് പോലും അറിയില്ല. വെള്ളം സിനിമയിലെ ആകാശമായ വിള എന്നുള്ള പാട്ടുണ്ട്.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ചലച്ചിത്ര താരം രമ്യ സുരേഷ് പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും പാട്ടുകളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.

അത് എനിക്ക് എന്റെ ജീവിതത്തില് എന്റെ അതായത് സിനിമാ ജീവിതത്തില് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറുമാണ് പുഷ്പ എന്ന് പറയുന്നത്. അതില് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, 3 മാസം മുമ്പ് അവിടെ പോയി നിന്നതും അവിടുത്തെ ചേച്ചിമാരുടെ കൂടെ തൊഴിലുറപ്പിന് പോയതും അവിടുത്തെ ഭാഷ പഠിക്കാനായിട്ട് നിന്നതും വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അതുപോലെ തെങ്ങ് കയറാനായിട്ട് പഠിച്ചതും പശുവിനെ നോക്കാൻ പഠിച്ചതും എനിക്ക് ശരിക്കും ഒരു വർക്ക്ഷോപ്പ് തന്നെയായിരുന്നു. എനിക്ക് പണ്ടേ കണ്ണൂർ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ഒരു പേടി തരുന്ന ഒരു നാടായിരുന്നു കണ്ണൂര്. വന്നപ്പോഴാണ് മനസ്സിലായത് എന്റെ ദൈവമേ അത്രയും നല്ല ആൾക്കാര്. നമ്മളൊക്കെ ഇവിടെയാണെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ പോലും മുഖത്തോട് മുഖം നോക്കുമ്പം ചിരിക്കാൻ വേണ്ടതെന്നൊക്കെ ഒന്ന് ആലോചിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എനിക്ക് നമ്മൾക്ക് ഞാൻ സിനിമയിലുള്ളതാണെന്ന് ഒന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ എന്നാലും കാണുമ്പോൾ നമ്മൾ വഴി കൂടി നടന്നു പോകണമെങ്കിൽ ചിരിച്ചോണ്ടാണ് കഴിച്ചോ എന്ന് ചോദിക്കുന്നതും എന്തോ പരിചയമുള്ള പോലെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ അവിടെ ഈ മുമ്പ് പോയി നിൽക്കുമ്പോൾ തൊഴിലുറപ്പിന് പോയി നിന്ന സമയത്തൊക്കെ എല്ലാവരും ഉച്ചയ്ക്ക് ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും എന്നെ പിന്നെ രമ്യ ഇന്ന് നീ എൻ്റെ വീട്ടിലാണ്, രമ്യ ഇന്ന് നീ എൻ്റെ വീട്ടിലാണ്, നാളെ എൻ്റെ വീട്ടിലാണ്, അങ്ങനെ ഓരോ സ്ഥലത്തും പോയി ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. ആ 30 ദിവസത്തോളം എനിക്ക് തോന്നുന്നു ഞാൻ പല വീടുകളിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അത്രയും സ്നേഹമുള്ള നാട്ടുകാർ അവിടെ ഓരോരുത്തരെയും എനിക്കറിയാം. ഇപ്പോഴും എന്നെ വിളിക്കുന്ന നാട്ടുകാരുണ്ട് കേട്ടോ, കണ്ണൂരിലുള്ള ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പടവെട്ടിലെ മഴപ്പാട്ട് നമ്മുടെ ഗോവിന്ദ് വസന്ത നല്ല പാട്ടാണ്.

എന്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഹരിപ്പാടാണ്. ഭർത്താവ് ദുബൈയിലാണ്. പിന്നെ രണ്ട് കുട്ടികളും മോളും. മോൻ 9th പഠിക്കുന്നു, മോള് 6th പഠിക്കുന്നു. പിന്നെ ചേട്ടായിയുടെ അമ്മയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. പുതിയത് ഇപ്പൊ സോണി ലീവില് 1001 നുണകൾ എന്ന് പറഞ്ഞ് സലീം അഹമ്മദ് സാർ പ്രൊഡ്യൂസ് ചെയ്ത് താമർ ഡയറക്ട് ചെയ്ത പടം റിലീസായിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും നല്ല അഭിപ്രായമാണ്. കണ്ടിട്ടുള്ള സിനിമയിൽ നിന്നുള്ളവര് വരെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമ. കാണുന്നവരെല്ലാവരും ISFK വന്നിട്ടുള്ള സിനിമയാണ്. പിന്നെ ഇനി ഇറങ്ങാനായിട്ട് കനകരാജ്യം, വികാരമ്മ, ചേര, വയസ്സെത്രയായി 30, കുണ്ടലപുരാണം, വിവേകാനന്ദൻ വൈറലാണ്, അങ്ങനെ കുറച്ച് സിനിമകൾ ഇറങ്ങാനുണ്ട്. പിന്നെ മീന നായികയായിട്ടുള്ള ഒരു സിനിമയിനെ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്, വയനാടാണ് ഷൂട്ട്. അങ്ങനെ പോകുന്നു. എനിക്ക് ഏറ്റവും കേൾക്കാൻ കൂടുതൽ ഇഷ്ടം തമിഴ് പാട്ടാണ്. തമിഴ് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല, തമിഴ് സിനിമയോട് ഒരു ഭയങ്കരമായ ഇഷ്ടം എന്നല്ല പറയണ്ടേ, കൊതി എന്ന് വേണം പറയാൻ. എന്നതിലേക്ക് എത്തിച്ചേരുമെന്നൊന്നും എനിക്കറിയില്ല. മലയാളത്തിൽ ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ മലയാള സിനിമയിൽ എങ്ങനെ എത്തിപ്പെടുമെന്ന് ആലോചിച്ചിരുന്നൊരു സമയമുണ്ട്. അതേപോലെ ആണ് എന്റെ അവസ്ഥ തമിഴിലെ. തമിഴ് പറയുമ്പോൾ തമിഴ് സിനിമയിൽ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരവസരം കിട്ടിയാൽ വിടത്തില്ല. ഇനി എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞു മായാനദി.

അപ്പൊ താങ്ക് യു സോ മച്ച്, എനിക്ക് ഇതുപോലൊരു അവസരം തന്നതിനും റേഡിയോ മലബാറിനോട് എന്റെ നന്ദി അറിയിക്കുന്നു. റേഡിയോ മലബാറിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: Tiles, water heater, pressure pump.
1: Big exclusive studio Kannurov, Simbolo and Kohler. Other brands, Grandfos, Hutik, Vox Laminate.
0: Phone 9496-420-880.
1: 811-933-600.
0: CM Vistara.
1: CM Vistara, Nilluni.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചില സിനിമകൾ അറിയപ്പെടുന്നത് ചില കഥാപാത്രങ്ങളിലൂടെയാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സിനിമ നാ താൻ കേസുകൊട്. ഇതിൽ കേസെടുത്ത ജഡ്ജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? അതെ, ഹോസ്ദുർഗ് കോടതിയിലെ മജിസ്ട്രേറ്റായി ശ്രദ്ധ നേടിയ പടന്ന ഉദിനൂരിലെ റിട്ടയർഡ് അധ്യാപകനായ കുഞ്ഞകൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹമാണ് ഇന്ന് ഓണം ഗാനോത്സവത്തിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നതും.
1: രാവിലെ തന്നെ എന്നെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിന്, അല്ലെങ്കിൽ ഗുളിക നിന്നിട്ട് അടിയിരിക്കുന്നു. ചൊറയും കൊണ്ട് വന്നിട്ട് രാവിലെ ഇങ്ങോട്ട്. എടാ പോലീസുകാരാ, ഗുളികയുടെ കാര്യം നിന്നോട് കൂടി തന്നെയാ പറഞ്ഞു.
2: ഓക്കെ സർ.
1: എന്താന്ന് ഇയാളെ പരാതി ചോദിച്ചാൽ പരിശോധിച്ച് റിപ്പോർട്ട് തരണം.
2: ശരി സർ.
1: ഞാൻ ട്രാൻസ്ഫർ ആവുന്നതിന് മുമ്പ് കേട്ടോ.
2: ഓക്കെ സർ.
1: അല്ല രാജീവാ, നീ ആദ്യം പറഞ്ഞ് ഓട്ടോറിക്ഷ മുട്ടിയിട്ടാ അതെല്ലാ പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ പറഞ്ഞ് റോഡിലെ കുഴി അതെല്ലാറ്റിനും കാരണം. ഫാൾസ് അക്യൂസേഷൻ ആൻഡ് ലാക്ക് ഓഫ് എവിഡൻസ് എന്നാണല്ലോ പോലീസ് പറയുന്നത്. എവിടെ എവിഡൻസ്? എവിടെ എടോ എടോ തെളിവ്? എവിടെയെന്ന് എടോ നിന്റെ കഥക്ക് വരുന്ന തെളിവൊന്നും കാണുന്നില്ല എന്നാ പോലീസുകാർ പറയുന്നത്. ഏ നീ ആ കട്ടൻ താത്ത, കട്ടൻ താത്ത, ഇങ്ങനത്തെ കഥ ആർക്കും ഉണ്ടാക്കാൻ രാജീവാ. ഈ കുയ്യാന്ന് നിന്റെ പരിക്കിന് കാരണം എന്ന് പോലീസുകാർക്ക് തോന്നണ്ടേ? അതിന് തെളിവ് വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ പോ. എന്തെന്ന് തെളിവ് ഞാൻ കൊണ്ടുവരാ? ഇന്നത്തെ പിള്ളേർ എളി തമാശയാ. നീ ഒരു കാര്യം ചെയ്യ്, ആർക്കെതിരെ അത് തെളിവ് തരാൻ ഉദ്ദേശിച്ചത് വിചാരിച്ചാലേ ഒരു പരാതി എഴുതി കൊടുത്താ എന്നാ കേസെടുക്കാം. നീ ഇപ്പൊ പോയിക്കോ. ആ കിങ്ങിണിനെ പിടിച്ച് പുറത്താക്കിടാ. ഒരു കേസാകുമ്പോ ഇതിന് അകത്ത് കയറ്റിയാ മതി. രാജീവാ, മൂന്ന് ദിവസം നീ കോടതി അടിച്ചു വരാം. കോടതിയിൽ സംസാരിക്കുമ്പോൾ കുറച്ച് മര്യാദ സംസാരിക്കണം കേട്ടോ. രാജീവാ, പ്രതീക്ഷ നല്ല പേരാണ്.
3: സാറും കോടതി സ്വീപ്പാക്കുകയാണോ?
1: സോറി, യു കണ്ടിന്യൂ.
3: ഫ്ലോ പോയി, ഞാൻ നിർത്തുന്നു. ദാറ്റ്സ് ഓൾ.
1: അങ്ങനെ ചൂടാവണ്ടോ ഷുക്കൂർ വക്കീലേ? നീ അങ്ങനെ എന്തെല്ലാം പേട് പറഞ്ഞിട്ട്, അതെല്ലാം ഞാൻ കേൾക്കുന്നില്ലേ. ആ അതെല്ലാം പോട്ട്. കെ പി പ്രേമൻ എന്താ ഹാജരാക്കാത്തത്?
3: സർ, അദ്ദേഹത്തിന് നടുവേദനയാണ്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
1: നടുവേദന? എനക്ക് നടുവേദന ഇല്ലടോ. ഞാൻ വരുന്നില്ല രാവിലെ കോടതിയിലേക്ക്. നാട്ടിലെല്ലാം കല്യാണത്തിന് പോകുന്നുണ്ട്, കല്ലിടാൻ വേണ്ടി പോകുന്നുണ്ട്, ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നുണ്ട്. അന്നേരമൊന്നുമില്ലാത്ത നടുവേദന കോടതിയിൽ വരാൻ മാത്ര. ഓൻ്റെ ഓള് പെറ്റു കിടക്കുന്നു, എന്നിട്ട് ദിവസം ഓൻ വരുന്നുണ്ടല്ല രാവിലെ. ഇടാ 9 മാസം ചെറുപ്പക്കാരിയായി ആ കുഞ്ഞ് കയറി ഇറങ്ങി നീ കോടതിയിൽ. അന്നേരമൊന്നുമില്ലാത്ത എന്തിനാ നിന്റെ കെ പി പ്രേമനില്ലത്?
3: സർ, ഈസ് ദ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്.
1: എന്ത് മിനിസ്റ്ററോ? മിനിസ്റ്റർ നിയമസഭയിൽ ഇയാളുടെ പ്രതിയാണ്. ഇതെന്തിനാണ് നോക്ക കാണാൻ വേണ്ടി വെച്ചതാ? അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ?
3: സർ,
1: ഇഷ്യൂ വാറണ്ട്.
0: കേൾക്കാം ആദ്യ സിനിമയിൽ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ കുഞ്ഞകൃഷ്ണൻ മാസ്റ്ററുടെ ഓണവിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും.
4: പരിചയപ്പെട്ടില്ലേ, പേര് നിങ്ങൾ പറഞ്ഞു. നാത്താൻ കേസ് കൂടുതൽ സിനിമയാണ്. ആദ്യമായി അഭിനയിച്ച ഒരു സിനിമയിൽ അവാർഡ് കിട്ടി, അതിൽ വളരെ സന്തോഷം. പിന്നെ കുഞ്ചാക്കോവൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച ഒരു നല്ല സിനിമ, അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. രതീഷ് ബാലകൃഷ്ണ പൊതുവാളും സുധീഷ് ഗോപിനാഥ്, രാജേഷ് മാധവൻ ഇവരിൽ ഉൾപ്പെടുന്ന ഒരു ടീമിൻ്റെ ഒരു വൻ വിജയമാണ് നാത്താൻ കേസ് കൂടുന്ന സിനിമ. പണ്ടേ നാട്ടിൽ നാടകമൊക്കെ കളിക്കും, തടിയങ്കോലു മനീഷ തിയേറ്റേഴ്സിൻ്റെ നാടകം, പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ വാർഷികത്തിൻ്റെ നാടകം, പിന്നെ നാട്ടിലെ എ കെ ജി കലാവേദി, കോറസ് കലാസമിതി, അങ്ങനെ ചെറിയ കലാസമിതികളുടെ നാടകത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. തെരുവ് നാടകം കളിച്ചിട്ടുണ്ട്, പരിഷത്തിൻ്റെ കലാജാഥയിൽ പങ്കെടുത്തിട്ടുണ്ട്, അക്ഷര കലാജാഥ

പങ്കെടുത്തിട്ടുണ്ട്. ജനകീയാസ്വരണ സമയത്ത് ആ കലാചാതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, മറ്റേ സിനിമയിൽ അഭിനയിച്ച് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഹാസ്യ സ്കൂൾ ഫോട്ടോ അയച്ചു കൊടുത്തു, അപ്പോൾ അവർ വിളിച്ചു പോയി. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്.

ഉദനൂർ സെൻട്രൽ എ യു പി സ്കൂൾ, ചെറുവത്തൂർ ഉപജില്ല, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ഉപജില്ലയിലെ ഉദനൂർ സെൻട്രൽ എ യു പി സ്കൂളിലാണ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്തത്. ഭാര്യ, രണ്ട് ആൺമക്കൾ. ഭാര്യയുടെ പേര് സരസ്വതി, അവരിപ്പോൾ തടിയങ്കോര എൽ പി സ്കൂളിൽ അധ്യാപികയാണ്. മൂത്ത മകൻ്റെ പേര് സാരംഗ്, മോനിപ്പോൾ ഷിപ്പിൽ മർച്ചൻ നേവയിൽ. രണ്ടാമത്തെ മോൻ്റെ പേര് ആസാദ്, ആസാദ് ഇപ്പോൾ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു.

ഓണം ശരിക്കും പറഞ്ഞാൽ പഴയകാലത്തെ ഓണത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഓണപ്പൂക്കളം ഇടുക എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഗ്രാമങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പം എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളും കോൺക്രീറ്റ് കളങ്ങളും ഒക്കെ ആയി മാറിയതുകൊണ്ട് മുമ്പ് അങ്ങനെയല്ല. മുമ്പ് പറഞ്ഞാൽ ചാണം തേച്ച നിലമുണ്ട് എല്ലായിടത്തും. ചാണം തേക്കുക എന്ന് പറഞ്ഞാൽ ചാണകവും അതേപോലെ തന്നെ ചകിരി കരിയും കത്തിച്ചിട്ടാണ് ചാണകം തേക്കുക. ആ തേച്ച സ്ഥലം വളരെ മനോഹരമായിരിക്കും, നല്ല വൃത്തിയുണ്ടാവും. അവിടെയാണ് പൂക്കളമിടുന്നത്. പൂക്കളമിടുന്ന സമയത്ത് തലേന്നാൾ തന്നെ ചിങ്ങം 1 മുതൽ പൂക്കളമിടാൻ തുടങ്ങുമല്ലോ അല്ലേ. അപ്പോൾ ആ പൂക്കളമിടുന്ന സമയത്ത് തലേന്നാൾ തന്നെ പൂക്കൾ ശേഖരിക്കാൻ തുടങ്ങും. വയലുകളിൽ പോയി കാക്കപ്പൂ, അതുപോലെ തന്നെ കൊണ്ടപ്പൂ, തുമ്പപ്പൂ, അങ്ങനെയുള്ള ഒട്ടനേകം പൂക്കൾ ശേഖരിക്കും. അങ്ങനെ ശേഖരിച്ച് പൂവ് ഇരിയാൻ പോകുന്ന സമയത്ത് പൂ ഇരിയാന്ന് പറഞ്ഞാൽ അറിയാം, പൂവ് ഇറുക്കുക അല്ലേ. അപ്പോൾ ആ പൂവ് എടുത്ത് കൊണ്ടുവരും. തലേന്നാളെ ഈ പ്ലാവിലെ കൊണ്ട് കോട്ടാളി ഉണ്ടാക്കും പൂ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ആ കോട്ടാളിയിലാണ് പൂ ശേഖരിക്കുക. എല്ലാ സ്ഥലത്തൊക്കെ പോയി മക്കൾ എല്ലാവരും സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പൂ ശേഖരിക്കാൻ വേണ്ടി പോവും. എന്നിട്ട് അത് കുറച്ച് വെള്ളമൊക്കെ നനച്ച് വെച്ചിട്ട് രാവിലെ ഉറങ്ങിയെഴുന്നേറ്റപാടും എന്ത് ചെയ്യും, ഈ ചാണം തേച്ച നിലത്ത് പൂവിടും. അല്ലെ, വീട്ടിലെല്ലാവരും കൂടും, അച്ഛനും അച്ഛനും ചിലപ്പോൾ കൂടുമായിരിക്കും, അമ്മ കൂടുമായിരിക്കും, എല്ലാവരും കൂട്ടുകുടുംബമായി താമസിക്കുന്ന സമയമല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ പൂവിടും. പടിഞ്ഞാറ്റകത്തും പൂക്കളിടും, കിണ്ടിയിൽ വെള്ളമൊക്കെ കൊണ്ടുവക്കും, അങ്ങനെ പൂക്കളിടും. അത് മാത്രമല്ല പിന്നെ ഓണക്കാലത്ത് പറഞ്ഞാൽ നാട്ടിലൊക്കെ കലാപരിപാടികളൊക്കെ നടക്കും. ഈ 10 ദിവസം സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും നല്ല ഓണാഘോഷ പരിപാടികളുണ്ടാവും. രാവിലെ മുതൽ പൂക്കള മത്സരം ഉണ്ടാവും. പിന്നീട് കുട്ടികൾക്ക് ചെറിയ ലളിതഗാനം, പദ്യം ചൊല്ലൽ, നഴ്സറി ഗാനം, കഥ പറയൽ, കിസ് മത്സരം, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാവും. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ചിക്കൻ ഉൾപ്പെടെയുള്ള ഭക്ഷണമല്ല, മുമ്പ് ചക്കയും മറ്റും വെച്ചിട്ടുള്ള ഭക്ഷണമാണ്. നല്ല ടേസ്റ്റുള്ള നാടൻ വിഭവങ്ങളാണ്. ഇന്നിപ്പോൾ നാടൻ വിഭവങ്ങളെല്ലാം മാറി കടകളിൽ പോയി നമ്മൾ വാങ്ങിക്കുന്ന വിഭവങ്ങളാണ് മിക്കവാറും നമ്മുടെ വീട്ടിലെ ഓണാഘോഷത്തിന്. അത് പൂക്കളായാലും നമ്മുടെ നാട്ടിലുള്ള പൂക്കൾ കിട്ടാനില്ല. ശരിക്കും പറഞ്ഞാൽ തുമ്പപ്പൂ കാണാനേ ഇല്ല, അടി വളരെ കുറവാണ്. തുമ്പപ്പൂ മാത്രമല്ല കാക്കപ്പൂവില്ല, കോളാമ്പിപ്പൂവില്ല, പഴയ കാലത്തുണ്ടായ പല പൂക്കളും ഇപ്പം കാണാനേ ഇല്ല. ഈ പൂക്കൾ ശേഖരിച്ച് കൊണ്ടുവന്ന് പൂക്കളിടും. ഉച്ചക്കുള്ള ഭക്ഷണം, ഭക്ഷണത്തിന് നേരത്തെ പറഞ്ഞ പോലെ നാടൻ വിഭവങ്ങളിലുള്ള ഭക്ഷണം ഉണ്ടോ, നല്ല ഭക്ഷണം ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നാട്ടിൽ കമ്പവലി, കബഡി, പിന്നെ ചട്ടിക്കളി എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടി ചട്ടി പൊളിക്കൽ, ഉറിയടി എന്ന് പറയുന്നത്, അത് കണ്ണ് കെട്ടിയിട്ട് ഉറിയടിക്കൽ. പിന്നെ ബലൂൺ ഫൈറ്റിങ്, ചാക്ക് റേസ്, കുപ്പിയിൽ വെള്ളം നിറക്കൽ, അങ്ങനെയുള്ള വിവിധ പരിപാടികൾ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കും. പിന്നെ രാത്രി കലാപരിപാടികളുണ്ടാവും. തൊട്ടടുത്ത പ്രദേശങ്ങൾ ഇപ്പം എൻ്റെ നാട് തെടിയങ്കൂർ മനീഷിയും അതുപോലെ തന്നെ കൈവളി ഗ്രന്ഥാലയം, അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം ഉണ്ടാവും. തൊട്ടടുത്ത് നെരുദ തിയേറ്റേഴ്സ് ഉണ്ട്, അപ്പുറത്ത് കോറസ് കലാസമിതി ഉണ്ട്, ലേബേഴ്സ് മണിയാർഡ് ഉണ്ട്, ദൃശ്യമുണ്ട്, ജ്വാല തിയേറ്റേഴ്സ് ഉണ്ട്, AKG കലാവേദി ഉണ്ട്, സെൻട്രൽ യൂണിറ്റി ഉണ്ട്. ഓരോ പ്രദേശത്തും ഓണാഘോഷം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് തകൃതിയായിട്ടുള്ള ആഘോഷമാണ്. പിന്നെ പുതിയ ഉടുപ്പ് കിട്ടും. പണ്ട് പുതിയ ഉടുപ്പ് കിട്ടാറുന്ന വലിയ കാര്യമാണ്. അന്ന് ആകെ ഓണത്തിനൊരു ഡ്രസ്സ് കിട്ടും. ഇന്നിപ്പോൾ പിറന്നാളിന് ഡ്രസ്സ് കിട്ടും, അപ്പുറത്തെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഡ്രസ്സ് വാങ്ങും അല്ലേ. ഇന്നത്തെ മക്കൾക്ക് ഡ്രസ്സിനെ കുറിച്ച് വലിയ, അന്ന് ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും വൈ, ഒരു ഓണത്തിനൊരു ഓണപ്പടം കിട്ടുക പറഞ്ഞാൽ അതിൻ്റെ ആ പുത്തൻ ഓണപ്പടയുടെ മണവും എല്ലാം ഭയങ്കര സന്തോഷമാണ്. ഇപ്പം പിന്നെ അതിൻ്റെയൊക്കെ ത്രില്ല് പോയി. ശരിക്കും പുതിയ മക്കൾക്ക് ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്. അന്ന് ഡ്രസ്സില്ല, കീറി ട്രൗസർ ഇട്ട് നടക്കുന്ന കാലമല്ലേ. അന്ന് കഷ്ടപ്പാടും ദാരിദ്ര്യവും കൂടുതലുള്ള സമയമാണ്. എല്ലാ വീടുകളിലൊന്നും സാമ്പത്തികമായി ശേഷിയുള്ള വീടുകളല്ല. ഒരു 100-ൽ 1-ഓ 2-ഓ അല്ലെങ്കിൽ 3-ഓ വീട്ടിൽ മാത്രമേ സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ള കുടുംബങ്ങളുള്ളൂ. ബാക്കിയെല്ലാം കഷ്ടപ്പാടും അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങളും ഉള്ള വീടാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഓണത്തിന് ഭക്ഷണം പോലും ഒരുക്കുക, മക്കൾക്ക് നല്ല ഉടുപ്പ് വാങ്ങിക്കൊടുക്കുക, അതിനൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച രക്ഷിതാക്കൾ, എൻ്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെ നമ്മുടെ പ്രദേശത്ത് തടിയങ്കൂലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന കുടുംബങ്ങളാണ്. ഓണത്തിന് കടം വാങ്ങിയിട്ടായാലും നല്ല ഭക്ഷണവും നല്ല ഉടുപ്പൊക്കെ എന്തായാലും അച്ഛനും അമ്മയും വാങ്ങിത്തരും.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം ഗാനോത്സവം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കായി ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നത്തൻ കേസുകൊട എന്ന സിനിമയിലൂടെ നമ്മളെയെല്ലാം അമ്പരപ്പിച്ച അഭിനേതാവ് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ.
1: കാസർഗോഡ് ഓണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമീണ ഉത്സവങ്ങളാണ്. എല്ലാ പ്രദേശത്തും കലാപരിപാടികളും നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. കണ്ണൂരിൽ നിന്ന് നിങ്ങൾ ഒരു ബസ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലെല്ലാം ഓണാഘോഷ പരിപാടികൾ നടക്കും. തിരുവോണായെന്നൊന്ന് ഇറങ്ങിയാൽ മനസ്സിലാവും. അതിൽ മാവേലി എഴുന്നള്ളത്തുണ്ടാവും. അതുപോലെ പ്രത്യേക പരിപാടികൾ ഓരോ സ്ഥലത്തും ഉണ്ടാവും. തൃശ്ശൂർ പുലിക്കളിയുണ്ട്, തൃക്കാക്കര അപ്പന ഉണ്ടാക്കുന്നത് ഓരോ പ്രദേശത്ത്. നമ്മളെ പ്രദേശത്ത് പിന്നെ അങ്ങനത്തെ പുലിക്കളിയോ അങ്ങനെയൊന്നുമില്ല. ഇത് തന്നെയാണ് പ്രധാനമായിട്ട് നാട്ടുത്സവങ്ങൾ. ഇപ്പം ഞാൻ കാസർഗോഡിൻ്റെ അങ്ങേ അറ്റത്ത് ഞാൻ ഓണാഘോഷിക്കാൻ പോയില്ല. ഞാൻ പരിചയപ്പെട്ടത് പറഞ്ഞാൽ അഴുത്തല. അഴുത്തലൊരു പ്രത്യേകം പറഞ്ഞാൽ ഓണക്കളിയുണ്ട്. ഓണക്കളി പറഞ്ഞൊരു 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഓണക്കളിയായിരിക്കും അത്. എല്ലാ ദിവസവും രാത്രികളിൽ ഏതെങ്കിലും ഒരു വീട്ടുമുറ്റത്ത് ആ നാട്ടിലെ മുഴുവൻ ആളുകളും, അത് ചെറിയ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞും ഉണ്ടാവും, 90 വയസ്സായ ആളും ഉണ്ടാവും. അവരെന്ന് പറഞ്ഞാൽ കൈകൂട്ടിക്കളി ഉണ്ടാവും. ഓണക്കളിയാണ്, വട്ടത്തിൽ നിന്ന് എല്ലാവരും കളിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ആ പ്രദേശം, അഴുത്തല എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഞാൻ അവിടെ പോയി അവരൊപ്പം കളിക്കാൻ കൂടിയിട്ടുണ്ട് പല ദിവസങ്ങളിൽ. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ അഴുത്തലയിലെ ഓണാഘോഷത്തിൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓണക്കളിയിൽ കൈകുട്ടിക്കളി.

ജാതി മതഭേദമെന്ന് എല്ലാ കുട്ടികളും ഒരുമിച്ച്, അതിൽ വേറെ ഒന്നും ഒരു ചിന്താഗതിയില്ലാതെ എല്ലാ മക്കളും പൂക്കള മത്സരം നടത്തും. എല്ലാ ക്ലാസ് തമ്മിലും മത്സരം ഉണ്ടാവും. പൊതുവായിട്ടുള്ള കലാപരിപാടികളുണ്ടാവും, മറ്റു മത്സരങ്ങളുണ്ടാവും, ഓണസദ്യ ഉണ്ടാവും. എൻ്റെ സ്കൂളിൽ പറഞ്ഞാൽ ഉദിനൂർ സെൻട്രൽ എ പി സ്കൂളാണ്. അവിടെ എല്ലാ വർഷവും അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ സഹകരണത്തോടെ വലിയ തോതിൽ ഓണാഘോഷം നടക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ വാർഡ് എന്ന് പറയുന്നത് പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡാണ്. അവിടെ ഒരു സ്കൂള് തടിയങ്കോല എൽ പി സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ്. അവിടെയും വിപുലമായ തോതിൽ സംഘാടക സമിതിയൊക്കെ ആക്കി ഓണാഘോഷം നടക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും, ഉദിനൂർ ഹൈസ്കൂളിലായാലും എല്ലാ സ്കൂളും വിശദമായ നിലയിൽ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ നാട് മാറി, പഴയ നാടല്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചു. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ വലിയ പെരുപ്പം കൊണ്ട് എന്തായെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തമ്മിലുള്ള അടുപ്പം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പല ആളുകളും തങ്ങളുടെ വീടുകളിൽ ഓണാഘോഷിക്കാൻ ഗ്രാമീണ കൂട്ടായ്മയൊക്കെ ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ പല സ്ഥലത്തും, എൻ്റെ നാട്ടിലല്ല, എൻ്റെ നാട്ടിൽ ഇപ്പോൾ ആളുകൾ ഓണാഘോഷിക്കുന്നു. പല സ്ഥലത്തും എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ വീടുകളിൽ തന്നെ ഓണം ആഘോഷിക്കുന്നു എന്നൊരവസ്ഥയുണ്ട്. പിന്നെ പുറത്തുനിന്ന് ആളുകൾ, ബന്ധുക്കളും വരുന്നൊരു ദിവസമാണ്, ജോലിക്ക് പോയവരൊക്കെ തിരിച്ചു വരുന്നൊരു സമയമാണ്. ഇതിനേക്കാൾ നന്നായി ഓണാഘോഷിച്ച് എനിക്ക് തോന്നുന്നു വിദേശത്താണ് എനിക്ക് തോന്നുന്നു. അതായത് മലയാളികളുള്ള പുറം സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ ബോംബെയിലൊക്കെ പോയ സമയത്ത് അവിടെ ഓണാഘോഷിക്കുന്ന പറഞ്ഞാൽ മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഓണാഘോഷം, അത് കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞു.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഓണം ഗാനോത്സവം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവം തുടരുകയാണ്. ഓണവിശേഷങ്ങളുമായി കൂടെയുള്ളത് നത്താൻ കേസുകൊടു എന്ന സിനിമയിലൂടെ തുടങ്ങി ഇപ്പോഴിതാ നിരവധി ചലച്ചിത്രങ്ങളിലൂടെ നമ്മുടെ ഏവരുടെയും മനസ്സ് കവർന്ന കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ്.
2: അഭിനയ മോഹം ഉള്ളിൽ കൂടിയിട്ടേയില്ല. അഭിനയിക്കാൻ വേണ്ടി ഞാനടി പോയിട്ടില്ല. ഇത് ഉണ്ണിരാജൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയത്, അല്ലെങ്കിൽ ഞാൻ പോവുകയും ചെയ്യില്ല. അത് ചെറുപ്പത്തിലായതുണ്ട്. കാസർഗോഡ് ജില്ലയിൽ, എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരമാണെങ്കിൽ ഞാൻ പോവുകയും ചെയ്യില്ല, ഓഡീഷൻ പോവുകയും ചെയ്യില്ല, ഞാൻ ഈ സിനിമയിൽ വരികയും ചെയ്യില്ല. കാസർഗോഡ് ജില്ലയിൽ ചെറുപ്പത്തൂര് എനിക്ക് ബൈക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ദൂരമാണ്. അപ്പോൾ അവിടത്തേക്ക് പോയി, അപ്പോൾ അവർ ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ മൂന്ന് പ്രാവശ്യം രാജേഷ് മാധവനാണ് എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ എൻ്റെ. അപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അങ്ങനെ ഈ സിനിമയിലേക്ക് വന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ജഡ്ജിയുടെ റോളിലല്ല എന്നെ അവർ തീരുമാനിച്ചത്. ആദ്യം വേറെ ഏതോ റോളിന് വേണ്ടിയിട്ട് എടുത്താണ്, പിന്നീടാണ് ജഡ്ജിയായത്. കുഞ്ചാവ് കോവൻ അതിൽ അഭിനയിച്ചു. പിന്നെ രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് സംവിധായകൻ. അവരെല്ലാവരും രാവിലെ 10-20 ദിവസമാണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ആ ലൊക്കേഷനിൽ വെച്ചിട്ട്. ആ 20 ദിവസം ഉച്ച സമയങ്ങളിൽ നമ്മളെല്ലാവരും കൂടി വട്ടത്ത് കൂടി പാട്ടുപാടിയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മൂഡേ ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. വളരെ ഫ്രീ ആയി. അതിൻ്റെ ഗുണമാണ് ഈ സിനിമയിൽ ഉണ്ടായത്, ആ ഒരു കൂട്ടായ്മ. ക്യാൻറ്റീൻ ചായ കൊടുക്കുന്നവരായാലും മേക്കപ്പ് ചെയ്യുന്നവരായാലും കോസ്റ്റ്യൂമിൻ്റെ ആളെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സിനിമ കഴിഞ്ഞ് എല്ലാവരും പിരിച്ചു വിട്ടിട്ടൊന്നുമില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. അവാർഡ് കിട്ടുന്നതിന് മുമ്പും വിളിക്കലുണ്ട്, ഇപ്പം വിളിക്കുന്നുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ച് അതോടുകൂടി നമ്മളങ്ങനെ വേർപിരിഞ്ഞ് പോകുന്നില്ല. എല്ലാവരുമായിട്ടൊരു ബന്ധം ഇപ്പോഴും ഉണ്ട്.

ഒരു ജാതി ജാതകം എന്നുള്ള സിനിമയാണ്. അതിൽ മോഹനൻ മണ്ഡോടിയാണ് സംവിധാനം, രാകേഷ് മണ്ഡോടി അതിൻ്റെ സ്ക്രിപ്റ്റ്, വിനീത് ശ്രീനിവാസനാണ്. അപ്പോൾ ഇവർ ഏറ്റവും നന്നായി ഹിറ്റായ ഒരു സിനിമയുണ്ട് കഥ പറയുമ്പോൾ. ആ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയിലൊരു പാട്ടുണ്ട്, വ്യത്യസ്ത

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം ഗാനോത്സവം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവം. ഇതിൽ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു, ഓണവിശേഷങ്ങൾ കേട്ടു. എല്ലാം നമുക്കായി ഒരുക്കിയത് ആദ്യ സിനിമയിലൂടെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം.
1: നാടകത്തിൽ ഡയലോഗ് പഠിച്ച് 30 ദിവസം കൊണ്ട് റിഹേഴ്സൽ എടുത്ത് പഠിച്ചിട്ട് വേണം നാടകം അഭിനയിക്കാൻ. പക്ഷേ 30 ദിവസം പഠിച്ചാലും നാടകം അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ ഡയലോഗ് തെറ്റിയാൽ തെറ്റ് തന്നെ, അതിന് റീടേക്ക് ഇല്ല. സിനിമയിൽ റീടേക്ക് ഉണ്ട്. ഞാനിപ്പോൾ ഇരുന്ന് പറയുന്നൊരു ഡയലോഗ് തെറ്റിപ്പോയാൽ കട്ട് പറയും, വീണ്ടും എടുക്കുക. പക്ഷേ സ്റ്റേജിൽ കട്ട് പറയില്ല, തെറ്റിയാൽ തെറ്റില്ല. ചിലപ്പം അരമണിക്കൂറിൽ നാടകം ആദ്യത്തെ ഒറ്റ സീൻ കൊണ്ട് അവസാനിച്ച നാടകമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവസാനം പറയുന്ന ഡയലോഗ് ആദ്യം പറഞ്ഞു, നാടകം അങ്ങനെ അവസാനിച്ചിട്ട് ചരിത്രത്തിലുണ്ട്. കോറസ് കലാസമിതി മാണിയായിട്ട് അവതരിപ്പിച്ച സിന്ധു ശാന്തമായി ഒഴുകുന്നൊരു ആ നാടകത്തിലെ കഥാപാത്രത്തെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിൽ വാർഷികത്തിന് അഭിനയിച്ച ഒരു നാടകമുണ്ട്, അതും നല്ല അഭിപ്രായമുണ്ട്. റോൾ തന്നെയാണ്.

റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി വരുന്ന സിനിമകൾ കാണണം, സഹകരിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഓണം ഗാനോത്സവത്തിലൂടെ ഇത്രയും നേരം തന്റെ ഓണവിശേഷങ്ങൾ നമുക്കായി പങ്കുവച്ചത് നാത്താൻ കേസുകൊട് എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരെ ആകെ കൈയടിപ്പിച്ച, ഇന്ന് നിരവധി സിനിമയിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അഭിനേതാവ് കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഓണം ഗാനോത്സവം ഇവിടെ തീരുകയാണ്. അടുത്ത ദിവസം അടുത്ത അതിഥിയുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം.
1: ഓണം ഗാനോത്സവം. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ, ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം, ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം, ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശ മാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 3, ഹിജ്റ വർഷം 1448 റബിയുൽ അവൽ 4, ശകവർഷം 1948 ശ്രാവണം 28, 2026 ഓഗസ്റ്റ് 19 ബുധനാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.